0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
12: For our special packages, call now or WhatsApp to 055-666-5859.
13: That's 055-666-5859.
14: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Stay there.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, ആൻഡ് സബാൽ ഖെയർ. ഹോം 92.2 FM welcomes you all to the first show, Wake Up Call with Jaya, brought to you by Green Farm Superfoods. പലപ്പോഴും മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. ഈ വേക്കപ്പ് കോളിന്റെ ഒരു ജിംഗിൾ ഇങ്ങനെ നിങ്ങളുടെ റേഡിയോ കേൾക്കുമ്പോൾ കേൾക്കാറുണ്ട്. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ജിംഗിൾ, നല്ലൊരു മ്യൂസിക്, മനസ്സിന് സന്തോഷം തരുന്ന ഒരു ജിംഗിളാണത്. അത് നിങ്ങൾ ഒരു പക്ഷേ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഒക്കെ കേൾക്കുന്നുണ്ടാവും. ഒരു ദിവസം പല സമയത്ത് അത് നിങ്ങൾക്ക് കേൾവിയിലേക്ക് വരും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ്ങും അതിൻ്റെ ഒരു കോമ്പസിഷനും ഞങ്ങളുടെ സൗണ്ട് എഞ്ചിനീയർ മിസ്റ്റർ സൂര്യയാണത് ചെയ്തത്. എനിവേ, ചില മ്യൂസിക് നമ്മളെങ്ങനെയാണ് ഒരു ദിവസത്തിന്റെ പുതിയ തുടക്കത്തിലേക്ക് ഉന്മേഷത്തോടു കൂടി എത്തിക്കും, അതുപോലെയാണ് ചില വാതിലുകൾ. ഇന്ന് രാവിലെ ഏത് വാതിലിന്റെ കാര്യം പറയുകയാണെന്നാണോ, സന്തോഷത്തിന്റെ വാതിലിന്റെ കാര്യമാണ്. സന്തോഷത്തിന്റെ ഒരു വാതിൽ എപ്പോഴെങ്കിലും അടഞ്ഞു പോയാൽ പകരം മറ്റൊന്ന് മറ്റെവിടെയെങ്കിലും തുറക്കും. പലപ്പോഴും നാം അത് മിസ് ചെയ്തു പോകും. ഏത്? രണ്ടാമത്തെ വാതിൽ. കാരണം എന്താ? അടഞ്ഞുപോയ വാതിലിൽ തന്നെ നോക്കി നിൽക്കുന്നത് കൊണ്ടാണ് പുതിയ തുറന്ന വാതിൽ നാം കണ്ടെത്താത്തത്. ശരിയാണോ? പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വണ്ടി മുന്നോട്ട് പോകില്ല. അതായത് മുന്നിലുള്ള പുതിയ അവസരങ്ങൾ കാണാതെ പോകരുത് എന്നാണ് ആ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എവറിഥിങ് ഈസ് എ പെർഫെക്റ്റ് ടൈമിംഗ്, ഹാസ് ഗോട്ട് എ പെർഫെക്റ്റ് ടൈമിംഗ്. സമയം എന്നത് അത് സമയത്ത് സമയോചിതമായി ചെയ്തില്ലെങ്കിൽ സമയം നമ്മളെ പലതും പഠിപ്പിക്കും. സമയം അത് നമ്മെ പലതും പഠിപ്പിച്ചു, പക്ഷേ അതൊക്കെ സമയത്ത് ചെയ്യാൻ മാത്രം നാം പഠിക്കാതിരിക്കരുത്. സോ യു ഹാവ് എ ഗ്രേറ്റ് ടൈം ടുഡേ. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളുടെ ലൈഫിലുണ്ടോ? അത് ഉണ്ടെങ്കിൽ ഏത് സമയത്തും ഏത് രാത്രിയും വിളിച്ച് നമുക്ക് രണ്ട് വഴക്കുകൂടാനെങ്കിലും ഒരാള് വേണമല്ലോ എന്ന് തോന്നിപ്പോവും. അതായത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ചിരിയോടുകൂടി കണ്ടിരിക്കാൻ അല്ലാതെ കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റുന്ന ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ, എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല, സൗഹൃദം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യവാനാണ്. കാരണം നമ്മൾ പറയും ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്, പണ്ട് പഠിച്ചതാണ്. പക്ഷെ കറക്റ്റാണ്, ആവശ്യത്തിന് ഉപകരിക്കുന്ന, സഹായത്തിന് നമ്മുടെ സുഖത്തിലും സന്തോഷത്തിലും നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ ഒരു സൗഹൃദം എന്നേക്കുമായിട്ട് അത് നിലനിൽക്കുന്നതാണ്. കാരണം ഈ സുഖ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ നമ്മുടെ ഈ ജീവിത യാത്രയിൽ തന്നെ നമ്മുടെ ഒരു നിഴലായിട്ട്, ഒരു ഷാഡോ ആയിട്ട്, നമ്മുടെ തന്നെ ഒരു പകർപ്പായിട്ട്, നമ്മുടെ വേദനകളിൽ ഒരു പക്ഷേ ആശ്വാസ വചനങ്ങളായിട്ട്, അല്ലെങ്കിൽ ഒരിക്കലും പിരിയാത്ത ബന്ധങ്ങൾ. പണ്ട് നമ്മൾ സ്കൂൾ ഓട്ടോഗ്രാഫിലൊക്കെ എഴുതുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ, മിസ് യു ഫോർ എവർ എന്നൊക്കെ പറഞ്ഞ അത്തരം ഓട്ടോഗ്രാഫ്സ് ഒക്കെ ഇപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എവറിത്തിങ് ഇസ് ഇൻ സോഷ്യൽ മീഡിയ. അത് കാരണം അങ്ങനെ ഒരു പുസ്തകമൊക്കെ കീപ്പ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടായിരിക്കും തോന്നുന്നത്. അപ്പോൾ ഒരിക്കലും പിരിയാത്ത അത്തരം ബന്ധങ്ങൾക്ക് നാം പണ്ട് വിളിച്ചിരുന്ന പേരാണ് സൗഹൃദങ്ങൾ. ആ സ്നേഹ സൗഹൃദങ്ങളിൽ നിങ്ങൾക്കൊരാളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു അർത്ഥമുണ്ട് എന്ന് പറയാതെ വയ്യ. കാരണം ഒരു വ്യക്തിയെ നമ്മിലേക്ക് ആകർഷിക്കുന്ന ഒരു യഥാർത്ഥമായ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്, ഒരു കാന്തം എന്ന് വേണമെങ്കിൽ പറയാം. അത് സ്നേഹത്തോടെയുള്ള പെരുമാറ്റമാണ്. അങ്ങനെ ഒരാൾ എപ്പോഴും ഉണ്ടാകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ. തിരിച്ചു കൊടുക്കുക. എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സ്നേഹം കൊടുത്തു നോക്കൂ, തിരിച്ചും അത് തന്നെ കിട്ടും അല്ലേ. അപ്പോൾ വിദ്വേഷം കൊടുത്ത് വിദ്വേഷം വാങ്ങാതെ തന്നെ സൂക്ഷിക്കാം. കാരണം കരഞ്ഞു പോകുന്ന ദിവസങ്ങളെക്കാൾ എത്രയോ നല്ലതാണ് ചിരിക്കുന്ന നിമിഷങ്ങൾ. അത് കൂടുതൽ കൊണ്ടുവരാൻ ജീവിതത്തിലേക്ക് ഒരു കാരണം കണ്ടുപിടിക്കുക. നമ്മൾ സങ്കടപ്പെട്ടിരുന്നാൽ അത് നമ്മൾക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം. നമ്മുടെ ഹാപ്പിനെസിന്റെ ഉത്തരവാദിത്തം, ആ താക്കോൽ നമ്മുടെ കൈകളിൽ തന്നെയാണ്. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്ത് ഒരു മാറ്റവും സംഭവിക്കില്ല. ആ നഷ്ടം നമുക്ക് മാത്രം അനുഭവേദ്യമാകുന്നതാണ്. സോ ഔർ ഹാപ്പിനെസ് ഈസ് ഔർ റെസ്പോൺസിബിലിറ്റി.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് നടക്കുന്ന ഒരു രംഗമാണ്. രസകരമായിട്ടുള്ള രംഗമാണ്, തമാശകളൊക്കെ ഒരുപാടുണ്ട്, പലരും സ്വന്തം അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പാണ്. ആര് സ്നേഹം കൂടുതൽ കൊടുത്തോ ആര് കൂടുതൽ വാങ്ങിയോ അതൊന്നും നമുക്ക് അളന്ന് തൂക്കി ചിട്ടപ്പെടുത്താൻ പറ്റാത്തൊരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിസ്കഷൻ വന്നു, ഒരു ഭർത്താവിന് ഭാര്യയെക്കാൾ കൂടുതലായി ഉണ്ടായിരിക്കേണ്ട 3 ഗുണങ്ങൾ എന്തൊക്കെ. അപ്പോൾ 1, ഭർത്താവിന് പ്രായം കൂടുതലുണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് ഭാര്യയെക്കാൾ അറിവ് കൂടുതലുണ്ടായിരിക്കണം. പിന്നെ 3-ാമത്തതെല്ലാം സംഭവിക്കും, പണവും ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും പണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ പ്രായം, അറിവ്, പണം എന്നിങ്ങനെ പല ഭാര്യമാരും ഉത്തരം പറഞ്ഞു. എന്നാൽ ആ കൗൺസിലിംഗ് ചെയ്ത വ്യക്തി ചോദിച്ചു, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ കൂടുതലായി ഉണ്ടായിരിക്കേണ്ട 1-5 കാര്യങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞേ. ഓക്കെ, അതിൽ നമ്പർ 1 വന്നത് ഡെഫിനറ്റ്ലി പേഷ്യൻസ്, ക്ഷമ. ക്ഷമാശീലം ഇല്ലെങ്കിൽ പൊപ്പോയ്. ക്ഷമയാണ് ആദ്യം വരുന്നത്, 2-ാമത് വരുന്നതാണ് സ്നേഹം. അങ്ങനെയാണോ എനിക്കൊരു ഡൗട്ട്. സ്നേഹമുള്ളിടത്തല്ലേ ക്ഷമ എന്ന് എനിക്ക് തോന്നിപ്പോയി. പോട്ടെ, സാരയില്ല. 3-ാമത് ഹൈജീൻ, ശുചിത്വം, വൃത്തിയും വെടുപ്പുമുള്ള വസ്ത്രധാരണം, നമ്മുടെ ജെസ്റ്റേഴ്സ്, ഈവൻ അടുക്കള പോലും, ഒരു പൊടിപടലം പോലും ഇല്ലാത്ത അടുക്കളയിൽ പോലും ഐശ്വര്യം തുളുമ്പി നിൽക്കുന്ന ഒരു രീതി, ഒരു പ്രകൃതം, ഒരു ബിഹേവിയർ കൊണ്ടുവന്നാൽ ഏതൊരു ഭർത്താവും ആകർഷിക്കപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ പ്ലാനിംഗ്, ഒരു സ്ട്രാറ്റജിക് പ്ലാനിംഗ്. ചെറിയ ബഡ്ജറ്റിലാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ജീവിക്കാം, ഒരു മീഡിയം ബഡ്ജറ്റിൽ ഓക്കെ നമുക്ക് ഇങ്ങനെയാകാം, അല്ലെങ്കിൽ നമുക്ക് നാളെ പണമുണ്ടാകുമ്പോൾ ഇങ്ങനെ. ആ ഒരു പ്ലാനിംഗ് ഉണ്ടല്ലോ, ഒരു സ്വപ്നമുണ്ടല്ലോ, ദാറ്റ് വിൽ ഓൾവേസ് എൻഹാൻസ് ദ റിലേഷൻഷിപ്പ്. പിന്നെ ഡെഫിനറ്റ്ലി 5-ാമതായിട്ട് പ്രാർത്ഥന. ഇതൊന്നും നമ്മുടെ കൈകളിലല്ല, നാളെ എന്ത് സംഭവിക്കുന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ സം യൂണിവേഴ്സൽ പവർ ഈസ് ബ്ലെസ്സിങ് അസ് എന്നുള്ളൊരു ആ വിശ്വാസം ഉണ്ടല്ലോ, നാളെ നമുക്ക് ഇതിൽ നിന്ന് നല്ലതായിരിക്കും എന്നുള്ളൊരു ഭാര്യയുടെ വാക്ക് ഏതൊരു ഭർത്താവിനും തണലേകുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരുടെ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് വന്നത്. ഇനി ഇവർക്ക് 2 പേർക്കും തുല്യമായി എന്തൊക്കെ കൊണ്ടുവരാം എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പലർക്കും കൺഫ്യൂഷനായി. 2 പേർക്കും ഒരുമിച്ച് വേണ്ട ഗുണങ്ങൾ എന്തല്ലേ, ആ ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് 1 ഈസ് അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ് ഉള്ളിടത്ത് മാത്രമേ ദാമ്പത്യം മുന്നോട്ട് പോകൂ. സെക്കൻഡ് 1 ഈസ് ഒരു പേഷ്യൻസ്, നമ്മൾ പറഞ്ഞു ഏതാണ്ട് അത് തന്നെയാണ്. ആ ഒരു പേഷ്യൻസ് 2 പേർക്കും, ഒരാൾക്ക് മാത്രം പേഷ്യൻസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, 2 പേർക്കും. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെ. പിന്നെ വരുന്നത് റെസ്പെക്ട്. ലവ് സ്റ്റാർട്സ് ഫ്രം റെസ്പെക്ട്. ആ ഒരു ഫാക്ടർ മനസ്സിലില്ലെങ്കിൽ എത്രത്തോളം സ്നേഹിച്ചിട്ട് കാര്യമില്ല. ഒരു ഒരു സമയത്ത് നല്ലോണം സ്നേഹിച്ചു, പിന്നെ വഴക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയായിട്ട് കാര്യമുണ്ടോ? റെസ്പെക്ട്, ഇവൻ വഴക്ക് കൂടുന്നതിൽ പോലും ഒരു ആഭിജാത്യം, വഴക്ക് കൂടുന്നതിൽ പോലും ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള സംഭാഷണമാണെങ്കിൽ മേ ബി ഒരു 5-10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് വീണ്ടും അത് കൂട്ടിച്ചേർക്കപ്പെടും. നല്ലൊരു മെസ്സേജ്, വളരെ സിമ്പിൾ, നല്ലൊരു സോഫ്റ്റ് വോയിസിൽ ഒരു നിങ്ങളുടെ ഫേവറേറ്റ് ഫിലിം സ്റ്റാർ പറയുന്ന ഒരു ഡയലോഗ് ഞാൻ കേൾപ്പിച്ചു തരാം. ആരാണെന്നൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും അവരെങ്ങനെ ഒരാളുടെ അടുത്ത് പെരുമാറുന്നു, അവരെന്നെ ഹേർട്ട് ചെയ്യാണ്ട് സംസാരിക്കുന്നു എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ഗുണം. ആക്ടിങ് അവരുടെ കഴിവും കാര്യങ്ങളും ഒക്കെ വേണം, പക്ഷെ ഫസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത്. അതില്ലെങ്കിൽ പിന്നെ ആരാ അത് പറഞ്ഞിട്ട്?
1: അതില്ലെങ്കിൽ പിന്നെ ആരാന്ന് പറഞ്ഞിട്ട് എന്താ? ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയ താരം അനുശ്രീയാണ്. അരുണേട്ട സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്ന അനുശ്രീയാണ് എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നല്ലേ ആ മുഖം. വളരെ കറക്റ്റാണ്, വളരെ സിമ്പിൾ വേർഡ്സ് ആണ്. എത്ര വലിയ പദവിയിലിരുന്നാലും നമ്മൾ നമ്മുടെ സബോർഡിനേറ്റ്സിനോട്, നമ്മുടെ കൊളീഗ്സിനോട് എങ്ങനെ പെരുമാറുന്നു, ഫാമിലി മെമ്പേഴ്സിനോട് എങ്ങനെ പെരുമാറുന്നു, അതിലാണ് നാം ആ ബഹുമാനം കൊടുക്കുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വ്യക്തിപരമായി നമുക്കറിയാം എല്ലാവരും ഹാപ്പിയാക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ. ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് ടാസ്ക് ഈസ് ടു മേക്ക് എവറിബഡി ഹാപ്പി. And the most simplest task, edana simple karyam, is to be happy with everyone. With that note, it's me Jaya signing off from today's wake up call with Jaya, brought to you by Green Farm Superfoods.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സാമ്പത്തിക സ്ഥിതി ഇന്നറിയാം. ധവളപത്രം നിയമസഭയിൽ ഇറാൻ യുദ്ധം ട്രംപിന് തിരിച്ചടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ടുള്ള ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയാണ് സാമ്പത്തിക നില പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തെ കേരള സർക്കാരിന്റെ ചിലവുകൾ, വരുമാന ചോർച്ച, നികുതി പിരിവിലെ വീഴ്ചകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ധവളപത്രത്തിൽ ഉൾപ്പെടുത്തും. അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്ന് യു ഡി എഫ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിയമസഭയിലെ നന്ദി പ്രമേയ ചർച്ചയും ഇന്ന് പൂർത്തിയാകും. മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിമാരും ചർച്ചയ്ക്ക് മറുപടി നൽകും. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചതിൽ ഇന്ന് മറുപടി ഉണ്ടായേക്കും. ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടന്നില്ലെന്ന ആരോപണം പ്രതിപക്ഷം ഇന്ന് നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാറാണ് വിഷയത്തിൽ സഭയുടെ ശ്രദ്ധ ക്ഷണിക്കുക. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭ മെത്രാപ്പൊലീത്ത ഗിവർഗീസ് മാർക്കോറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് അദ്ദേഹം. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടികളെന്ന് ഗിവർഗീസ് കൊറിലോസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ സിപിഐയുടെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് സിപിഎമ്മും സിപിഐയും വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ അതിശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് യുഎഇ, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തവും ഏകീകൃതവുമായ പ്രതികരണമുണ്ടാകണമെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. ബഹ്റൈന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന് പ്രസ്താവന. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതവും ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും യുഎഇ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതും പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതുമായ ഒരു നീക്കത്തെയും ഈജിപ്ത് അംഗീകരിക്കില്ലെന്നും കുവൈറ്റിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും കെയ്റോയിൽ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിന് നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് ആവർത്തിച്ചു. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യുഎസ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പാസഞ്ചർ ടെർമിനലിന് ഭാഗികമായ നാശനഷ്ടം വരുത്തിയ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഇറാൻ പറയുന്നു. കുവൈറ്റ് വിമാനത്താവളം തങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ അവകാശവാദം. അമേരിക്കയുടെ പേട്രിയറ്റ് മിസൈൽ ലക്ഷ്യം തെറ്റി കുവൈറ്റ് വിമാനത്താവളത്തിൽ വീണതാണെന്നാണ് IRGC പറയുന്നത്. എന്നാൽ IRGC വാദം യുഎസ് തള്ളിയിട്ടുണ്ട്. ഇന്നലെ വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ച് 3 മലയാളികൾക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഒരു പെൺകുട്ടിക്കും 2 യുവാക്കൾക്കുമാണ് പരിക്കേറ്റത്. ഇന്നലെ 63 പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ 7 പേരെ അടിയന്തര ശസ്ത്രക്രിയ നടത്തി. 6 ആശുപത്രികളിലായാണ് പരിക്കേറ്റവരെ ചികിത്സിക്കുന്നത്. ബഹ്റൈനിൽ നിന്ന് മിസൈൽ ആക്രമണമുണ്ടായെന്നും ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞെന്നും ബഹ്റൈൻ പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള 2 വിമാനങ്ങൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം കുവൈറ്റ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 1 ടെർമിനൽ പൂർണ്ണമായും അടച്ചു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തനിക്ക് വേണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്നും ട്രംപ് പറയുന്നു. കരാർ ഉടൻ സാധ്യമാകുമെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട്. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട വാർ പവേഴ്സ് റെസൊല്യൂഷൻ പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ യുദ്ധം തുടരരുതെന്ന് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണമെന്ന ആവശ്യം യുഎസ് കോൺഗ്രസിൽ ശക്തമാവുകയാണ്. കേരളത്തിൽ കാലവർഷം ഇന്നെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. അതിശക്ത മഴയ്ക്കാണ് സാധ്യത. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബീഹാർ മുസഫർപൂരിൽ ആശുപത്രി കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ 10 മരണം. രോഗികളാണ് മരിച്ചതെന്ന് പ്രാഥമിക റിപ്പോർട്ട്. ഇന്ത്യയുടെ T20 ടീമിന്റെ നായക സ്ഥാനത്ത് നിന്ന് സൂര്യകുമാർ യാദവിനെ നീക്കം. BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി PTI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. വിശദ വാർത്ത 8 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: വെരി ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
1: Brought
2: to you by Aldras Auto AC Parts, No. 1 Auto AC Spare Parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 67%.
1: Weather update. Weather update.
2: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ജൂൺ 4 വ്യാഴാഴ്ചയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. എല്ലാവർക്കും ഒരു ഗ്രേറ്റ് മോർണിംഗ് നേർന്നുകൊള്ളുന്നു. അങ്ങനെ മറ്റൊരു വീക്കെൻഡിലേയും കൂടെ നമ്മളിങ്ങനെ കടന്നുകൊണ്ടേയിരിക്കുന്നു. ഷാർജക്കാരുടെ മറ്റൊരു വീക്കെൻഡ്, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ മോർണിംഗ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ.
1: യെസ് വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല സന്തോഷ വാർത്തകളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരട്ടെ, നല്ല വാർത്തകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാർത്തകളുടെ ലോകത്തേക്ക് പ്രസ് ക്ലബിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. ഇംഗ്ലീഷ് പത്രങ്ങളുടെ തലക്കെട്ടാണ് നമുക്ക് ആദ്യം ഇന്ന് വായിക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായ ആക്രമണമാണ് നമ്മളെയൊക്കെ ഞെട്ടിച്ചത്. യുഎഇ കോൾസ് ഫോർ ഫേം യുണൈറ്റഡ് ഗൾഫ് സ്റ്റാൻഡ് ആഫ്റ്റർ ഇറാൻ അറ്റാക്സ് കുവൈറ്റ് ബഹ്റിൻ എന്ന വാർത്ത ആദ്യ പേജിൽ അതീവ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. ഒരു ഇന്ത്യക്കാരനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 63-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളം ടെർമിനൽ 1 വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. എന്തായാലും വിമാന സർവീസുകളൊക്കെ ചെറിയ രീതിയിൽ പുനരാരംഭിച്ചു എന്ന വാർത്തകളൊക്കെയാണ് കുവൈറ്റിൽ നിന്നും വരുന്നത്. അതുപോലെ ബഹ്റിനെ നിറയ്ക്കും ആക്രമണമുണ്ടായി. ഈ ആക്രമണം തങ്ങളല്ല നടത്തിയതെന്നാണ് ഇറാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നു, ഇറാൻ ഉപയോഗിക്കുന്ന ചില മിസൈലുകളും ഡ്രോണുകളും തന്നെയാണ് അവിടെ പതിച്ചിരിക്കുന്നത്. അവർ തന്നെയാണ് ആക്രമണം നടത്തിയെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതിനിടയിൽ ട്രംപിന് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെ അമേരിക്കൻ സെനറ്റിൽ US അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറക്കുന്നു എന്ന വാർത്തയാണ് തലക്കെട്ട് വാർത്തയായിട്ട് ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിലുപരിയായിട്ട് നമ്മുടെ കേരളത്തിൽ എത്ര പണം ബാക്കിയുണ്ട്, നമ്മുടെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, നമുക്ക് വല്ലതും നീക്കിയിരിപ്പുണ്ടോ, പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണ് എന്ന് പലരും കളിയാക്കിയത് മുൻ മുഖ്യമന്ത്രി AK ആന്റണി അടക്കം പറഞ്ഞ ആ ഒരു ഖജനാവിന്റെ സ്ഥിതി എന്താണ് എന്ന് അല്പസമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുഖ്യമന്ത്രി VD സതീശൻ കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം അത് ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാൻ അല്പസമയത്തിനകം പോവുകയാണ്. ഇപ്പം മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. രാവിലെ അതിന്റെ അനുമതിയോടുകൂടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നിയമസഭയുടെ മേശപ്പുറത്ത് കേരളത്തിന് എത്ര പൈസ ഉണ്ട് ഇല്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നല്ല കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയണം നമ്മുടെ നാട്ടിൽ എത്ര പൈസ ഉണ്ട്. നമ്മുടെ വീട്ടിലിപ്പോ നമ്മുടെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ പലപ്പോഴും അത് അറിയിക്കാതെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുതരാറുണ്ട്. അങ്ങനെ ചെയ്തു തരണ്ട, എത്ര നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അറിയാൻ കുട്ടികൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജനങ്ങളാണ്, നമുക്കും അവകാശമുണ്ട് എത്ര പൈസ നീക്കിയിരിപ്പുണ്ടെന്ന്. ഒരു ശ്രദ്ധേയമായിട്ടുള്ള വാർത്തയിൽ നമുക്കിന്ന് തുടങ്ങാം കേട്ടോ. പക്ഷേ അതിതാണ്, രാവിലെ 8 മുതൽ ഓഫീസിൽ, വൈകിട്ട് 3 മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം. CMന്റെ ഓഫീസ് പ്രൊഫഷണൽ ആക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് ഏറ്റവും ഒരു നല്ലൊരു വാർത്തയായിട്ട് തോന്നിയത്. അതായത് പരമ്പരാഗത ഓഫീസ് പ്രവർത്തന രീതിയിൽ നിന്ന് മാറി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്പൂർണ്ണ പ്രൊഫഷണലിസം വരാൻ പോവുകയാണ്. തലസ്ഥാനത്തുള്ള ദിവസം രാവിലെ 8 മുഖ്യമന്ത്രി ഓഫീസിലെത്തുമെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം രാവിലെ എന്നല്ലേ പറയാറുള്ളത്. ഉച്ചയ്ക്ക് 1:30 മുഖ്യമന്ത്രി ഓഫീസിലുണ്ടാകും. ഉച്ച കഴിഞ്ഞ് 3 മുതൽ 5 വരെ പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി കഴിയും. ശേഷം അതത് ദിവസത്തെ ഫയലുകൾ തീർപ്പാക്കിയ ശേഷം മടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് തലസ്ഥാനത്തുള്ള ദിവസങ്ങളിലൊക്കെ അദ്ദേഹം രാവിലെ 8 മണിക്ക് സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്തിയിരിക്കും. അദ്ദേഹത്തിനെ കാണാൻ ഉച്ചതിരിഞ്ഞൊരു സമയം കൊടുക്കും. ഫയലുകൾ എന്തെങ്കിലും തീർപ്പാക്കാനുണ്ടെങ്കിൽ അത് വൈകുന്നേരത്തോടുകൂടി തീർപ്പാക്കിയിട്ട് ഒരു എങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് അതേ രീതിയിലേക്ക് കേരളത്തിൻ്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പോകാൻ വേണ്ടി പോകുന്നു. 10 മുതൽ 15% ഫയലുകൾ കൂടുതൽ വിശദീകരണം വേണ്ടതോ ചർച്ച ചെയ്യേണ്ടതോ ആകും. അത് കൂടുതൽ പരിശോധനയ്ക്കായിട്ട് മാറ്റിവെക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിദഗ്ധരുടെയും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെയും സേവനം ഉറപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വകുപ്പിലും പെട്ട പ്രധാന പദ്ധതികളുടെ പുരോഗതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരീക്ഷിക്കാൻ കഴിയും. ഇതിനായി ഡാഷ് ബോർഡ് ഉണ്ടാകും. വകുപ്പുകളെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ലിങ്ക് ചെയ്യും. വകുപ്പ് സെക്രട്ടറിമാർക്കും സ്പെഷ്യൽ സെക്രട്ടറിമാർക്കും മുഖ്യമന്ത്രിയെ ദിവസവും രാവിലെ 10 മുതൽ 11 വരെ കാണാൻ തലേദിവസം അപ്പോയിന്റ്മെന്റ് എടുക്കണം എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ പരിഹാരമായിട്ട് പൊതുജനങ്ങൾക്ക് ഉച്ചയ്ക്ക് 3 മുതൽ 5 വരെ സെക്രട്ടേറിയറ്റിൽ പ്രവേശനം ക്രമീകരിക്കും. ക്രമീകരണങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്താകും നടപ്പാക്കുക. പക്ഷേ മുഖ്യമന്ത്രിയെ കാണുന്നതൊക്കെ നല്ലതാണ്. മുഖ്യമന്ത്രിയെ പൊതുജനങ്ങൾ കാണുന്നതിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം എത്ര ജനങ്ങളായിരിക്കും മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് എത്തുക, അതിലേക്ക് എത്തരുത്. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ സമയം ജനങ്ങളെ കൂടുതൽ കണ്ടിട്ട് അവരെ കേട്ടുകൊണ്ടിരുന്നിട്ട് പാഴാക്കാനുള്ളതല്ല, പാഴാവുക എന്നല്ല, പക്ഷെ അതിലും വലിയ കാര്യങ്ങൾ, നിയമനിർമ്മാണം, ഒരു സംസ്ഥാനത്തിന്റെ പിന്നെ വിജിലൻസ് കാര്യങ്ങൾ, പോലീസ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, അത് അതിന് വേറെ മന്ത്രി ഉണ്ടെങ്കിലും ധനകാര്യം എല്ലാം ഏകോപിപ്പിക്കണം. അതിനിടയിൽ കേന്ദ്രത്തിനോട് ഫണ്ട് ചോദിക്കണം. അതിനിടയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരും. പല പല കാര്യങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഇങ്ങനെ ജനങ്ങളെ കേട്ടുകൊണ്ടിരിക്കാൻ ഒരു സമയം കൊടുക്കുന്നത് നല്ലതാണെങ്കിലും അതിലേക്ക് ജനങ്ങൾ കൂടുതൽ എത്താതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം അതുമായി വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ, അവിടുത്തെ MLA മാർ, അവർ പരിഹരിക്കേണ്ട വിഷയമാണ്.
0: തീർച്ചയായിട്ടും. എന്താണേലും നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ധവളപത്രത്തിന്റെ ഇത് തന്നെയാണ് എല്ലാം നമ്മുടെ പത്രങ്ങളിലും ഏകദേശം നേരത്തെ 5,000 crore ഏതാണ്ട് ഒരു കണക്ക്
1: പറഞ്ഞിരുന്നു. ട്രഷറിയിൽ ഇത്ര ബാക്കിയുണ്ട് എന്ന് കൃത്യമായിട്ട് പിണറായി വിജയൻ പറഞ്ഞിട്ട് വിവരാവകാശ രേഖ പ്രകാരം ചിലർ ചോദിച്ചപ്പോ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഏത് കണക്കാണ്, അത് എടുക്കാൻ പറ്റുന്നതാണോ, അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ധവള പത്രമാണ് ഇന്ന് പുറത്തിറക്കുക. കാരണം ഇത് സാമ്പത്തിക വിദഗ്ധര് തയ്യാറാക്കിയ ഒരു ധവള പത്രമാണ്. അവരെല്ലാ ആസ്പെക്ടും നോക്കും. ട്രഷറിയിൽ ഇത്ര നീക്കിയിരിപ്പുണ്ടെങ്കിൽ അത് ഏത് ഗണത്തിൽപ്പെടുത്തുന്ന പണമാണ്, അത് എങ്ങനെയാണ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അതിന്റെ കണക്കുകൾ ഉണ്ടല്ലോ, ഒരു നൂലാമാലകൾ, അതിന്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഇന്ന് വളരെ കൃത്യമായിട്ട് പറയും. അപ്പൊ നമുക്ക് ഇന്നത്തോടുകൂടി ഒരു ഒരു 1-2 മണിക്കൂർ കാത്തിരുന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ ധനസ്ഥിതി നമുക്ക് വ്യക്തമാകാൻ പോവുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യഘട്ടത്തിൽ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ. ഇതിൽ ഇത്ര നീക്കിയിരിപ്പ്, ഇതിൽ ഇത്ര വകയിരുത്തി, ഇങ്ങനെ ടോട്ടൽ ഇത്ര ഇത്ര കമ്മിയാണ് എന്നൊക്കെയുള്ള ഒരു ബജറ്റ് പോലെ ആയിരിക്കും ഇത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
0: തീർച്ചയായിട്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ
1: ഏത് രേഖ
0: നോക്കുമ്പോൾ,
1: പക്ഷെ എന്ത് കോടികൾ ഉണ്ടെന്നാണ് നേരത്തെ പറഞ്ഞത്. പിന്നെ വിവരാവകാശ രേഖ ചതിക്കില്ലല്ലോ,
0: അതുകൊണ്ട് നേരത്തിലുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്.
1: എന്തായാലും പാപ്പരായിട്ടുള്ള ഒരു സർക്കാരോ പാപ്പരായിട്ടുള്ളൊരു പിന്നെ കേരളം അല്ല നമ്മുടെ ഇത്. കാരണം നമ്മുടെ ഓരോ വീടുകളിലെയും ഗോൾഡിന്റെ കണക്കെടുത്താൽ തന്നെ നമ്മൾ വലിയ സമ്പന്നരാണ്. പക്ഷെ നമ്മൾ കുറച്ച് നമ്മുടെ സംസ്ഥാനം എന്ന നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു പാപ്പരായിട്ടൊക്കെ പുറമേയുള്ളവർക്ക് തോന്നാം. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇന്ന് ധവള പത്രം പുറത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പപ്പോഴുള്ള വിവരങ്ങളൊക്കെ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പോകുന്നവർ ശ്രദ്ധിക്കണം, 3 മാസം ലൈസൻസ് റദ്ദാക്കും. MVD നിയമങ്ങൾ കടുപ്പിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. ഹെൽമെറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ 500 രൂപ പിഴ മാത്രമല്ല, 3 മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമാകും. മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന 1 ദിവസത്തെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്താൽ മാത്രമേ പിന്നെ ലൈസൻസ്
0: പുനഃസ്ഥാപിക്കൂ.
1: ഇതെന്താണ് ആളുകൾക്ക് ഇത് വരുമ്പോൾ ഇത്രയും ബഹളവും ഇത്രയും ദേഷ്യം, ഇത് വെക്കാൻ എന്താ ഇത്ര
0: ബുദ്ധിമുട്ടറിയോ? 500 രൂപയല്ലേ ഞാൻ അങ്ങ് കൊടുത്തേക്കാ, നീ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ആ ഒരു സ്റ്റൈലാണ്, ഒരു ഒരു നേച്ചറാണ് ജനങ്ങൾക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ. ഈ പലപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഫൈൻ്റെ എമൗണ്ട് വളരെ കുറവായിട്ട് പോലെ തോന്നുന്നത്. 500, 1,000, 2,000 അല്ല 10,000 അടിച്ചു കൊടുക്കും. അപ്പൊ അറിയാം നമ്മുടെ ഇവിടെ നമുക്ക് ഒരു 600 സ്പീഡിന് കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവമേ എന്നൊരു വിളിയുണ്ട് നമുക്ക് അല്ലെ. അത് നമുക്ക് എങ്ങനെയെങ്കിലും അടച്ചു തീർത്ത് അടുത്ത വട്ടം അത് വരാതിരിക്കാനാ നോക്കുന്നത്.
1: റെഡ് ലൈറ്റ് വയലേഷൻ ഒന്നും ആലോചിച്ച് നോക്കും, നമ്മുടെ ലൈസൻസേ കട്ടായി, വാഹനം കണ്ടു കിട്ടി, നമുക്ക് 50,000 മുകളിൽ ഫൈൻ.
0: വണ്ടി ഓടിക്കുന്ന നൈറ്റ് മെയർ കൂടെയാണ് കേട്ടോ. നമ്മൾ ചില സമയത്ത് ഇവിടുത്തെ നിയമം അതുപോലെയാണ്, അതുപോലെ കൊടുക്കണം.
1: ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായി നമ്മുടെ നാട്ടില്. ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചാല് ഈ ചിൻ സ്ട്രാപ്പ് ഇടാതെ ഇത് പേരിന് വെച്ചിട്ടുണ്ട്. അത് ചോദിക്കുമ്പോ പറയുന്നത് ആ സിനിമയിൽ ദുൽഖർ സൽമാൻ പറയുന്ന പോലെ മുടി കേടാകുന്നു പറഞ്ഞാൽ, സ്റ്റൈൽ ചെയ്ത് വെച്ചേക്കണല്ലേ ഹെൽമെറ്റ് വെക്കുമ്പോ ഇത് കേടാകുന്നു. പക്ഷെ ആ ആള് മരിച്ചുപോയി ഈ ഹെൽമെറ്റ്. അപ്പൊ അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നപ്പോ ആള് കണ്ടു നിന്നവരും മറ്റുള്ളവരും പറയുന്നത് വെച്ചാല് പേരിന് ഇതിങ്ങനെ വെച്ചേക്കാണ്, അടിയുടെ ആഘാതത്തിൽ ഇത് തെറിച്ചുപോയി. ചിൻ സ്ട്രാപ്പ് ഇടാൻ പലപ്പോഴും പലരും മടിക്കും, അതൊക്കെ വെക്കാനോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള, ഇപ്പൊ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് കാർ എടുത്തിട്ട് ഓടിച്ചു പോകും, ഇതിങ്ങോട്ട് വലിച്ച സീറ്റ് ബെൽറ്റ് ഇടാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആളുകൾക്ക് മടിയാണ്. അതുപോലെ ഒരു 2-വീലറിൽ 2 പേർക്ക് പോകാൻ പാടുള്ളൂ, 3, 4, 5 ആവുമ്പോ അത് അപകടത്തിന്റെ തോത് കൂട്ടുകയാണെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ആൾക്കാർ കൂടുമ്പോൾ കാറിലേക്ക് മാറുക, അല്ലെങ്കിൽ മറ്റു സംവിധാനത്തിലേക്ക്, ഓട്ടോറിക്ഷയോ ബസ്സോ ഒക്കെ ഉണ്ട്, എല്ലാവർക്കും കാറ് വാങ്ങാൻ പറ്റുമോ? ഒരു കുടുംബത്തിന് പിന്നെ 4 പേരുണ്ടെങ്കിൽ ബൈക്ക് കയറി പോവില്ല എന്നൊക്കെ ചോദിച്ചാലും നിങ്ങളുടെ ജീവന്റെ സുരക്ഷ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് ആർക്കാണ് ഏറ്റവും വലിയ
0: ആഗ്രഹം?
1: നമുക്ക് തന്നെയാണ്, നമ്മുടെ കുടുംബത്തിനാണ്.
0: നാട്ടിൽ ഈ വക നിയമങ്ങൾ കുറച്ചുകൂടെ ശക്തമാക്കണം. അതുപോലെ ഈ നമുക്ക് ISI മുദ്ര ഇല്ലാത്ത, അല്ലെങ്കിൽ സ്ട്രാപ്പ് ഇല്ലാത്ത ഹെൽമെറ്റ്സ് എല്ലാം പിടിച്ചെടുക്കണം, എടുത്ത് മാറ്റിയെടുക്കണം.
1: അതൊരു വലിയ പോയിന്റ്.
0: കാരണം അത് മാത്രമല്ല, പിന്നെ വിൽക്കുന്ന ഹെൽമെറ്റിന് ISI മുദ്ര ഉള്ളത് മാത്രം, അത് സർക്കാർ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അവര് കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഒരു കടയിൽ ചെന്ന്, ഇപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെൽമെറ്റ് 200 രൂപ കിട്ടുവാണെങ്കിൽ ഞാനത് മേടിക്കും. അതെന്റെ തെറ്റല്ല, അത് ടാക്സ് കൊടുത്തിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ മേടിക്കുന്നത്. അപ്പൊ സർക്കാർ മേക്ക് ഷുവർ ചെയ്യണം അങ്ങനൊരു സംഭവം അവിടെ വിൽക്കാൻ പാടില്ല എന്നുള്ള. ഇത് എത്ര നാളുകൊണ്ട് നമ്മൾ
1: അതിന്റെ പരീക്ഷണമൊക്കെ നമ്മൾ കണ്ടിട്ടില്ല? ഈ 2 ഹെൽമെറ്റുകളും, സാധാരണ ഹെൽമെറ്റും ഈ ISI മുദ്രയുള്ള ഹെൽമെറ്റും പൊട്ടിച്ചു നോക്കുമ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മുടെ തലയിൽ നിന്ന് അത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മളിങ്ങനെ അപകടം ഉണ്ടായിട്ട് തലച്ചോറ് ഇതെല്ലാം മരവിപ്പിച്ചിട്ട് ആളുകൾക്ക് ബാധ്യതയായിട്ട് നമുക്ക് നമ്മുടെ നല്ല ഏറ്റവും നല്ല ജീവിതം കാണാനോ ആസ്വദിക്കാനോ പറ്റാതെ കിടക്കുന്നതിനേക്കാളും ഭേദമല്ലേ ഈ ഹെൽമെറ്റ് ഒന്ന് ഇട്ടേക്കുന്നത്? കയ്യോ കാലോ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. തലയ്ക്ക് അടിയേറ്റിട്ട് നമ്മൾ മസ്തിഷ്കം പറഞ്ഞാൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീർന്നില്ല, പിന്നെ നമ്മളില്ല.
0: തീർച്ചയായിട്ടും കുറച്ചുകൂടെ ശക്തമായി
1: 500 പോരാന്നുള്ളത്
0: തന്നെയാണ് പോരാ. ഈ അല്ല, ഈ ലൈസൻസ് ഇപ്പൊ കട്ടാകുന്ന പറയുമ്പോൾ ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. കാരണം സ്കൂട്ടറിൽ പോയി ലൈസൻസ് കട്ടായാൽ കാർ ഓടിക്കാൻ പറ്റില്ലല്ലോ. അതാണ് നല്ല കാര്യം തന്നെയാണ്, അത് കുറച്ചുകൂടെ സ്ട്രിക്ട് ആവട്ടെ.
1: സുരേഷ് ഗോപിനെ നമ്മൾ കുറെ കാലമായിട്ട് എയിംസിന്റെ കാര്യത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്തിന് ഇന്ധന നികുതി കുറയ്ക്കാലോ, എയിംസിന്റെ പേരിൽ എല്ലാവരും എന്നെ തേച്ചു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. കൂട്ടിയ തുകയ്ക്കുള്ള സംസ്ഥാന നികുതിയെങ്കിലും കേരളത്തിന് കുറയ്ക്കാമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർദ്ദിഷ്ട. എയിംസ് കേരളത്തിൽ എവിടെയായാലും കുഴപ്പമില്ല, പക്ഷെ എയിംസ് വന്നാൽ അത് ഞാനാ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പറയണം. കാരണം നിങ്ങൾ എല്ലാവരും എന്നെ അതിനും മാത്രം എയിംസിന്റെ പേരിൽ കളിയാക്കിയിട്ടുണ്ട്. ഇടുക്കി ആലപ്പുഴ ജില്ലകളെ പരിഗണിക്കണമെന്നാണ് തന്റെ അഭിപ്രായം. സ്വന്തം മണ്ഡലമെന്ന നിലയിൽ തൃശൂരിനെ പരിഗണിച്ചാലും സന്തോഷമെന്നാണ് പറയുന്നത്. എയിംസ് ഇടുക്കിയിലും ആലപ്പുഴയിലും വരുന്നതിലൊന്നും തടസ്സമില്ല, എവിടെയാണെങ്കിലും കേരളത്തിൽ അത് വരട്ടെ. ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തേപ്പിന് വിധേയനായ വ്യക്തിയാണ് തനിക്ക് ആ വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഉപയോഗിച്ച
0: വാക്കാണ്.
1: മോദി 5 രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അതിന്റെ ചെലവാണ് പൊതുസമൂഹം അന്വേഷിച്ചത്. 2030 വരെയുള്ള ഇന്ധന പദ്ധതികൾക്ക് ഊർജ്ജം പകരുന്ന വലിയ നീക്കമാണ് UAE നടത്തിയത്. യുദ്ധം മാറി സാധാരണ നിലയിലാകുമ്പോൾ വില തിരുത്താൻ കമ്പനികളോട് ആവശ്യപ്പെടുന്നതും താൻ തന്നെയാകുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഇന്ധന വില കൂടുന്നത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ ഒരു വലിയ പോയിന്റ്, 2030 വരെയുള്ള ഇന്ധന പദ്ധതികൾക്ക് ഊർജ്ജം പകരുന്ന വലിയൊരു നീക്കം UAE പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഷോർട്ട് വിസിറ്റിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയ ഉഭയകക്ഷി കരാർ ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഇന്ധന ടാങ്ക് ഉൾപ്പെടെ കോടികളുടെ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: തീർച്ചയായിട്ടും ഈ പക്ഷേ ഈ മലയോര ഏരിയയിലേക്ക് എയിംസ് പോലെയുള്ള സംഭവങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ യാത്രയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല,
1: അതാണ് ചോദ്യം വരുന്നത്. ആലപ്പുഴ ആയാൽ പോലും കുഴപ്പമില്ല, കാസർഗോഡ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ബെൽറ്റിലുള്ളവർക്ക് വരാം. കാസർഗോഡിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യം ഉന്നയിക്കുന്നത്. കാരണം എന്ത് ചികിത്സയ്ക്ക് അവർക്ക് ട്രിവാൻഡ്രോ കൊച്ചിയോ ഒക്കെ എത്തേണ്ടി വരുന്നുണ്ട്. അപ്പൊ കാസർഗോഡിന് എയിംസ് വേണം എന്നുള്ളത് 10 ആണ്ടുകളായിട്ടുള്ള ആവശ്യമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു മലബാർ റീജിയനിൽ വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ആലപ്പുഴ ആയാലും എല്ലാവർക്കും എല്ലാ ഭാഗത്തു നിർത്താനും പറ്റുന്നൊരു
0: സ്ഥലമാണ്. പിന്നെ എനിക്ക് കൊച്ചിയോ അല്ലെങ്കിൽ കോഴിക്കോടോ ആണെങ്കിലും പിന്നെ
1: കൊച്ചിയിലും കോഴിക്കോടൊക്കെ മറ്റു ആശുപത്രികളും വലിയ ഒരു സ്വകാര്യ ആശുപത്രികളും കാര്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ ആലപ്പുഴയാണോ ഇടുക്കിയാണോ. ഇടുക്കി പറയുമ്പോൾ പക്ഷേ പറഞ്ഞ പോലെ ഈ യാത്രാ സൗകര്യങ്ങളും മറ്റൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അപ്പൊ അവിടെയുള്ള ഒരുപാട് പേർക്ക് അതിന്റെ പരിസരം കോട്ടയം ഇടുക്കി ആലപ്പുഴ
0: ശരിയാണ്, ഒരു സെൻട്രൽ ഏരിയയാണ്, എല്ലാവർക്കും ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന. എന്നാലും വരട്ടെ, എവിടെയാണെങ്കിലും കേരളത്തിന് അങ്ങനൊരു സംഭവം വരട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കേരളത്തിൽ മൺസൂൺ എത്തും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. കാലവർഷം ഇന്ന് എത്തിയേക്കാം. ഇന്നലെ ആയിരുന്നു UAE ഒഫീഷ്യലി സമ്മർ സ്റ്റാർട്ട് ചെയ്തത്.
1: അയ്യോ, അപ്പൊ ഇതുവരെ അപ്പൊ ഞാനാരോ കേട്ടോ സമ്മർ ഇങ്ങനെ, അപ്പൊ ഞാനല്ലേ ഇതുവരെ വന്നത്.
0: അല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂട്, ഞാൻ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇന്ന സമയത്ത് പറയായിരുന്നു, കാരണം അത് പൊന്നിച്ചറങ്ങണ ചൂടായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അത് സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കി, ഈ വർഷം നമ്മൾ നേരിടാൻ പോകുന്ന ചൂടിന്റെ കാഠിന്യം അത് ഭയങ്കരമാണ്.
1: ജൂൺ 4 ആയതേ ഉള്ളൂ,
0: പിന്നല്ലേ
1: ജൂൺ മുഴുവൻ നിരന്ന് കിടക്കുന്നു.
0: ഓണം എന്റെ മനസ്സിൽ എപ്പോഴും ചൂടെന്ന് പറയും, ഓണത്തിനാണല്ലോ കുറെ കൂടുതൽ ആക്ടിവിറ്റീസിൽ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുന്നത്, അന്നേരത്തെ ചൂട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്തായിരിക്കും ഈ ഓണത്തിന് ഓഗസ്റ്റിന് വരാൻ പോകുന്ന ചൂടെന്നുള്ളൊരു
1: കാര്യം. ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും അണിഞ്ഞൊരുങ്ങി നല്ല ആവേശത്തിൽ പോകുമ്പോൾ മിക്കവാറും ചൂട്ടിട്ട് പാടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. സാറില്ല, അപ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയാൽ ഞങ്ങൾ ചൂട് സഹിച്ചോളാം. പക്ഷെ ഞങ്ങൾക്ക് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ നമ്മൾ പിന്നെയും പിന്നെയും പിന്നെയും നിങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ നമ്മളിരുന്ന് സംസാരിക്കുമ്പോഴായിരുന്നു, രാവിലെ നമ്മളെ ഒരു സംസാരം കഴിഞ്ഞ് നമ്മളെ പ്രസ് ക്ലബ്ബ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഈ വലിയ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിൽ ചെറിയ ആക്രമണം എന്ന രീതിയിൽ നമ്മൾ എടുത്തു, പിന്നെയാണ് ടെർമിനലിനെ വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്തു, അതിലൊരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു, ഒരു പെൺകുട്ടിയുണ്ട് പരിക്കേറ്റവരിൽ, 2 യുവാക്കൾക്ക് കാര്യമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്, 7-ലധികം പേർക്ക് അടിയന്തര ശസ്ത്രക്രിയ നടത്തി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ആക്രമണം ആണ് നടന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ബഹ്റൈനിലും ആക്രമണം നടന്നു എന്ന വാർത്ത വരുന്നുണ്ട്. എന്തായാലും അൻവർ ഗർഗാഷ് നമ്മുടെ UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിൽ നിൽക്കണമെന്ന ഒരു ആഹ്വാനം കൂടി നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇറാന്റെ ബാധ ഇപ്പൊ US തന്നെ പൊളിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പിന്നെ ഡ്രോണും നിങ്ങളുടെ മിസൈലും തന്നെയാണ്, അല്ലാതെ US പേട്രിയറ്റ് അല്ല കുവൈറ്റിൽ വീണതെന്ന് അവർ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ആ വിഷ്വൽസ് ഒക്കെ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു നമ്മൾ പിടിച്ചു പോകും. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ, സൗണ്ട് ഇല്ല, അത് കൂടുതൽ അൽജസീറയാണ് പുറത്തു വിട്ടേക്കുന്നത്. അപ്പൊ എന്താണേലും സോഷ്യൽ മീഡിയയിലൊക്കെ ആ ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്.
1: യെസ്, മറ്റൊരു വാർത്ത, ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉറവിടം കണ്ടെത്തുമോ? SIT നിർണായകം മെറ്റാ റിപ്പോർട്ട് പ്രചരിപ്പിച്ചവരും കുടുങ്ങുമെന്നാണ് പറയുന്നത്. വടകര ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് ഏറ്റവും കുപ്രസിദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് വിവാദമായിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ട്. ആ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം എത്തുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വിവാദ സന്ദേശത്തിന്റെ ഉറവിടം എവിടെയാണെന്നാണ്. ഉറവിടം കണ്ടെത്തുകയാണ് SIT മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് ഏറ്റവും കുപ്രസിദ്ധമായിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് വിവാദമായിട്ടുള്ള കാഫിർ സ്ക്രീൻഷോട്ട്. ആ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം എത്തുമ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വിവാദ സന്ദേശത്തിന്റെ ഉറവിടം

0: അന്വേഷണ സംഘത്തിന്റെ ആദ്യ ദൗത്യം. ഇത് അടിവേരിളക്കുന്ന രീതിയിൽ വരെ, ആരാണ് ഈ കേരളത്തിന്റെ മത സൗഹാർദ്ദത്തെ വരെ തകർക്കുന്ന രീതിയിൽ കാഫിർ സ്ക്രീൻഷോട്ടുമായിട്ട് മുന്നോട്ട് പോയത്, ഇത് ആരുടെ തലയിലാണ് ഇത് ഉദിച്ചത്, ആരാണ് ഇത് ആദ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്, ഇതെങ്ങനെയാണ് പ്രചരിച്ചത്, എല്ലാറ്റിലും വലിയൊരു അന്വേഷണം നടത്തണം. അത് CPM ചെയ്താലും കോൺഗ്രസ് ചെയ്തു കഴിഞ്ഞാലും അവരെ ഇപ്പൊ ഭരിക്കുന്ന VD സതീശൻ സർക്കാർ അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിട്ട് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണം. കാരണം നല്ല സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു ഇലക്ഷനെതിരെ അതിനിടയിൽ KK ശൈലജയും ഷാഫി പറമ്പിലും ആയിരുന്നു അന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് കാഫിർ സ്ക്രീൻഷോട്ട് ഷാഫി പറമ്പിലിനെതിരായിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് പോകുന്നത്. അപ്പൊ അത് ആരുടെ തലയിൽ വന്നു, എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ മതവും ജാതിയും നോക്കിയിട്ടൊക്കെയാണോ നമ്മൾ നമ്മുടെ നാട്ടിൽ ഇതുവരെ വോട്ട് ചെയ്തിരുന്നത്? നമ്മൾ രാഷ്ട്രീയമല്ലേ കൂടുതൽ, നമ്മൾ രാഷ്ട്രീയപരമായിട്ടല്ലേ ചിന്തിച്ചിരുന്നത്? അതിനിടയിൽ എങ്ങനെയാണ് മതങ്ങളൊക്കെ ഇങ്ങനെ കടന്നു വന്നത്? എന്നാൽ ഈ കാര്യത്തിൽ ഒരു വലിയ തീരുമാനം വൈകാതെ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
1: തീർച്ചയായിട്ടും. ബീഹാറിൽ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ICU ഒരു തീപിടുത്തുണ്ടായി, 10 പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം.
0: ബീഹാറിൽ 10 പേര് മരിച്ചു, ഡൽഹിയിൽ 21 പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. അതായത് ഒരു ഹോട്ടലിന് തീപിടിച്ചു, അവിടെ വിദേശികളാണ് അധികവും വന്നിരുന്നത്. ഈ പിന്നെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് ആദ്യം പിന്നെ ഒരു 10 പേര് മരിച്ചു എന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയതോടെ പിന്നെ പിന്നെ മരണസംഖ്യ ഉയർന്നിട്ട് 21-ലധികം പേര് മരിച്ചു എന്നാണ് പറയുന്നത്. ലെമൺ ഓർക്കിഡ് ട്രീ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലായിരുന്നു, അവിടെയാണ് തീ പിടിച്ചത്. അപ്പൊ ഇന്നലെ മുഴുവനും നമുക്ക് ഒരു ദുരന്ത വാർത്തകളുടെ ദിവസം
1: തകർന്നുവീണ്ടാണ് മാറിപ്പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 നില കെട്ടിടം തകർന്നു വീഴുന്ന ആലോചിച്ചേ, നമ്മുടെ നാട്ടില് കൺസ്ട്രക്ഷന്റെ ക്വാളിറ്റി എന്തിനു സർക്കാർ പല കാര്യങ്ങളിൽ കുറച്ചുകൂടെ നമ്മള് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രൊഫഷണലിസം പറഞ്ഞ പോലെ കുറച്ചുകൂടെ നമ്മൾ പ്രൊഫഷണലിസം നമ്മുടെ പല കാര്യങ്ങളിൽ കൊണ്ടുവരേണ്ട സമയം എന്നെ കഴിഞ്ഞിട്ടുണ്ട്.
0: അതിനിടയിൽ ഇവര് തമ്മിലുള്ള തർക്കം എങ്ങനെയാണെന്നറിയോ, സ്കൂളിന് പിന്നെ കഴിഞ്ഞ മന്ത്രിസഭ 3 കോടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർ ആരെങ്കിലും ആ ഫണ്ട് മുക്കിയതാണോ, ഇതിൽ അഴിമതി കാണിച്ചതാണോ എന്ന് ഇപ്പോഴത്തെ മേയർ VV രാജേഷ് ചോദിച്ചു. അപ്പൊ പിന്നെ മുന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, ഇതിന് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് കോർപ്പറേഷനാണെന്ന്. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കോർപ്പറേഷൻ ആണോ പിന്നെ മന്ത്രിസഭയാണോ പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ
1: കാര്യമാണ്.
0: അല്ല, കുട്ടികളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നമ്മൾ ഒരുക്കല്ല, കാരണം അത് അത്രത്തോളം തെറ്റാണ്. ഇതായ ആ വാർത്ത ആദ്യ പേജിലുണ്ട് കേട്ടോ, നമ്മുടെ ഡൽഹിയിലെ ഹോട്ടലിൽ തീപിടിച്ച് 21 മരിച്ചു, 17 വിദേശികൾ ഉൾപ്പെടെ. അതാണ് ഏറ്റവും സങ്കടം ഉണ്ടായത്. കാരണം ഒരുപാട് ചികിത്സയ്ക്കൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്ന ഒരു രാജ്യമല്ല, ആ ഒരു പ്രതീക്ഷയിലെത്തിയിട്ട് ചികിത്സയ്ക്ക് വന്നവർ മരിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ സങ്കടമാണ്. 9 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത്. വാരണാസിയിൽ പള്ളിയും ദർഗയും പൊളിച്ചു നീക്കി റെയിൽവേ എന്നൊരു വാർത്ത ആദ്യ പേജിൽ വന്നിട്ടുണ്ട്. അതുപോലെ കർണാടകയിൽ DK ശിവകുമാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DK ശിവകുമാറിന്റെ പേര് പറയണം. കാരണം അത്ര ലോകോത്തര ബ്രാൻഡുകൾ മാത്രം ധരിക്കുന്ന ഒരു വ്യക്തിയാണ്, കോടീശ്വരനാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നനായിട്ടുള്ള മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് DK ശിവകുമാറാണ്. 2 ചന്ദ്രബാബു നായിഡുവാണ്. 3 സ്ഥാനത്ത് നമ്മുടെ നടൻ കൂടിയായിട്ടുള്ള വിജയാണ്. അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആൾക്കാരാണ് കോടീശ്വര എന്ന് പറഞ്ഞ സിനിമയിൽ വിളിക്കുന്നത്. മുഖ്യമന്ത്രിമാരില്ല, കോടീശ്വര.
1: ഈ DK ശിവകുമാറിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അദ്ദേഹം ഉപയോഗിക്കുന്ന സ്കാർഫ് സ്റ്റോൾസ് അത് ഏകദേശം 50,000 രൂപ മുതൽ മേലോട്ട് വരുന്ന വില വിഭാഗത്തിലുള്ള ലൂയി വിച്ചന്റെയും ഗുച്ചിയുടെ ഒക്കെ സ്റ്റോൾസ് ഭയങ്കര സ്റ്റൈലിഷ് ആണ്.
0: സാധാരണക്കാർക്ക് കാണുമ്പോൾ ഓർത്തുകൊണ്ട് കഴുത്ത് കൂടിയിട്ട് അതല്ല സുഹൃത്തുക്കൾ, അതിന് വലിയ വലിയ വിലയുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നു, അദ്ദേഹത്തിന് അതിനുള്ള ആസ്തി വാങ്ങിയിടണം, അല്ലാതെ പിന്നെ ഇതൊക്കെ
1: ആസ്വദിക്കാനുള്ളതല്ലേ. നമ്മൾ ഇതിനു മുന്നേ സമ്മതപത്രത്തിൽ എല്ലാം കൂടെ എഴുതി കൊടുക്കുന്നത്, എനിക്ക് ഇത്തരത്തിന്റെ ആസ്തിയുണ്ട്, അദ്ദേഹം യൂസ് ചെയ്യട്ടെ. എന്താണേലും സഭയിൽ അന്തസ് പാലിക്കണം, കറങ്ങി നടക്കരുത് സ്പീക്കർ. എന്തായിരുന്നു സംഭവം?
0: ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പുതിയ നിയമസഭയിൽ അല്ല, പുതിയ ആൾക്കാരാണല്ലോ കൂടുതലും, 71 പേരാണ് പുതിയ ആൾക്കാർ MLA. ഇവർക്ക് കാര്യം സ്കൂൾ ആദ്യം എത്തിയ കുട്ടികളെ പോലെ ഇവർക്ക് കാര്യം പണിയേണ്ടിട്ടില്ല. സഭയിൽ ഒരു ഡെക്കോറം ഉണ്ട്, അത് പാലിക്കണം. സഭയിൽ എങ്ങനെയാണ് ചെയറിനോട് പിന്തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല, അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ എന്താ സംഭവത്തിൽ എങ്ങനെയാണ് സഭയിൽ പെരുമാറേണ്ടതെന്നുള്ളത് എടുക്കുക. അപ്പൊ ഇതൊന്നും പാലിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. സഭ ചെയറിൽ ഒരാൾ ഇരിക്കുമ്പോ, സഭാനാഥൻ ഇരിക്കുമ്പോ വർത്തമാനം പറയാ, എന്തൊക്കെയുണ്ട് കൈകാര്യം
1: ചെയ്യാൻ,
0: ഇതൊക്കെയായിരുന്നു പരിപാടികൾ നടന്നത്. ചില കാര്യങ്ങളൊക്കെ സ്പീക്കർ, പ്രത്യേകിച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു നല്ല സഹൃദയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹം ചിലതൊക്കെ കണ്ണടച്ച് കാണിക്കൂട്ടോ. പക്ഷെ അത് കൂടുതലാവുമ്പോഴും ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം അത് വിട്ടുകളഞ്ഞു. പിന്നെ അത് നിരന്തരം സംഭവമാകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ഓറിയന്റേഷൻ ക്ലാസ് വയ്ക്കാൻ പോവാണ്. അങ്ങനെ MLA വരുന്ന തിങ്കളാഴ്ച മുഴുവൻ MLA ഒരു ഓറിയന്റേഷൻ ക്ലാസ് നിർബന്ധമായിട്ട് വേണം. നമ്മുടെ ക്ലാസ്സിൽ കുരുത്തക്കേട് കാണിക്കുന്നവരെയൊക്കെ പിടിച്ചിരുത്തിട്ട് ഒരു ഹെഡ്മിസ്ട്രസ് ഒരു ബോധോദയം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കില്ലേ, അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ MLA ക്ലാസ്, ഓറിയന്റേഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകണം. നല്ലതാണ്, നിയമസഭ നമ്മുടെ ലോകം മുഴുവൻ കാണുന്നതാണ്. നിയമസഭയിലെ കയ്യാങ്കളിയൊക്കെ പലർക്കും ഇപ്പോഴും ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ അതൊന്നും പാടില്ല. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ എന്താ ശ്രീകോവിൽ എന്നൊക്കെ വിശേഷിപ്പിക്കും.

0: സ്ഥലമാണ് അവിടെ അതിന്റെ മാന്യത കാണിക്കണമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല എന്നാണ് പറയുന്നത്.
1: അല്ല, കേരളത്തിൽ ഇത് അവസ്ഥയെങ്കിൽ തമിഴ്നാട്ടിൽ പരീക്ഷ
0: വെക്കണം. മുഖ്യമന്ത്രിക്ക് അറിയില്ല, ഡെപ്യൂട്ടി
1: സിഎം
0: ശരിക്കും ഞാൻ പറഞ്ഞത് അത് വെക്കണം.
1: പിന്നെ
0: എന്നിട്ട് പ്രാക്ടിക്കൽ
1: ഇത് ഇത് ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ഈസി ആയിട്ട് എല്ലാം കയറി പോകുന്നത് അല്ല. എല്ലാം വേണം. ഡോക്ടർമാർ പഠിക്കുന്നില്ലേ, എഞ്ചിനീയർമാർ പഠിക്കുന്നു, നമ്മൾ ഓരോ കാര്യങ്ങളും റിസർച്ച് ചെയ്ത് ഓരോ കാര്യം വായിച്ചുകൊണ്ടേയിരിക്കുന്നില്ല. എല്ലാ മേഖലയിലും എല്ലാരും ചെയ്യുന്നത് എന്ത്, പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം? അങ്ങനെയുള്ള മൊഡ്യൂള് കൊണ്ടുവരണം.
0: അത് ഈ പിന്നെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ഈ എംഎൽഎമാരും മന്ത്രിമാരൊക്കെ ഇങ്ങനെ ഇവരെ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില ചോദ്യങ്ങൾക്ക് പിന്നെയും സംസാരിച്ചപ്പോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അങ്ങക്ക് ഇനി എത്ര സമയം വേണം, ഇനി എത്ര സമയം അങ്ങ് സംസാരിക്കുക. അപ്പൊ പിണറായി വിജയൻ പറഞ്ഞു രണ്ടേ രണ്ട് മിനിറ്റ് മതി, ആ രണ്ട് മിനിറ്റ് പിണറായി വിജയൻ നിർത്തി എന്നുള്ളതാണ്. കാരണം സഭ ഒരു സമയം കൊടുക്കുക, ആ സമയത്തിനുള്ളിൽ നിൽക്കണം. പിന്നെ സഭയുടെ റൂളിംഗ് വരും, മേശപ്പുറത്ത് തട്ടും, ഓർമ്മിപ്പിക്കും നമുക്ക് സമയം അവസാനിച്ചു. ഇതെല്ലാം നമുക്കുള്ള വാർണിംഗ് ആണ്, അതിനനുസരിച്ച് പെരുമാറണം. ക്ലാസ്സിൽ ഇങ്ങനെ നിർത്താതെ ഒരാൾ പറഞ്ഞ് റേഡിയോ പോലെ പോയിക്കൊണ്ടിരുന്ന എത്ര പേർക്ക് സംസാരിക്കണം അവിടെ. ഞങ്ങൾ കൂടുതൽ സംസാരിച്ച് അപ്പൊ വിളി വരുന്ന പിന്നെയാണ് നിയമസഭയിലെ. അപ്പൊ നിയമസഭയാണ് വലുത് രീതിയാണ്
1: നമ്മുടെ നാട്ടില്. മത്സ്യപ്രേമികൾക്ക് വലയുമെന്നുള്ളൊരു തലക്കെട്ടുണ്ട്, വലിയ വിലയാണ്, വലിയ മത്തിക്ക് വലിയ വില, ഒപ്പം തന്നെ കുതിച്ച അയില എന്നുള്ളത്. ഇപ്പൊ മത്തി അയിലൊക്കെ നാട്ടിൽ ഒരു ലക്ഷറി ഫുഡായിട്ട് മാറിയേക്കാണ്. പണ്ട് നമ്മുടെ സാധാരണ നമുക്ക് ഉച്ചക്ക് ഒരു മത്തിക്കറി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഒരു വിഭാഗമായിരുന്നു. ഇപ്പൊ അതിന് 500-400 രൂപയൊക്കെ ആയി മാറിയേക്കാണ്. ഈ മീനിന്റെ വില ഭയങ്കര വലഞ്ഞേക്കാണ്.
0: ട്രോളിംഗ് നിയന്ത്രണം കൂടി വരും, മഴക്കാലം വരുന്നതോട് കൂടിയിട്ട് പിന്നെ ട്രോളിംഗ് നിയന്ത്രണം വരും. അപ്പൊ അത് വരുമ്പോൾ കൂടുതൽ മീന് വില കൂടും. മത്സ്യക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണെങ്കിലും മീന് വില കൂടും. അപ്പൊ എന്തുകൊണ്ട് ഏത് വഴിക്ക് ഇവിടെയും നമുക്ക് മീനിനൊക്കെ കുറച്ച് വില കൂടിയിട്ടുണ്ട്. ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ എല്ലാറ്റിനും കുറച്ച് വില കൂടിയിട്ടുണ്ട്, പക്ഷെ മീൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ഉൾപേജിലുണ്ടല്ലോ പിന്നെ ഗൾഫ് പേജിൽ, ഇനി ഡ്രൈവിങ്ങിനിടെ ഫോൺ തൊടില്ല, ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ യു എ സ്വദേശി പറഞ്ഞൊരു വാക്ക്, ഒരു വാർത്തയുണ്ട്. ഒരുപാട് പേര് റോഡിൽ വാഹനം ഓടിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഈ സമയത്ത്, അവർ വളരെയധികം ശ്രദ്ധിക്കണം. ദുബായിലെ ഒരു റോഡിൽ ലോറിയുമായി തന്റെ കാർ കൂട്ടിയിടിച്ചുണ്ടായ അപകടം ആ 37-കാരനിൽ അത്രയേറെ ആഘാതമാണ് ഉണ്ടാക്കിയത്. 3 പല്ലുകൾ ഒഴികെ ബാക്കിയെല്ലാം നഷ്ടമായ ഇടിയിൽ താടിയെല്ല് പൊട്ടി തകർന്നു, മുഖത്തും നെഞ്ചിലും കാലിനും ഗുരുതര പരുക്കുകൾ, ചില പല്ലുകൾ പൊട്ടി ശ്വാസകോശത്തിൽ വരെ കുടുങ്ങിപ്പോയി. രാവിലെ ഇങ്ങനത്തെ വാർത്ത പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത്രയൊന്ന് സ്പീഡിങ്ങോ ഇത്ര ശ്രദ്ധിക്കാതെയൊക്കെ നിങ്ങൾ ആരെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരുപാട് 3 പല്ല് മാത്രമേ ബാക്കിയുള്ളൂ, പല്ലിന്റെ ചിലത് ശ്വാസകോശത്തിൽ കുടുങ്ങി താടിയിൽ എല്ലാം പൊട്ടിപ്പോയ ഒരു മനുഷ്യൻ പറയുന്നത് ഇനി ഡ്രൈവിങ്ങിനിടെ ഫോൺ തൊടില്ല. ഏറ്റവും അധികം ഞാൻ ഈ യു എയിൽ കണ്ടിരിക്കുന്നത് കൂടെ ആരുടെയും കൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും കാണാം, ഫോണ് കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എടുക്കും. അത് ഒരു ബൈ ഡിഫോൾട്ട് എന്തോ അങ്ങനെ ചെയ്യണമെന്നതാണ്. എന്തായാലും ഇപ്പൊ ക്യാമറകൾ നമ്മുടെ മടിയിൽ ഫോൺ ഉണ്ടെങ്കിൽ വരെ പോലും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈൻ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ, നേരത്തെ അക്ഷയ് പറഞ്ഞ പോലെ 600, 800, 1000, 2000 ഒക്കെ വരുമ്പോൾ പഠിച്ചോളും. പക്ഷെ ആ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇല്ലെങ്കിലോ, അതാണ് ഇദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്.
1: തീർച്ചയായിട്ടും. അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഫോണൊക്കെ മാറ്റിയിട്ട് ഈ നമ്മൾ പ്രത്യേകിച്ച് മാപ്പ് നോക്കാനാണല്ലോ ഏറ്റവും കൂടുതൽ ഇത് പിന്നെ ഒരു എക്സംഷൻ തരുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ പോലും. ഈ സ്പീഡോമീറ്ററിന്റെ ഈ ഗ്ലാസ്സിൽ പ്രൊജക്ട് ചെയ്യുന്ന സ്പീഡോമീറ്റേഴ്സ് ഉണ്ട് പുതിയ വാഹനങ്ങൾ, അതുപോലെ ഒരു മാപ്പ് സംവിധാനം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തീരാന്നുള്ളൂ എല്ലാ വണ്ടിക്കും. കാരണം നമ്മൾ ഡിസ്ട്രാക്ഷൻ വരുന്നില്ല, നേരെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ഈ ചൈനയില് ഇപ്പം ഏറ്റവും അവർ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന മാപ്പിൽ ലെയിന്, യു ടേൺ, സ്പീഡ് എല്ലാം മാപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
0: അതാണ് വേണ്ടത് അല്ലേ?
1: കറക്റ്റായിട്ട്. അപ്പൊ നമുക്ക് ഒരു ഇവിടെ ടെൻഷനാണ്, പിന്നെ റോഡ് പല ടെൻഷനുകളാണ്. അപ്പൊ അതൊക്കെ ഇച്ചിരി മാറി ഒരു പുതിയ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആക്സിഡൻസും കാര്യങ്ങളെല്ലാം, പിന്നെ ഫോൺ തൊട്ട അപ്പ ഫൈൻ കൊടുക്കാമല്ലോ. അങ്ങനത്തെ രീതിയിൽ
0: കുവൈറ്റിൽ നിന്ന് ഇപ്പൊ ഈ ഒരു ആക്രമണം ഉണ്ടായില്ലേ, ആ സമയത്ത് ഈ മിസൈലും ഡ്രോണും വരുന്ന സമയത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിന്റെ വിഷ്വൽ എടുക്കാൻ പോയിട്ട് അത് ഇടിച്ചിട്ട് ഒരു വലിയ അപകടം, ഒരു മൾട്ടിപ്പിൾ ആക്സിഡൻസ് തന്നെ ഉണ്ടാക്കി. വലിയ രീതിയിൽ ഇന്നലെ കുവൈറ്റ് ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. ഒരു മിസൈല് പോകുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഒരു കൈകൊണ്ട് ഇത് സ്റ്റിയറിംഗ് പിടിച്ച് മറ്റു കൈകൊണ്ട് ഇത് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്നിട്ടോ അത് ഡിവൈഡറിനടിച്ച് മറിഞ്ഞു, ആ കാർ താഴെ വീണു, താഴെ വീണെടുത്ത് അടുത്ത കാറിന് വീണു, അങ്ങനെ മൊത്തം ഒരുപാട് മൾട്ടിപ്പിൾ ആക്സിഡന്റുകൾ ഉണ്ടാക്കി. അപ്പൊ ഒരു ഫോൺ ഉണ്ടാക്കി വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണ്. ഇന്നലെ ഞങ്ങൾ ഇല്ല സർ പറഞ്ഞ പോലെ ഇത് ഞങ്ങളതല്ല, ഇത് അയാൾ സ്വയം ഉണ്ടാക്കിയതാണെന്ന്.
1: നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ എനിക്ക് തോന്നുന്നു ഒരുവിധ വാർത്തകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.
0: ഷാർജയിൽ കുഞ്ഞു മരിച്ച സംഭവം, പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് ജാമ്യം കൊടുത്തൊരു വാർത്തയുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ശിശു സംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ, നമ്മളൊക്കെ എപ്പോഴും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. നമ്മുടെ മക്കളെയൊക്കെ രാവിലെ സ്കൂളിലേക്കൊക്കെ നിങ്ങൾ കൊണ്ടുവിടുകയാണല്ലോ, ഒരുപാട് കാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കും. സംസാരിക്കാനും അവരെന്തെങ്കിലും മാനസിക വിഷമങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടോ, അവരുടെ കൂട്ടുകെട്ട് എന്താണ്, അവർ കാണുന്നത് എന്താണ്, അവരെന്തുകൊണ്ട് ഇങ്ങനത്തെ രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ടോ, ഈ ഒരു ഇൻസിഡന്റ് ഒരുപാട് രക്ഷിതാക്കളുടെ ബുദ്ധിയും ബോധവും ഒക്കെ തുറപ്പിക്കുന്നതായിരിക്കണം. നമ്മുടെ ഒരു കുഞ്ഞുങ്ങളെയും ഇങ്ങനെ ഒരു ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു, മറ്റു കുഞ്ഞുങ്ങൾക്ക് നിയമ നടപടി എന്തായിരിക്കും എന്നൊന്നും നമുക്കറിയില്ല. ആ ഒരു സങ്കടം എല്ലാ പാരന്റ്സിനും ഉണ്ടാവും. അതിലേക്ക് പോകരുത്. കുഞ്ഞുങ്ങളുടെ കൂടെ രാവിലെയും വൈകിട്ടും സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷവും കളിക്കാനും കുറച്ച് സമയമെങ്കിലും നമ്മുടെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ അവർക്കൊപ്പം ഉണ്ടാക്കാൻ എപ്പോഴും പറയാറുണ്ട്. കുഞ്ഞുങ്ങളെ നമുക്ക് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ നിങ്ങൾക്ക് സമയം കൊടുക്കാൻ പറ്റും, അവരെ നല്ല രീതിയിൽ പോറ്റാനും വളർത്താനും പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്നതാണ് ഏറ്റവും നല്ല ചോയ്സ്. ഉണ്ടെങ്കിൽ ഏറ്റവും മാന്യമായിട്ട് ഏറ്റവും നല്ല സ്നേഹം കൊടുത്ത് വളർത്തണം, ഇല്ലെങ്കിൽ ഇല്ല. ആ ഒരു പോളിസിയിൽ പോകുന്നതാണ് നല്ലത്.
1: ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ദൈവം തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ഞാനിപ്പോൾ സ്ത്രീകൾക്ക് അത് ഏറ്റവും വലിയൊരു എന്തോ ഒരു ബ്ലെസ്സിംഗ് ആണ്. ഒരു ജീവനാണ് കൊടുക്കുന്നത്, വേറെ എന്തും ആർക്കും എന്തൊക്കെ ചെയ്യും, ഒരു ജീവൻ നൽകുക എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് തരുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. അത് ഇപ്പൊ മിനിപത്മ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം, അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകിൽ മാത്രം. എത്രയോ പേരാണ് ആ കുഞ്ഞുങ്ങളാണ് ഇതിന്, നമ്മൾ അറിയത്തില്ല, ഓരോ ചൈൽഡ് അബ്യൂസും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് അതിലേക്ക് പോകാതിരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമ്മളും പറയുന്നത്.
0: യെസ്, നമുക്ക് കായിക പേജിലേക്ക് കൂടി ഒന്ന് നോക്കിയിട്ട് ഇനി കളി തുടങ്ങാൻ വേണ്ടി, ലോകകപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് വെറും 7-7 ദിവസം അടുത്ത ആഴ്ച നമ്മൾ ലോകകപ്പിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി പോവാണ്. സണ്ണാണ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക റിപ്പോർട്ട്, പിതാവും പുത്രനും വിശ്വമൈതാനവും. ഫിഫ ലോകകപ്പ് കളിച്ച പിതാക്കന്മാരുടെയും മക്കളുടെയും പട്ടികയിലെ കൗതുകങ്ങളെക്കുറിച്ച് നിക്കോ പാസും പിതാവ് പാബ്ലോ പാസിനെ കുറിച്ച്, എയ്ലിംഗ് ഹാലൻഡും പിതാവ് ആൽഫി ഹാലൻഡിനെ കുറിച്ച്, അതുപോലെ ജൂലിയാനോ സിമിയോണിയും പിതാവ് ജിഗോ സിമിയോണിയും, ഇനി പറയുന്ന പേരുകൾ ഒരുവിധം എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. മകൻ ലൂക്ക സിദാനൊപ്പം സിനദിൻ സിദാൻ, ആ ഒരു മറ്റാസ് എത്താല കൊണ്ട് ഇങ്ങനെ അടിച്ച ആ ഒരു വേൾഡ് കപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതോടുകൂടി റെഡ് കാർഡ് കാണുന്നു പോകുന്നു, ആ ഒരു മത്സരമൊക്കെ പലരുടെയും ഓർമ്മയിലുണ്ടോ അല്ലേ? കാരണം സിനദിൻ സിദാൻ ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഒരാളാണ്, മൊട്ടത്തലേനല്ലേ, നമ്മൾ അങ്ങനെയല്ലേ വിശേഷിപ്പിക്കാറുള്ളത്.
1: ഇതിനോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, നമ്മുടെ ഈ നാട്ടിൽ കള്ളന്മാരുടെ ശല്യം ഇരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ട്, കാരണം ഈ ജോലി ഇല്ലായ്മ വരുമ്പോൾ പല മേഖലകളിലും ഇവർ റിസർച്ച് ചെയ്യുമല്ലോ.
0: കള്ളന് ഇത് മോശം ഒരു തൊഴിലാണല്ലോ.
1: കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുമായിരുന്നു, ഈ പലപ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന നാട്ടിൽ ഏതെങ്കിലും കള്ളന്മാരുണ്ട്, അവരോട് പറയട്ടെ എല്ലാത്ത സിസിടിവി നിങ്ങളെ കണ്ടിട്ടിരിക്കുകയാണ്. രണ്ട് കള്ളന്മാര് രാത്രി വന്ന് വീടിന്റെ മുറ്റത്തോടെ കയറി ഞങ്ങൾ ചെല്ലുകയാണ്. കയറി ചെല്ലുമ്പോൾ അവിടെ ലൈറ്റ് കിടപ്പുണ്ട്. അപ്പൊ മറ്റൊരിടത്തും പറയുന്നുണ്ട് ഇല്ല, ഇതെല്ലാം സിസിടിവി കിട്ടുന്നുണ്ട് കേട്ടോ, എടാ ലൈറ്റ് ഓഫ് ചെയ്യും, ഇവൻ നേരെ ഇന്ന് ലൈറ്റ് ഓഫ് ചെയ്യാൻ ഞെക്കി ഒളിമ്പല്ലേ.
0: ഒരു കള്ളന് ഈ ഗതി കൊടുക്കരുത്. ഞാനിങ്ങനെ പ്രതീക്ഷയോടെ വീഡിയോ ഉണ്ടോ എവിടെയെങ്കിലും?
1: എങ്ങോട്ട്
0: ഇത്ര ചോറ് തരും സാറേ?
1: എന്താണ് നല്ല നല്ല കുറെ വാർത്തകൾ ഇടാൻ ചിരിക്കാനുള്ള കുറച്ച് വാർത്തകളും ഉണ്ടല്ലോ. അപ്പൊ എന്താണ് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഹോം 92.2 ഹോം ആണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അക്ഷയ മിനി പദ്മയാണ് നമ്മുടെ പ്രസ് ക്ലബിൽ. ഇതുപോലെയുള്ള മനോഹരമായ വാർത്തകൾ നിങ്ങൾ എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സോങ്ങിലേക്ക് തന്നെ പോകുന്നു. രാവിലെ കേൾക്കാൻ പറ്റിയ അടിപൊളി പോസിറ്റീവ് സോങ് തന്നെയാണ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 FM ആണ് നിങ്ങൾ കേട്ടോണ്ടേയിരിക്കുന്നത്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
3: ഈ നല്ലൊരു മഴക്കാലം എന്നൊക്കെ പറയുന്നത് പോലെ വീണ്ടും നല്ലൊരു ട്രാഫിക് കാലം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നല്ല രീതിയിൽ ട്രാഫിക്. രാവിലത്തെ ഒരു സമയം നോക്കുകയാണെങ്കിൽ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ രാവിലെ ഈ സമയത്ത് ഇത്ര ട്രാഫിക് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അൽഖേൽ റോഡിലും രണ്ട് ട്രാഫിക് സ്ലോ മൂവിങ് ട്രാഫിക് കൂടിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരു 9 മണി കഴിഞ്ഞപ്പോൾ ഉച്ചര ഒന്ന് ശാന്തമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഈ സമയത്ത് പോകുന്നവർ ഈ സമയത്തല്ലേ നിങ്ങൾ ട്രാഫിക് പെടുത്തുള്ളൂ അല്ലേ. ഞാൻ എന്ത് വർത്താനം പറയണേ. അപ്പോൾ എന്താണെങ്കിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും അൽഖേൽ റോഡിലും ഈ സമയത്ത് നല്ല ട്രാഫിക് ഉണ്ട്. അതുപോലെ തന്നെ ദെയ്ദ് റോഡിൽ ട്രാഫിക് ഉണ്ട്. നമ്മുടെ അജ്മാൻ ഉമൽ ക്വീൻ ടുവേർഡ്സ് ഉമൽ ക്വീൻ ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ കഞ്ചഷനും ഉണ്ട്. അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡിൽ ഉച്ചര കഞ്ചഷൻ ഉണ്ട് നമ്മുടെ ഗ്രാൻഡ് മോസ്ക്. അത് ആസ് യൂഷ്വൽ പോലെ തന്നെ അലി തിയേറ്റർ റോഡിൽ ഒരു ആക്സിഡന്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇൻഫിനിറ്റി റോഡ് ഇൻഫിനിറ്റി ബ്രിഡ്ജ് എടുത്ത് നമുക്ക് ജുമേരയ്ക്കൊക്കെ പോകാനും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഷെയ്ഖ് സയ്യിദ് റോഡ് നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് പേര് ഉമൽ ക്വീനിൽ വർക്ക് ചെയ്യുന്ന അവർ ഷാർജയിലോ അജ്മാനിലോ ഒക്കെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നി രാവിലെ ഉമൽ ക്വീൻ ടുവേർഡ്സ് ഉമൽ ക്വീൻ ഡയറക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നത്. എന്താണേലും ഇത് മാത്രമേ ഉള്ളൂ, വേറെ അൺയൂഷ്വൽ ആയിട്ടോ വലിയ എന്താ പറയുന്നത് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ എങ്ങും തന്നെ പറഞ്ഞിട്ടില്ല. കുറേ ഇടത്ത് റോഡ് പണികൾ നടക്കുന്നുണ്ട്. അത് എനിക്ക് കുറേ മാപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പുതിയതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും റോഡ് പണി കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണം. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ജസ്റ്റ് ഒരു അപ്ഡേറ്റ് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടോ അയച്ചാൽ മതി. വണ്ടി ഓടിക്കുന്ന സമയത്ത് വേണ്ട, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കാം.
2: ABC കാർഗോ ആൻഡ് കൊറിയർ, നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 GCC, ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
6: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.
7: ഇന്ന്

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും വന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
3: ഡോസ് മെയ് 27 GCCയിൽ റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. എവർഗ്രീൻ പാർട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: സാമ്പത്തിക സ്ഥിതി ഇന്നറിയാം. ധവളപത്രം നിയമസഭയിൽ ഇറാൻ യുദ്ധം ട്രംപിന് തിരിച്ചടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് UDF സർക്കാർ തീരുമാനം. നിലവിൽ സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച് കേസിൽ CPI നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസ് CBIക്ക് വിടാനുള്ള നീക്കത്തെ CPM നേരത്തെ എതിർത്തിരുന്നു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്തുകൊണ്ടുള്ള ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖർ അധ്യക്ഷനായ സമിതിയാണ് സാമ്പത്തിക നില പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. കഴിഞ്ഞ 10 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ചെലവുകൾ, വരുമാന ചോർച്ച, നികുതി പിരിവിലെ വീഴ്ചകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ധവളപത്രത്തിൽ ഉൾപ്പെടുത്തും. അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നത് UDFന്റെ തെരഞ്ഞെടുപ്പ് കാല പ്രഖ്യാപനമായിരുന്നു. കേരളത്തിന്റെ 5-ാമത് ധവളപത്രമാണ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചത്. സർക്കാരിന്റെ ധവളപത്രത്തിലെ വാദങ്ങൾ ഖണ്ഡിച്ച് ബദൽ ധവളപത്രമിറക്കാൻ LDF തീരുമാനം. ഓരോ ഖണ്ഡികയ്ക്കും ബദൽ വാദങ്ങൾ അവതരിപ്പിക്കാനാണ് ധാരണ. സാമ്പത്തിക സ്ഥിതി മോശമാക്കിയെന്ന പ്രചരണത്തിന് തടയിടാനാണ് ബദൽ നീക്കം. നിയമസഭയിലെ നന്ദി പ്രമേയ ചർച്ച ഇന്ന് പൂർത്തിയാകും. മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും ചർച്ചയ്ക്ക് മറുപടി നൽകും. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സഹോദരി ഭർത്താവിനെ നിയമിച്ചതിൽ ഇന്ന് മറുപടിയുണ്ടായിരിക്കും. ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടന്നില്ലെന്ന ആരോപണം പ്രതിപക്ഷം സഭയുടെ ശ്രദ്ധയിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ KN ബാലഗോപാൽ, മുൻ ധനമന്ത്രി, ഇപ്പോഴത്തെ MLA, നിയമസഭയിൽ സംസാരിക്കുകയാണ്. ധവളപത്രം നല്ലത്, എല്ലാ കാര്യവും പുറത്തുവരുമല്ലോ. ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം CNDG-ക്കാണെന്ന് KN ബാലഗോപാൽ പറയുന്നു. പ്രൈവറ്റ് കക്ഷികളെ കൊണ്ടിത് തയ്യാറാക്കാനാകില്ല. ധവളപത്രം തയ്യാറാക്കേണ്ടത് ധനവകുപ്പാണെന്നും KN ബാലഗോപാൽ ഇപ്പോൾ നിയമസഭയിൽ സംസാരിക്കുകയാണ്. സത്യപ്രതിജ്ഞാ ലംഘനം നടന്നിരിക്കുകയാണെന്ന വാദം. ധവളപത്രം രാഷ്ട്രീയ ഉപയോഗത്തിനല്ല വേണ്ടത് എന്നുകൂടി KN ബാലഗോപാൽ ഇപ്പോൾ നിയമസഭയിൽ പറയുകയാണ്. VD സതീശൻ സർക്കാർ ഇപ്പോൾ നിയമസഭയിൽ ധവളപത്രം അവതരിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ വിയോജിപ്പുമായി മുൻ ധനമന്ത്രി KN ബാലഗോപാൽ സംസാരിക്കുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം CNDG-ക്കാണ്. പ്രൈവറ്റ് കക്ഷികളെ കൊണ്ടത് ചെയ്യിക്കാൻ കഴിയില്ല എന്ന ഒരു മറുപടിയാണ് അദ്ദേഹം നൽകുന്നത്. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭ മെത്രാപ്പൊലിത്ത ഗീവർഗീസ് മാർക്കുറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് അദ്ദേഹം പറഞ്ഞു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടികളെന്നും ഗീവർഗീസ് മാർക്കുറിലോസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രതിപക്ഷ ഉപനേതാവ് പദവി ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ CPIയുടെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് CPM-ഉം CPI-ഉം വ്യക്തമാക്കിയിട്ടുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം, പിന്നിൽ ആരെന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെയെന്ന് KK ശൈലജ. SIT അന്വേഷണം പ്രഖ്യാപിച്ചതിലാണ് പ്രതികരണം. അന്വേഷണം നടക്കട്ടെയെന്നും താൻ വടകരയിൽ സ്ഥാനാർത്ഥി മാത്രമായിരുന്നുവെന്നും KK ശൈലജ. വർഗീയ ധ്രുവീകരണം നടന്നിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. കോഴിക്കോട് റൂറൽ SPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷിക്കുന്നത്. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്രയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുന്നതായി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. SIT അന്വേഷണം ആവശ്യപ്പെട്ട പാറയ്ക്കൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയിരുന്നു. ഇതിലാണിപ്പോൾ അന്വേഷണം. ബഹ്റൈനിലും കുവൈറ്റിലും ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതെന്നും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് UAE, ഖത്തർ, ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കി. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തവും ഏകീകൃതവുമായ പ്രതികരണം ഉണ്ടാകണമെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പ്രതികരിച്ചു. ബഹ്റൈന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ പ്രസ്താവന പറയുന്നു. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും യുഎഇ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിന് നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യുഎസ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പാസഞ്ചർ ടെർമിനലിന് ഭാഗികമായി നാശനഷ്ടം വരുത്തിയ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഇറാൻ. കുവൈറ്റ് വിമാനത്താവളം തങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ അവകാശവാദം. അമേരിക്കയുടെ പേട്രിയറ്റ് മിസൈൽ ലക്ഷ്യം തെറ്റി കുവൈറ്റ് വിമാനത്താവളത്തിൽ വീണതാണെന്നാണ് IRGC പറയുന്നത്. IRGCയുടെ വാദം അമേരിക്ക തള്ളിയിട്ടുണ്ട്. ഇറാന്റെ വാദവും പൊളിഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ തന്നെയാണിതെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. ഇന്നലെ വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ച് 3 മലയാളികൾക്കുൾപ്പെടെ പരിക്കേൽക്കുകയും ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഒരു പെൺകുട്ടിക്കും 2 യുവാക്കൾക്കുമാണ് പരിക്കേറ്റത്. 63 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 7 പേരെ അടിയന്തര ശസ്ത്രക്രിയ നടത്തി. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തനിക്ക് വേണമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി കരാർ ഒപ്പിട്ടാൽ ഉടൻ ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്നും ട്രംപ്. കരാർ ഉടൻ സാധ്യമാകുമെന്നും ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഇറാൻ യുദ്ധത്തിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട വാർ പവേഴ്സ് റെസൊല്യൂഷനാണ് പ്രമേയം പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുത് എന്ന് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണമെന്ന ആവശ്യം യുഎസ് കോൺഗ്രസിൽ ശക്തമാവുകയാണ്. കേരളത്തിൽ കാലവർഷം ഇന്നെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വ്യാപകമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. അതിശക്തമായക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ബീഹാർ മുസഫർപൂരിൽ ആശുപത്രി കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 10 രോഗികളാണ് മരിച്ചതെന്ന് പ്രാഥമിക റിപ്പോർട്ട്. പ്രസാദ് ആശുപത്രിയിൽ പുലർച്ചെയായിരുന്നു സംഭവം. തമിഴ്നാട്ടിൽ ഒഴിവു വന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് നൽകി തമിഴക വിക്ടറി കഴകം. 2 മന്ത്രിസ്ഥാനത്തിന് പുറമെയാണ് MP സീറ്റ് കൂടി നൽകിയത്. TVK ജയസാധ്യതയുള്ള സീറ്റാണ് കോൺഗ്രസിന് നൽകിയത്. 18 തെരഞ്ഞെടുപ്പ്. അണ്ണാ DMK രാജിവെച്ചതോടെയാണ് സീറ്റ് ഒഴിഞ്ഞത്. തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പ് പാർലമെന്റിലും പാർട്ടിയെ ബാധിച്ചേക്കും. ഭൂരിപക്ഷം ലോക്സഭാ MPമാരും വിമത പക്ഷത്തെന്ന് സൂചന. 29 ലോക്സഭാ MPമാരിൽ മമതയ്ക്കൊപ്പം ഒരാൾ മാത്രം. പ്രശ്നപരിഹാരത്തിനായി ചർച്ച. രാജ്യസഭയിലെ 13 5 പേർ മാത്രമാണ് മമതയ്ക്കൊപ്പമുള്ളത്. മറ്റ് MPമാരുടെ നിലപാട് നിർണായകമാകും. ഇന്ത്യയുടെ T20 ടീമിന്റെ നായകസ്ഥാനത്ത് നിന്ന് സൂര്യകുമാർ യാദവിനെ നീക്കും. BCCI വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി PTI ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ ഈ വിവരം ടീമിന്റെ ഉന്നതാധികാര സമിതിയായ അപെക്സ് കൌൺസിലിനെ അറിയിക്കും. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
3: Good morning studio clock il ippol samayam 8 mani kazhinju krithyam 8 minute.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number 1 auto AC spare parts in the Middle East.
3: ചൂട് കൂടുകയാണ്. യുഎയിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം
4: 68%.

0: are listening to Sand Tunes with Akshay and Vidya.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുകയാണ്. ജൂൺ 4 വ്യാഴാഴ്ചയിൽ നമ്മൾ എത്തി നിൽക്കുന്നു. കേരളത്തിൽ ദാണ്ട് സഭയിലെങ്കിലും പല പല ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മിനി പത്മ നിങ്ങളെല്ലാം അത് തിരിച്ചറിയിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നേ. ആ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അതിൻ്റെ തലക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വനിതാ ടൂറിസ്റ്റിന് ATM കാർഡ് എത്തിക്കാൻ 14 മണിക്കൂർ യാത്ര, ഈ മലയാളിക്ക് കൈയടിച്ച് ലോകം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഒരു വിദേശ വനിത നമ്മുടെ നാട്ടിൽ ടൂറിസ്റ്റായിട്ട് വന്നു. ടൂറിസ്റ്റായിട്ട് വന്ന് പല സംസ്ഥാനങ്ങളും പല ജില്ലകളും ഒക്കെ നമ്മുടെ കേരളത്തിൽ കറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തീരദേശ പ്രദേശത്തിലൂടെ ഈ സ്ഥലമാണെന്ന് കൊടുത്തിട്ടില്ല വ്യക്തമായിട്ട്. അപ്പം അങ്ങനെ സ്ഥലം ഒരു കോസ്റ്റൽ ഏരിയയിലേക്ക് കാണാനായിട്ട് വന്നു. കോസ്റ്റൽ ഏരിയ ഒക്കെ കണ്ട് ഇങ്ങനെ ATM കാർഡ് ഇതിൽ കയറി, എന്താ പറയുന്നത്, ക്യാബിൽ കയറി പണമെടുത്ത് തിരിച്ചിറങ്ങി അടുത്ത യാത്ര തുടങ്ങി അടുത്ത സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഓർത്തത്, പണമെടുത്തതല്ലാതെ ആ കാർഡ് അവിടെ നിന്ന് എടുത്തില്ലായിരുന്നു. അങ്ങനെ ആകെ പടം അലഞ്ഞു. അങ്ങനെ അന്നേരമാണ് ആരെയും അറിയത്തില്ല, വിദേശ നമ്മളിപ്പം ടൂറിസ്റ്റായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ കഴിഞ്ഞ അമേരിക്കയിലുള്ള ഏതോ ഒരു സുഹൃത്തിന് പാഴ്സൽ അറിയിക്കാൻ വേണ്ടി ഒരു കൊറിയർ ഓഫീസിൽ പോയിരുന്നു. അങ്ങനെ ആ കൊറിയർ ഓഫീസിൽ ബന്ധപ്പെട്ട് അവിടെ നിന്നിരുന്നൊരു പയ്യനുണ്ടായിരുന്നു. ആ ഒരു പയ്യനുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവസാനം ആ കുട്ടിക്ക് എന്താ പറയുന്നത്, ഈ ATM കാർഡ് കൊടുക്കാനായിട്ട് തൻ്റെ അവധി പോലും മാറ്റി വെച്ച് ഇത്രയും മണിക്കൂർ അദ്ദേഹം യാത്ര ചെയ്ത ഒരു സ്റ്റോറിയാണ് ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ട്വിൻ എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് നോക്കുമ്പോഴാണ് അതിനകത്ത് ഈ എന്താ പറയണേ കാര്യങ്ങളൊക്കെ തന്നെ കാണിച്ചിരിക്കുന്നത്. വളരെ വിശദമായിട്ട് ഉള്ള ഒരു ഫുൾ സ്റ്റോറി ക്യാപ്ഷൻ തന്നെയാണ് ആ ഒരു പെൺകുട്ടി അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്കിതൊരു പുത്തിരിയല്ല. കാരണം നമ്മുടെ ഏതൊരു ആവശ്യത്തിനും നമുക്ക് നമ്മുടെ നാട്ടിലൊരു ഒരു വണ്ടി പഞ്ചറായാൽ തന്നെ ഫ്രണ്ടിൽ തേക്കുന്ന വീട്ടുകാർ ഇറങ്ങി വന്ന ഫുൾ പരിപാടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്ത് നമ്മൾ കേരളം പിന്നെയും നമ്മളെന്താണെന്ന് ഷോക്കേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ റിയൽ കേരള സ്റ്റോറി എന്താണ് നമ്മൾ തന്നെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ വിദേശികൾ ആയിട്ടുള്ളവർ പ്രത്യേകിച്ച് വരുമ്പോൾ അവർക്കെന്താ പ്രത്യേകിച്ച് ഭയങ്കര ഒരു അത്ഭുതമാണ് ഇത്തരത്തിലുള്ള ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും. നമ്മൾ വിദേശത്തൊക്കെ പോകണം ഇത് അറിയണമെന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞു തിരിഞ്ഞു നോക്കത്തില്ല എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ. അത് കേരളം നമ്മുടെ മലയാളികൾ എപ്പോഴും ഏതൊരു ആവശ്യത്തിലും, അത് ഇന്ത്യ എന്ന് പറയും നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു മനുഷ്യൻ, ഈ ഒരു മലയാളി അങ്ങനെ എന്താ പറയുന്നത് കിലോമീറ്ററുകൾ ഇതിന് വേണ്ടി താണ്ടി പോയ ഒരു കഥയാണ് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഈ ഒരു കുറിപ്പാണ് വൈറലായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു റീലിൽ കൊടുത്തേക്കുന്ന ഒരു തലക്കെട്ടുണ്ട് കേട്ടോ, അല്ല ഐ മീൻ ഒരു സെൻറ്റൻസ് ഉണ്ട്. എ സ്ട്രേഞ്ചർ ഐ മെറ്റ് ഇൻ കേരള ഡ്രോവ് 6 hours അറ്റ് ഓട്ടോറിക്ഷ ടു റിട്ടേൺ മൈ ATM കാർഡ്. ഹിസ് നെയിം കൃഷ്ണ, ദ ഹിന്ദു ഗോഡ് ഓഫ് ലവ് കമ്പാഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. ടെൽ മീ കർമ്മ ഡസൻറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ ഫുൾ സ്റ്റോറി ഇൻ ക്യാപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മനോഹരമായിട്ട് ഒരു വീഡിയോ കൂടിയാണ് പങ്കുവെച്ചേക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സ്റ്റോറി നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ തന്നെ കിട്ടുന്നതാണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്ന് തോന്നുന്നു അദ്ദേഹം, ഒരു ട്രാവലറോടെയാണ്. എന്താണേലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ മലയാളികൾ പൊളിയല്ലേ, വീണ്ടും വീണ്ടും നമ്മൾ എന്താണെന്ന് നമ്മളിങ്ങനെ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഈ കോസ്റ്റലും ആ ഒരു കാര്യം യാത്രയൊക്കെ പറയുമ്പോൾ അതിന് ചേരുന്ന ഒരു സോങ് തോടെ തന്നെയാണ് ദർശന ഫ്രം ദ മൂവി ഹൃദയം. സിറ്റ് ബാക്ക് എനർജി ഹോം 92.2 FM ൽ അക്ഷയാണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ
2: സ്ട്രാറ്റജി. പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: ഇന്നത്തെ സംഭവം എന്ന് പറഞ്ഞാൽ നിയമസഭയിലെ ധവള പത്രം അവതരിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപ്പൊ എന്താണ് ധവള പത്രം എന്ന് പലർക്കും അറിയുന്നില്ല. വൈറ്റ് പേപ്പർ, ധവള പത്രം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിന്റെ സാങ്കേതികത എന്താണ്? ഇത് എത്ര പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുണ്ട്? ഇതാരാണ് അവതരിപ്പിക്കുന്നത്? എന്താണ് ഇതിന്റെ രീതി? ഒരു സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള സാമ്പത്തിക നിലവാരം, വരുമാന സ്രോതസ്സുകൾ, കടബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? ഭാവിയിൽ നമുക്കുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക വെല്ലുവിളികൾ എന്തൊക്കെ? ഇത് വ്യക്തമാക്കുന്നതാണ് ധവള പത്രം അഥവാ വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത്.
2: ഇതെല്ലാം സർക്കാരും കേറുന്ന സമയത്ത് ആദ്യം
1: നിർബന്ധമില്ല, നിർബന്ധമില്ല, അതിലേക്കാണ് വരുന്നത്. ഇതുവരെ നാലെണ്ണം മാത്രമേ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളൂ. എത്ര സർക്കാരുകൾ ഉണ്ടായി, പക്ഷെ നാല് പ്രാവശ്യം മാത്രമേ ധവള പത്രം അവതരിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ട്രഷറിയിൽ പണ ലഭ്യതയുണ്ടോ? റവന്യൂ കമ്മി എത്രയാണ്? നമ്മുടെ കേരളത്തിന്റെ ആകെ കടം എന്താണ്? ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ധവള പത്രത്തിൽ ഉണ്ടാകുമെന്നാണ് പറയാറുള്ളത്. നികുതി പിരിവിലെ പോരായ്മയുണ്ടോ? അത്

0: വിപ്ലവപത്രം വ്യക്തമാക്കും. തടസ്സപ്പെട്ട് കിടക്കുന്ന എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിലും ഈ വൈറ്റ് പേപ്പറിൽ ഉണ്ടാകും. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങളെയും നിയമസഭയെയും നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി, കൃത്യമായിട്ടുള്ള ധനസ്ഥിതി വ്യക്തമാക്കുന്നതാണ് ധവളപത്രം പുറത്തിറക്കുക എന്ന ആ ചടങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. നിജസ്ഥിതി വ്യക്തമാക്കാനും അതിന്മേൽ വിശദമായ ചർച്ച നടത്താനും ഗവൺമെന്റോ മറ്റു സ്ഥാപനങ്ങളോ പുറത്തിറക്കുന്ന ആധികാരികമായിട്ടുള്ള ഈ രേഖയാണ് വൈറ്റ് പേപ്പർ അഥവാ ധവളപത്രം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഏത് സാഹചര്യങ്ങളിലാണ് ഇങ്ങനെ ധവളപത്രം പുറത്തിറക്കുന്നത് എന്ന് ചോദിച്ചാൽ, സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കൽ. തങ്ങളുടേതല്ലാത്തൊരു സർക്കാർ മുൻപ് ഭരിച്ചിരുന്നെങ്കിൽ അതിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഒരുപാട് പരാതികൾ ഇപ്പോൾ വന്ന സർക്കാരിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ധവളപത്രം പുറത്തിറക്കാം. പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുൻ സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി, കടബാധ്യത, വരുമാന സ്രോതസ്, ഭരണപരമായിട്ടുള്ള വീഴ്ച, ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരു അവസരം കൂടിയാണ് ധവളപത്രം. പിന്നെ നയരൂപീകരണവുമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നയങ്ങളോ നിയമനിർമ്മാണങ്ങളോ സംബന്ധിച്ചിട്ട് ജനങ്ങളെ അറിയിക്കാനും അവരുടെ അഭിപ്രായം സ്വരൂപിക്കാനും ഈ വൈറ്റ് പേപ്പറിലൂടെ കഴിയുമെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണക്കാർക്ക്, ഇപ്പം ഞാനും അക്ഷയ ഉൾപ്പെടുന്ന സാധാരണക്കാർക്ക് മനസ്സിലാക്കാത്ത കുറേ സങ്കീർണമായിട്ടുള്ള കണക്കുകളാണ് ഈ നിയമസഭയും നമ്മുടെ സംസ്ഥാന സർക്കാരും വെച്ച് വരുമ്പോൾ പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ. അത് ആധികാരികമായിട്ട് വിശകലനം ചെയ്തിട്ട് ഏറ്റവും ലളിതമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അറിയിക്കുക എന്നതാണ് ഈ ധവളപത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഈ ഔദ്യോഗിക രേഖകൾക്ക് പുറം ചട്ടയുടെ നിറം നൽകിയിട്ട് തരംതിരിക്കുന്ന ഒരു രീതി വന്നത്. നമുക്കറിയാം, വളരെ ആഴത്തിലുള്ള രേഖകൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് നീല ചട്ടയിലാണ് പുറത്തിറങ്ങിയിരുന്നത്. അത്രയധികം വരാത്ത എന്നാൽ പ്രാധാന്യമുള്ളവയാണ് ഈ വൈറ്റ് പേപ്പർ എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് പേപ്പറിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കാലത്തെ തുടങ്ങിയതാണ്, നമ്മളതിപ്പോഴും കൊണ്ടു നടക്കുന്നു എന്ന്. ഇപ്പോൾ ചോദിച്ചില്ലേ, ആദ്യമായിട്ടാണോ ധവളപത്രം? എല്ലാ സർക്കാരും വരുമ്പോൾ ഉണ്ടോന്നും, നാല് സർക്കാരുകളാണ് ധവളപത്രം. ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരും കൂടി കൂട്ടിയിട്ട് അഞ്ചാമത്തെ സർക്കാരാണ് കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ചിട്ടൊരു ധവളപത്രം പുറത്തിറക്കുന്നത്. ആരാണ് ആദ്യം തുടങ്ങിയെന്ന് വെച്ചാൽ 1987 ഇ കെ നായനാർ സർക്കാരാണ് ആദ്യ ധവളപത്രം പുറത്തിറക്കിയത്. അന്ന് ധനമന്ത്രി വിശ്വനാഥ മേനോനായിരുന്നു ധവളപത്രം അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ധനസ്ഥിതി കെ കരുണാകരൻ തകർത്തു എന്നാരോപിച്ചിട്ടായിരുന്നു അന്ന് ഇ കെ നായനാർ ഇങ്ങനൊരു ധവളപത്രം കൊണ്ടുവന്നത്. പിന്നെ 2001 ആയപ്പോൾ എ കെ ആന്റണി അധികാരമേറ്റപ്പോൾ ധനമന്ത്രി കെ ശങ്കരനാരായണൻ ധവളപത്രം പുറത്തിറക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുമാണ് ആന്റണി സർക്കാർ. അത് വലിയ പ്രശ്നമായിരുന്നു, കാരണം സർക്കാർ ജീവനക്കാരുടെ ഒരുപാട് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചു. ഒരു മാസം നീണ്ട ഒരു സർക്കാർ ജീവനക്കാരുടെ പ്രക്ഷോഭമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇടയാക്കിയതും ഈ ധവളപത്രമാണ്. അതായത് ധവളപത്രം പുറത്തിറക്കുമ്പോൾ ചിലപ്പോൾ പറയും സർക്കാർ മുണ്ട് മുറുക്കി എടുക്കണം എന്നുള്ള ഒരു പ്രയോഗം ഇല്ലേ, അത് ചിലപ്പോൾ വരും. അന്നത് സർക്കാർ ജീവനക്കാർക്കെതിരെ കാര്യമായിട്ട് വന്നു, അവർ സമരത്തിനിറങ്ങി. പിന്നെ വന്നത് 2011 ഉമ്മൻചാണ്ടി സർക്കാർ ധവളപത്രം പുറത്തിറക്കി. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള റവന്യൂ മന്ത്രി കൂടിയായിരുന്ന കെ എം മാണി ധനമന്ത്രിയാണ് അന്നത് അവതരിപ്പിച്ചത്. 2016 ഒന്നാം പിണറായി സർക്കാരിൽ തോമസ് ഐസക്, ഡോക്ടർ തോമസ് ഐസക്കും ധവളപത്രം പുറത്തിറക്കി. ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ അഞ്ചാമത്തെ ധവളപത്രം. രാഷ്ട്രീയ ആരോപണത്തിന് അപ്പുറത്ത് എന്താണ് കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്ന് ലോകത്തിന്, കേരളത്തിലെ ഓരോ മനുഷ്യരെയും മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ ഒരു ധവളപത്രം ഇറക്കി, കാരണം അതിന് തൊട്ട് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഇറക്കുന്നത് തൊട്ടടുത്ത ഭരണം കിട്ടിയപ്പോൾ ഇറക്കിയില്ല, കാരണം അവരുടെ തന്നെ തുടർഭരണമാണ്, ഇറക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഏറ്റവും മോശം കാലത്തിലൂടെയാണ് ധനസ്ഥിതിയിൽ നമ്മുടെ കേരളം കടന്നുപോയത്. കേന്ദ്രം ആവശ്യത്തിന് ഫണ്ട് കൊടുക്കുന്നില്ല, ഒരുപാട് പ്രളയം, കോവിഡ്, നിപ്പ, അതുപോലെ ഒരുപാട് മഹാമാരികളും പ്രശ്നങ്ങളും ഒക്കെ നേരിട്ട് ഒരു സർക്കാരാണ് കടന്നുപോയത്. സ്വാഭാവികമായിട്ടും പണത്തിന്റെ ലഭ്യത വളരെ കുറവായിരുന്നു. പക്ഷെ എന്നിട്ടും ട്രഷറിയിൽ ഇത്രയധികം കോടികൾ നീക്കിയിരിപ്പുണ്ട്. അപ്പൊ അതെന്തായിരുന്നു, അത് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ, യഥാർത്ഥത്തിൽ വറ്റി വരണ്ട ഒരു രീതിയിലാണോ ഖജനാവ് ഉള്ളത്, ഇനി എത്രത്തോളം നമുക്ക് പണം വേണം, എങ്ങനെയൊക്കെ ഇത് വകയിരുത്താം, എങ്ങനെയൊക്കെ ഇത് റവന്യൂ കമ്മിയെ മാറ്റിയെടുക്കാം, ഇതൊക്കെ ആയിരിക്കും ഈ ധവളപത്രത്തിൽ. ഇപ്പൊ ഇത് അവതരിപ്പിച്ചു വി ഡി സതീശൻ, പിന്നെ നിയമസഭയിൽ അവതരിപ്പിച്ചു, കാരണം അദ്ദേഹമാണ് ധനമന്ത്രി. അതാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി എപ്പോഴും ധനകാര്യ വകുപ്പ് കൈവശം വെക്കാറില്ല. ഇവിടെ വി ഡി സതീശൻ തന്നെയാണ് ധനമന്ത്രി, അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിക്കുന്നു. ഇപ്പൊ കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന, അതായത് ധനകാര്യ വകുപ്പിലെ ആളുകളാണ് ധവളപത്രം തയ്യാറാക്കേണ്ടത്, പുറത്ത് ഉള്ള ആളുകളെ ഇതിന് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യരുത്, ഇത് തെറ്റായ ധവളപത്രം എന്ന് ഇപ്പൊ കെ എൻ ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വകുപ്പിലെ ജീവനക്കാരെ, ഉദ്യോഗസ്ഥരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പുറത്ത് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചത് എന്നൊരു ചോദ്യം ഇപ്പൊ കെ എൻ ബാലഗോപാൽ ചോദിച്ചു.
1: എക്സ്റ്റേണൽ ഓഡിറ്റ്,
0: ശരിക്കും പറഞ്ഞ നിയമസഭയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ എന്ത് കണക്കുകളും സിയാൻ രേജി അതിൽ മാത്രമേ പോകാൻ പാടുള്ളൂ, അവർ കൊടുക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് പാടുള്ളൂ, അതാണ് അന്തിമ വാക്കെന്നാണ് ഇപ്പൊ കെ എൻ ബാലഗോപാൽ. അതിപ്പോ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളായിട്ട് എന്തായാലും ഒരു പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ഇതാ മറ്റേ സർക്കാർ ഒന്നുമില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് കുറച്ച് സമയം വേണമെന്ന് ഒരു സർക്കാർ ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ കൂടിയായിട്ടാണ് ഈ ധവള പത്രത്തിനെ കണക്കാക്കുന്നത്. എന്തായാലും ഇപ്പൊ നിയമസഭയിൽ വലിയ വാക്പോര് നടക്കാൻ വേണ്ടി പോവുകയാണ്. പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗത്തും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒറ്റൊരാളേ ഉള്ളൂ, അത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ടും ധനമന്ത്രിയായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ മറുപടി പറയണം. അപ്പൊ ആ ഒരു ചടങ്ങും ആ ചർച്ചയും കഴിയും. ഇന്ന് നയ പ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നടക്കുന്നതോടുകൂടിയിട്ട് നിയമസഭ എനിക്കൊന്ന് അനിശ്ചിതകാലത്തേക്ക് ഇപ്പോൾ പിരിയാനാണ് സാധ്യത.
1: സാമ്പത്തിക ബാധ്യതയുടെ കണക്കൊക്കെ പുറത്തു പറയുന്നത് 5.07 കോടി
0: ഗുരുതരമാണെന്നാണ് പറയുന്നത്, സാമ്പത്തിക
1: ലക്ഷം കോടി രൂപയുടെ ഇതാണെന്നാണ് പറയുന്നത്. ഇതാണ് ഇപ്പം കാണിക്കുന്ന ദൃശ്യങ്ങളൊക്കെ. എന്താണെങ്കിലും കുറച്ച് നേരം കൂടെ കഴിയുന്ന സമയത്ത്
0: 5 ലക്ഷം കോടി രൂപയുടെ ബാധ്യത നമ്മുടെ കേരളത്തിന് വരുന്നു,
1: അതൊരു വലിയൊരു കണക്ക് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ എന്നുള്ളത്
0: മറികടക്കുക അല്ലേ?
1: അല്ല, ഇത് ഇനി ഇതൊരു ഇത് സ്ഥിരീകരിക്കണ്ടേ? അതോ കറക്റ്റ്
0: ഇതിന്മേൽ ചർച്ച നടക്കും, പിന്നെ ഓഡിറ്റ് നടക്കും, എന്നാലും ഏതാണ്ട് കണക്ക് ഇത് തന്നെയായിരിക്കും. പക്ഷേ ഇത് പ്രതിപക്ഷം ശരിവെക്കണം, കാരണം പ്രതിപക്ഷം ഇനി ഒരു ബദൽ ധവള പത്രം ഇറക്കാൻ വേണ്ടി പോവാണ്. അതായത് ഇവരുന്നയിച്ച ഓരോ കാര്യത്തിലെ ഓരോ ഖണ്ഡിക എടുക്കും, എന്നിട്ട് അതിന് ഉത്തരം കൊടുക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒരു കണക്ക് കിട്ടും. ഇത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഉന്നയിക്കാൻ സാധ്യത ഏറെയാണ്. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ധനസ്ഥിതി പറഞ്ഞാലും ആഫ്റ്റർ ഓൾ ഇത് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുമ്പോൾ അവർ ആരോപണ പ്രത്യാരോപണം ഉന്നയിക്കും. അപ്പൊ ഇവരുന്നയിക്കുന്നതിന് ഇവർക്ക് മറുപടി കൊടുക്കണം. അപ്പൊ ഒരു ബദൽ ധവള പത്രം കൂടി ഇന്ന്
1: പ്രതീക്ഷിക്കും. എന്താണ് ധവള പത്രം എന്നുള്ള ഒരു കാര്യം നമുക്ക് ഏകദേശം ഒരു പിടി കിട്ടിയിരിക്കുന്നത്. കാരണം വൈറ്റ് പേപ്പറിനെക്കാട്ടിൽ ഉപരി എന്താണ് കേരളത്തിൽ ഇത് എന്തായിരുന്നു, ബ്രിട്ടീഷ് ആ ഒരു കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് എന്താ സംഭവത്തിൽ ചർച്ച ചെയ്തിരുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സ്ഥിതിവിശേഷം നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് കനത്ത ട്രാഫിക് തന്നെയുണ്ട്. അൽഖേൽ റോഡ് നല്ല ട്രാഫിക്കുണ്ട്. അലി തിയേറ്റർ ഓൾ റോഡും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനിലേക്കാണ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് സയ്യിദ് റോഡ് കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ്. അജ്മാൻ ഉമ്മൽ ക്വീൻ ആ റോഡ് എല്ലാം തന്നെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ തന്നെ ഒന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എമിറേറ്റ്സ് റോഡിലെ ആ ഒരു ട്രാഫിക് ഇച്ചിരി കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സ്ലോ മൂവിങ് ട്രാഫിക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് കാണുന്നത്. സ്പെഷ്യലി റാസൽകോ റോഡ് എടുത്ത് നമ്മൾ അൽഖേൽ റോഡിലേക്ക് പോകുന്നിടത്തും അത് ഏകദേശം അൽക്കൂസ് ഒന്ന് കഴിയുന്നവിടം വരെയുള്ളൂ ആ ഒരു വലിയൊരു വിഷയം. ബാക്കിയെല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആണ്. ജെ വി സിയുടെ ഔട്ടോ സർക്കിൾസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഇച്ചിരി സ്ലോ മൂവിങ് ട്രാഫിക് ഉണ്ട്. പക്ഷെ നല്ല പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസത്തിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുറവാണ്. എന്താണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ പോകുന്നു. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാനാണ്.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: You're tuned into Home 92.2 FM. Home is a feeling.
5: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 ജി സി സിയിൽ റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി.
6: എന്റെ വണ്ടിയുടെ
7: എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. യു ആർ ലിസണിംഗ് ടു സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും. അതാ
3: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടില് ഞാൻ ഒരു ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാല് നമ്മുടെ ഫ്രൂട്ട്സ് വാലി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനി എന്ന് പറയുന്നത് 200 കർഷകർ ചേർന്ന് തുടങ്ങിയേക്കുന്ന ഒരു സംരംഭമാണ്. 200 പുരോഗമന ചിന്താഗതിയുള്ള കർഷകർ ചേർന്ന് തുടങ്ങിയേക്കുന്ന ഒരു കൂട്ടമാണ് അവര്. സത്യം പറഞ്ഞാൽ അവര് അവരൊരു അവക്കാഡോ വെച്ചതിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഞാൻ കേട്ടത്. അപ്പം അതിന് പുറമെ എന്തുകൊണ്ടാണ് അവരിങ്ങനൊരു കമ്പനി ഫ്രൂട്ട്സ് വാലി എന്ന് പറയുന്ന കമ്പനി തുടങ്ങിയതിൻ്റെ ഒരു ആശയം അവർ പറയുന്നത് പുതുതലമുറ കൃഷിയിലേക്ക് വരുന്നില്ല. അപ്പം പുതുതലമുറ കൃഷിയിലേക്ക് വരാത്തത് കൊണ്ടും കൃഷിയിൽ ഇടപെടുന്ന പല പല പ്രശ്നങ്ങളതുകൊണ്ടും ഇവർ 200 ചേർന്ന്. 200 പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളുടെ ഓഫീസിൽ എത്ര പേര് കാണും? ഇപ്പം കൂടി വന്നൊരു 60 അല്ലെങ്കിൽ 70 നിങ്ങളുടെ ഒരു വലിയൊരു ഓഫീസാണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 30. ഇനി അതിലും താഴെയാണെങ്കിൽ 10-15. അപ്പം 200 എന്ന് പറയുന്ന കണക്ക് വലിയൊരു കണക്കാണ്. അപ്പം ചെറിയൊരു പാർട്ടി ഹാളിനകത്ത് കൂടുന്ന ആളുകളൊക്കെ ഒന്നുകൂടെ, അതാണ് 200. അപ്പോൾ 200 പേര് ചേർന്ന് ഇത്തരത്തിൽ കമ്പനി ഉണ്ടാക്കുകയും അവർ പല കൃഷികൾ ചെയ്യുകയും ആണ് ഇവരുടെ പ്രധാന ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലവർ വളരെയധികം ഭയങ്കര രീതിയിൽ സക്സസ് റേറ്റ് കാണുന്നുണ്ട് ഇവർ പല ജോലികൾക്കും. അങ്ങനെ അവർ ഇപ്പം 400 തൈകൾ അവക്കാഡോ ആണ് വെച്ചിരിക്കുന്നത്. ഇവർ എന്തിനാണ് അവക്കാഡോ വെച്ചിരിക്കുന്നത് വെച്ചാൽ കൂടുതലും യങ് ജനറേഷനെ അട്രാക്ട് ചെയ്യാനാണ്. പലപ്പോഴും നമുക്ക് പുതുതലമുറ എന്ന് പറയുമ്പോൾ കൂടുതൽ കാശ് വേണം, കൂടുതൽ ശമ്പളം വേണം, കാരണം നമ്മുടെ ആവശ്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വരുമാനം കിട്ടുന്ന ഒരു ഫലം നമ്മുടെ അവക്കാഡോ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഈ ഹാഷ് അവക്കാഡോ ആണ് അവരിപ്പോൾ കൃഷി ചെയ്യുന്നത്. അപ്പം ഈ പലപ്പോഴും ഈ പല കൃഷികളും മികച്ച ഫലം നൽകാറില്ലെങ്കിലും കൃത്യമായിട്ടുള്ള കൃഷി രീതികൾ നമുക്കറിയാം നല്ല രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനെ അവർ ഈ 200 നമ്മുടെ എന്താ പറയുന്നത് അവക്കാഡോ തൈകൾ വെച്ചിട്ടുണ്ട്. 200 തൈകൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ റിസർച്ചിൻ്റെ ഫലമായിട്ട് നാഷണൽ അവക്കാഡോ റിസർച്ച് എന്നുള്ള രീതിയിലും ഈ ഒരു ഏരിയയെ തന്നെ അക്നോളജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ MG യൂണിവേഴ്സിറ്റിയൊക്കെ അതിൻ്റെ ഒരു ധാരണ പത്രമൊക്കെ തന്നെ ഒപ്പിട്ട് വെച്ചു. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ സംഭവ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിളവെടുപ്പിന് സമയമാകുന്നു. അപ്പോൾ ഈ വിളവെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ചാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റാണ് ഇവർ ഈ ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ള രീതി ഇവരുടെ സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ എന്താണേലും ആ ഒരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെയാണ് അവർ ഇത്രയും സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാന്റേഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയും പണ്ട് പ്ലാന്റർ എന്ന് പറയുന്ന ഒരു ഒരു ഒരു ഒരു ഡെസിഗ്നേഷൻ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതില്ല, കാരണം ഇന്ന് പ്ലാന്റർ ആവാൻ നമ്മുടെ നാട്ടിൽ ആരും ഇല്ല, കുട്ടികളും പിള്ളേരും ആരും ഇല്ല, എല്ലാവരും വിദേശത്താണ്. അപ്പോൾ ആ ഒരു പഴയ ഇതിലേക്ക് തന്നെയാണ് നമ്മുടെ നാട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. നമ്മൾ എന്തൊക്കെ മറന്നാലും നമ്മുടെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിനോടും മണ്ണിൽ നിന്ന് വിളയുന്നതിനെ ഒരു കാലത്തും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളം കടക്കിണിയിലെന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് വ്യക്തമാക്കുന്ന സംസ്ഥാന ധനകാര്യ സ്ഥിതി റിപ്പോർട്ട് പുറത്തുവന്നു. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.7 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചിരിക്കുകയാണെന്ന് ധവളപത്രത്തിലെ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. കേരളം കടുത്ത ട്രഷറി പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും 2025 മാത്രം 262 ദിവസം വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസിനെയും 84 ദിവസം ഓവർ ഡ്രാഫ്റ്റിനെയും ആശ്രയിക്കേണ്ടി വന്നു എന്നത് ഖജനാവിന്റെ ദയനീയാവസ്ഥ വെളിപ്പെടുത്തുകയാണ്. സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി മാറ്റിവെയ്ക്കേണ്ടി വരുന്നത് വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA/DR കുടിശ്ശിക ഇനത്തിൽ മാത്രം 48,733 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് പുതിയ സർക്കാരിനുള്ളത്. അതേസമയം സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസനത്തിനുള്ള മൂലധന ചെലവ് രാജ്യത്തെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നത് ആശങ്കാജനകമാണെന്നും ധവളപത്രം പറയുന്നു. കിഫ്ബി വഴിയെടുത്ത ഏകദേശം 21,000 കോടി രൂപയുടെ വായ്പ ബാധ്യത യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ തന്നെ കടമെന്ന റിപ്പോർട്ട്. ഇതിനു പുറമെ KSRTC, വോട്ടർ അതോറിറ്റി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. സാമ്പത്തിക ഞെരുക്കം കാരണം പട്ടികജാതി, പട്ടികവർഗ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായ കുറവ് ഉണ്ടായതായും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. നികുതി വരുമാനത്തിലുണ്ടായ കുറവ്, കേന്ദ്ര സഹായം പ്രതീക്ഷിച്ച രീതിയിൽ ലഭിക്കാത്തതും സംസ്ഥാനത്തെ സാമ്പത്തിക സമ്മർദ്ദത്തിൽ ആക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. വ്യവസായ വികസനം, സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലൂടെ മാത്രമേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ തകർച്ചയിൽ നിന്ന് കരകയറാൻ സാധിക്കൂ എന്ന് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വ്യക്തമാക്കി ധവളപത്രം പുറത്തിറക്കിയിരിക്കുകയാണ് സർക്കാർ. ധനമന്ത്രിയുടെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെയാണ് ധവളപത്രം നിയമസഭയിൽ മേശപ്പുറത്ത് വച്ചത്. അതേസമയം മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിൽ വിയോജിപ്പ് അറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെയാണ് ബാലഗോപാൽ എതിർത്തത്. ധനവകുപ്പ് തന്നെ തയ്യാറാക്കേണ്ടതിന് പകരം മറ്റൊരു സമിതിയെ ഏൽപ്പിക്കുകയും അവർക്ക് രേഖകൾ കൈമാറുകയും ചെയ്തത് ശരിയായ നടപടിയല്ലെന്ന് മുൻ ധനമന്ത്രി. ധവളപത്രം പുറത്തിറക്കുന്നതിൽ പേടിയില്ലെന്നും സത്യമെല്ലാവരും അറിയുന്നതാണ് നല്ലതെന്നും കെ എൻ ബാലഗോപാൽ. ധനവകുപ്പിന്റെ രേഖകൾ ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം CAG. രഹസ്യരേഖകൾ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമേ കാണാറുള്ളൂ. അത്തരം രേഖകൾ കമ്മിറ്റിക്ക് കൊടുത്തത് സത്യപ്രതിജ്ഞാലംഘനം. രഹസ്യങ്ങൾ പുറത്തു പോകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും. CAG പോലും കൊടുക്കാത്ത രേഖകൾ പുറത്തു കൊടുത്തത് ചട്ടലംഘനമെന്നും ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്നും കെ എൻ ബാലഗോപാൽ പറഞ്ഞു. 10 വർഷത്തെ സർക്കാരിന്റെ വരുമാന ചോർച്ചയും ധൂർത്തും ധവളപത്രത്തിൽ ഇടം പിടിക്കുമെന്നാണ് പറയുന്നത്. കിഫ്ബി ഉണ്ടാക്കിയ സാമ്പത്തിക ബാധ്യത, നികുതി പിരിവിലെ പ്രശ്നങ്ങൾ, കേന്ദ്രത്തിൽ നിന്ന് പല ഇനങ്ങളിലായി ലഭിച്ച തുക, ചെലവഴിക്കൽ, വകമാറ്റി ചെലവഴിക്കൽ തുടങ്ങിയ കാര്യങ്ങളും ധവളപത്രത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ നടപടികളിൽ വീഴ്ചയെന്നാരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ വാക്പോരാണ് ഉണ്ടായത്. ധനവകുപ്പിനെ മാറ്റി നിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആരോപിച്ചിട്ടുണ്ട്. ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട് BD സതീശൻ. ഈ ആരോപണം മുൻവിധിയെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസ് CBIക്ക് വിടാനുള്ള നീക്കത്തെ നേരത്തെ CPM എതിർത്തിരുന്നു. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ SIമാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകി പ്രത്യേക അന്വേഷണ സംഘം. ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെ SIമാർ ഗിരീഷ് ശ്രീകാന്ത് എന്നിവർക്കാണ് നോട്ടീസ് അയച്ചത്. ബഹ്റൈനിലും കുവൈറ്റിലുമുണ്ടായ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയും ഉണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതെന്നും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണ് നടന്നതെന്ന് യുഎഇ, ഖത്തർ, ഈജിപ്റ്റ് രാജ്യങ്ങൾ പറഞ്ഞു. ബഹ്റൈന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും യുഎഇ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിന് നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യു എസ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് കുവൈറ്റിന്റെ ഔദ്യോഗിക പ്രതികരണം വന്നിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
3: Good morning studio clock il ippol samayam 9 mani kazhinju krithyam 6 minute.
1: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number 1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
4: 43%.

0: മോർണിംഗ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിക്കാണ്. ഇന്ന് എൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എൻ്റെ കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. സംതിങ് റിലേറ്റഡ് ടു റോബോട്ടിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വാഹനങ്ങളെ പറ്റി സംസാരിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഇപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതിലേക്ക് പോവാം. അതിന് മുന്നേ ഈ ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു സംഭവം വായിക്കായിരുന്നു. നമ്മുടെ യു എയിലെ ഈ എംപ്ലോയീസിൻ്റെ ഇടയിൽ, അതായത് നമുക്ക് ജീവനക്കാർക്ക് വേണ്ടിയിട്ട് കമ്പനി ഉടമസ്ഥർ അല്ലെ മാനേജ്മെൻ്റ് കോർപ്പറേറ്റ്സ് എടുക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ പഴയ രീതിയുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ വരുന്നു നമ്മുടെ ഓഫർ ലെറ്ററിൽ പറയുന്നു നിങ്ങൾക്ക് ഇത്രയായിരിക്കും ശമ്പളം. ശമ്പളത്തിന് പുറമെ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ടാവും, വിസ ഉണ്ടാവും, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവും, പിന്നെ വർഷത്തിൽ 2 എയർ ടിക്കറ്റും ഉണ്ടാവും. ഇതല്ലാതെ വേറെ ഒന്നും തന്നെ നമ്മൾ കുറേ കാലമായിട്ട് ഇത് തന്നെ നമ്മൾ കണ്ണടച്ച് പറയാൻ പറ്റും നമുക്കല്ലേ. നമ്മുടെ ഒരു പക്ഷേ ഇത് റിന്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ സാലറി ഹൈക്ക് വരുന്ന സമയത്ത് പുതിയ ഓഫർ ലെറ്റർ വരുമ്പോഴും ഇതും ഒക്കെ തന്നെയാണുള്ളത്. പിന്നെ വേണമെങ്കിൽ ആ ഒരു സിഇഒ സിഎഫ്ഒ ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോഴായിരിക്കും വേറെ പല ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ പുതിയ ഒരു രീതി ഇംപ്ലിമെൻറ്റിങ് ചിലപ്പം നടന്നേക്കാം. ഇത് ഇങ്ങനെ കുറേ കമ്പനീസാണ് ഇത് പറയുന്നത്. കാരണം സാലറി ഹൈക്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ 4%, 5%, അല്ലെ 10% മാക്സിമം, എനിക്ക് അതിൽ കൂടുതൽ എത്രയോ വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പല കമ്പനികൾക്കും എന്താണെങ്കിലും ചെറിയ ഹൈക്കാണ് വരുന്നത്. പക്ഷെ അതുകൊണ്ട് പലർക്കും ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പം അങ്ങനെയാണ് എംപ്ലോയീസിന് വേണ്ടിയിട്ട് കുറേയധികം പുതിയ ആഡ്ഓൺസ് നമ്മുടെ ജോലിയുടെ നമ്മുടെ ഓഫർ ലെറ്ററിലേക്ക് ഒരു എംപ്ലോയിലേക്ക് കൊടുക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഏകദേശം പല കമ്പനീസും എടുക്കുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിനകത്ത് പറയുന്നത് ഇപ്പം എന്താ പറയുന്നത്, ബിയോണ്ട് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസും ട്രാവൽ അലവൻസിനൊക്കെ ഉപരി മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്, അതിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ഓൺ ആക്കാനാണ് ഒരു പ്ലാൻ വരുന്നത്. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ വർക്ക്, വെൽനെസ് അലവൻസസ്, വെൽനസ്. ഇപ്പം നമുക്ക് ഒരുപാട് വെൽനസ് സെൻറ്റേഴ്സ് നമ്മുടെ ദുബായിൽ പലയിടത്തും കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഒരു വിചാരമുണ്ട്, മലയാളിയുടെ തന്നെയാണോന്ന് എനിക്കറിയില്ല, ഈ സ്പാ എന്നെഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ആളുകളാണ് നമ്മൾ പലരും ഉള്ളത്, അല്ലെ നമ്മുടെ കൂടെയുള്ളവരുള്ളത്. സി, ഇതെല്ലാം നമുക്ക് വേണ്ട സംഭവങ്ങൾ തന്നെയാണ്. നമുക്കൊരു നല്ലൊരു മസാജ് ട്രീറ്റ്മെൻ്റ് ആയിക്കോട്ടെ, ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ ഇതിനൊന്നും നമുക്ക് വേറൊരു കണ്ണുകൊണ്ടല്ല, നല്ല കണ്ണുകൊണ്ടും നമുക്ക് കാണാൻ പറ്റൂ. ഞാൻ വെൽനസ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് പറയുന്നത്, എത്രയോ നല്ല ആയുർവേദിക് സ്പാകളുണ്ട്, എത്രയോ നല്ല പ്രൊഫഷണലി പഠിച്ചിട്ട് വന്നിട്ടുള്ള ഇൻ്റർനാഷണൽ സ്പാകളുണ്ട്. അപ്പോൾ ഇതുമൊക്കെ ഈ വെൽനസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വന്ന എൻ്റെ ഒരു സബ് ഇതായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ വെൽനസ് അലവൻസ്, അതുപോലെ തന്നെ എന്താ പറയുന്നത് സ്ട്രക്ചേർഡ് ഇംഗ്ലീഷ് ലേണിംഗ് ആയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു ബഡ്ജറ്റ്, അതുപോലെ തന്നെ ഈ എന്താ നമ്മുടെ എൻഡ് ഓഫ് സർവീസ് പ്ലാൻസ് ഇല്ലേ, അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി അത് എൻഡ് ഓഫ് സർവീസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു 50,000 തരംസ് ആണ് നിങ്ങൾ വർക്ക് ചെയ്തത് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി, ആ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് കൂടെ, അത് എന്തായാലും നമുക്ക് 50,000 കിട്ടണം, അത് അവസാനം ഇൻവെസ്റ്റ്മെൻറ്റ് ലോസ് ആയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ചെറിയ ഒരു ഹൈക്ക് അതിനെക്കാട്ടിൽ കൂടുതൽ ഈ പറയുന്ന പുതിയ രീതിയിലുള്ള കുറേ സംഭവങ്ങളും കൂടെ ക്രോഡീകരിച്ച് കൊണ്ടുള്ള ഒരു പദ്ധതി എങ്ങനെ ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ജോലി എടുക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനിക്ക് വേണ്ടി അറിഞ്ഞ് നമ്മൾ പണിയെടുക്കണം, പക്ഷേ നമുക്ക് ഇത്തരത്തിലുള്ള കുറേ ബെനിഫിറ്റ്സ് കൂടെ നമുക്ക് ആഡ് ഓൺ ആക്കിയാലോ. നിങ്ങൾ പറ എന്തിരിക്കും നിങ്ങളുടെ ഇപ്പോഴും ആ ചോദ്യം ആ സ്പായിലായിരിക്കും. അല്ല, സ്പാ വിട്ടേക്ക്, ഞാൻ സ്പാ വേറെ ഏത് രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മുടെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ അയ്യോ ഇതൊന്നും ആവശ്യമില്ല, വെൽനസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, അതങ്ങനെയല്ല. നമുക്കെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്, നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. എന്താണ് ഏതാണ് നമുക്ക് ഏറ്റവും കൂടിയ ഞാൻ എക്സ്പെൻസീവായിട്ടുള്ള ഒരു വസ്തു ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാം ഏതാണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ചോദിക്കുക, ഈ ഭൂമിയിലെ ഏറ്റവും കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്തു അത് നമ്മൾ തന്നെയാണ്. ഞാനിപ്പോഴും ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഈ ദുബായ് മോളിലോട്ട് കയറുമല്ലോ, നമ്മൾ ദുബായ് മോളിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും ക്യൂവിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ദൈവമേ മനുഷ്യന് വേണ്ടിയിട്ടല്ലേ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതിനകത്തുള്ള ഏത് കാര്യവും മനുഷ്യന് മേടിക്കാനോ അല്ലെങ്കിൽ മനുഷ്യന് കയറി ചെല്ലാന്നോ ഒരു സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പം ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ആളെന്ന് പറയുന്നത് നമ്മളല്ലേ. അത് പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. അപ്പം അടുത്ത വട്ടം ഇനി കമ്പനി HR-നോടോ ഒക്കെ സംസാരിക്കും, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ ഈ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ടും അതുപോലെ ഫ്ലെക്സിബിൾ വർക്കും ഹൈബ്രിഡ് ആയിട്ടുള്ള വർക്കിംഗ് പാറ്റേണും ഒക്കെ തന്നെ പുതിയ കൊടുക്കാമെന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ വരുന്നത്. സി ജോബ് പാറ്റേൺസ് ഷുവർലി ഇത് മാറും. ഈ നമ്മളിപ്പോൾ പോകുന്ന ഈ ടിപ്പിക്കൽ വന്ന് നമ്മളൊരു ഗ്ലാസ് റൂമിനകത്തോ അല്ലെങ്കിൽ ഒരു റൂമിനകത്ത് ഇരുന്ന് പണിയെടുക്കുന്ന രീതികളൊക്കെ മാറി ബിയോണ്ട് ദാറ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആവാം, ഏറ്റവും കൂടുതൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലേക്കൊക്കെ തന്നെ മാറുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് സൂൺ വരുമെന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് വായിച്ച സ്ഥിതിക്ക് എനിക്ക് മനസ്സിലാകുന്നത്. എന്നാലും കാണാം ഏതൊക്കെ കമ്പനീസ് ഏതൊക്കെ രീതിയിലാണ് പോകാൻ പോകുന്നതെന്നുള്ളൊരു സ്ഥിതി വിശേഷം നമുക്ക് നോക്കാം. പക്ഷേ ഇത് ഈ പറഞ്ഞത് ഏതെങ്കിലും നിങ്ങൾക്കൊരു വെൽനെസ് ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ കമ്പനി തരുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമ്പനി ഈ ടിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഓഫർ ലെറ്ററിൽ കൊടുക്കുന്ന സാധനങ്ങളല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ പറയാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂഡ്സ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
0: Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യം.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്റെ കൂടെ ഒരാൾ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു വ്യക്തി നമുക്ക് ഒരുപാട് ടെക്നിക്കൽ പരമായിട്ട് നമ്മൾ ഈ ആസിക്കാസ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് അതിനെ ഒരു വേറെ രൂപത്തിൽ കൊണ്ടുപോയ ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആൻഡ് ലെറ്റ്സ് വെൽക്കം ഷബീർ. നമസ്കാരം.
2: നമസ്കാരം.
1: എന്താണ് വിശേഷങ്ങൾ? നാട്ടിൽ നിന്ന് നേരെ ദുബായിലേക്ക് ഇതാ കടൽ കടന്ന് വന്നിരിക്കുകയാണല്ലേ. ഒരു വലിയൊരു ട്രക്കും കൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലെ? എന്റെ ഫ്രണ്ടില് നമ്മുടെ ഇപ്പൊ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലൈവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് ഷബീറിന്റെ ഒരു വലിയൊരു ബ്യൂട്ടിഫുൾ ട്രക്ക് ഇവിടെ എന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ ആദ്യം നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ട് നമ്മുടെ ആസി കാസ് കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ആസി കാറിന്റെ രൂപേണയായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷെ എന്നാൽ അതല്ലാതെ ഒരു ട്രക്ക് ബിൽഡ് ചെയ്ത് ആ ട്രക്കിനെ പല യൂസ് ആക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ പലപ്പോഴും എന്തൊരു ഗെയിംസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ട്രക്ക് പലപ്പോഴും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പല കാര്യത്തിന് വേണ്ടി എന്റർടൈൻമെന്റ്. പക്ഷെ ഇത് ടോട്ടലി ഒരു യൂസ്ഫുൾ ആവുന്ന, പലർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു ട്രക്ക് ബിൽഡ് ചെയ്തേക്കാണ് എന്റെ കണ്ടല്ലേ. അതാണ് എന്റെ ഫ്രണ്ടിലിരിക്കുന്നത്. പറഞ്ഞു ഷബീബേ, ഷബീബ് ആരാണ്, എവിടെ നിന്നാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് ട്രക്കിലേക്ക് എത്തിയത്? ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമുണ്ട്. പറയൂ.
2: എന്റെ സ്ഥലം വരുന്നത് കണ്ണൂരാണ്.
1: ശരി.
2: അപ്പൊ ആക്ച്വലി ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്യാൻ വേണ്ടി കാറെന്ന് പറഞ്ഞിരുന്നത് എൻ്റെ ഒരു ഓൺ ബ്രാൻഡായ ഒരു ബാഗ് പെൻലോങ് എന്ന ഒരു കമ്പനി ബിൽഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ഒരു ട്രക്ക് ഉണ്ടാക്കിയത്.
1: പെൻലോങ്. എന്താണ് പെൻലോങ് എന്ന് പറഞ്ഞത്? എന്താണ്
2: പെൻലോങ് എന്ന് പറയുന്നത്? നമ്മളെ ഓൺ ബ്രാൻഡായിട്ടൊരു ഡിക്കാത്രോൺ ഒക്കെ പോലത്തെ ഒരു ബ്രാൻഡ് നമ്മള് അപ്പൊ ഈ പെലോങ് എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മള് ഈ ഡിക്കാത്രോൺ ഒക്കെ സിമിലാരിറ്റി വരുന്ന ഒരു ടൈപ്പ്, അതായത് ട്രാവലിംഗ് ആക്സറീസ്, അതുപോലെ തന്നെ ബാഗ്സ്, അതിന്റെ എക്യുപ്മെന്റ്സ്, അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ഒരു, അതായത് അതിന് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ ഒരു ട്രക്ക് ബിൽഡ് ചെയ്തെടുത്തത്. പക്ഷെ അതിന്നൊക്കെ എന്റെ ഡിഫറെന്റ് ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് രണ്ട് വീഡിയോ ചെയ്തതിനു ശേഷം തന്നെ നമുക്ക് കേരളത്തിൽ വർക്ക് വരാൻ തുടങ്ങി.
1: അതായത് എങ്ങനെ വർക്ക്?
2: അതായത് ഇത് വെച്ച് നമുക്ക് കൊളാബറേഷൻ നമുക്ക് വരാൻ വേണ്ടി തുടങ്ങി.
1: അതായത്
2: നമുക്ക് ചെറിയ കമ്പനിയുടെ അല്ല, വലിയ വലിയ കമ്പനി, നിക്ഷാനെ പോലത്തെ, നിക്ഷാന്, അതുപോലെ തന്നെ ഓക്സിജന്, അതുപോലെ തന്നെ വലിയ വലിയ കമ്പനീസ് ആണ് നമുക്ക് ഇതിലോട്ട് അഡ്വർടൈസ്മെന്റിന് വേണ്ടി വിളിക്കുന്നത്.
1: ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇതുകൊണ്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്?
2: ഇതുകൊണ്ട് നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന വെച്ചാല് നമുക്ക് ഇതിലേക്ക് ആൾക്കാരിലേക്ക് നമ്മൾ ഇപ്പൊ ഇതിനെ കൊണ്ട് യൂസ്ഫുൾ എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പോ ഫ്യൂച്ചറിൽ നമുക്കിപ്പോ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് ഇത് വെച്ച് നമുക്ക് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ നമുക്ക് ഇതിൽ കൂടി ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പറ്റും.
1: 4 കിലോമീറ്റർ
2: 4 കിലോമീറ്റർ റേഞ്ച് കിട്ടും ഇതിന്
1: റിമോട്ട് കൺട്രോൾ വെച്ചിട്ട്. ഓ ശരി. ഓക്കെ. ഇതിന്റെ പുറകിൽ ഈ ട്രക്കിന്റെ ആ ഒരു ലോഡ് ചെയ്യുന്ന സ്ഥലത്ത് സാധനം വെക്കാം.
2: അല്ല, ഇതിപ്പോ നമുക്കിപ്പോ കുറച്ചും കൂടി വലിയ വണ്ടി എടുക്കുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടും, ഇതിൽ ഡിക്കി സ്പേസ് കുറച്ചുകൂടി കിട്ടും.
1: ഓക്കെ.
2: അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഗോഗിൾ സ്വിച്ച് ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് വീട്ടിലിരുന്ന് കടന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും.
1: ഈ മെറ്റൽ ഗ്ലാസ് ആണോ?
2: മെറ്റൽ ഗ്ലാസ് അല്ല, ഒരു ഗോഗിൾസ്
1: വിആർ ഗ്ലാസ്.
2: അപ്പൊ അത് വെച്ചാൽ നമ്മൾ ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോ ഫ്യൂച്ചർ നമുക്ക് ഇനി ബെനിഫിറ്റ് എന്നുള്ള ഉദാഹരണത്തിന് നമ്മൾ അങ്ങനെ നോക്കുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സാധ്യത ഇതിലൂടെ ഉണ്ട്. കുറച്ചും കൂടി അത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ കുറച്ചും കൂടി സെക്യൂർഡായിട്ട് കുറച്ചും കൂടി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ്ഫുൾ ചെയ്തുകൊണ്ട് ഉണ്ട്.
1: തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഈ ഒരു വാഹനം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എത്ര ചെലവ് വന്നിട്ടുണ്ട്?
2: ഇതിപ്പോ അറൌണ്ട് ത്രീ ലാക്ക് ആയിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്തെടുത്ത് എടുക്കാൻ വേണ്ടി.
1: ശരി. അപ്പൊ അതൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഇങ്ങനെ ഇത് വാങ്ങണം അങ്ങനെയാണെന്നുണ്ടെങ്കിലോ എത്ര രൂപ വേണ്ടി വരും?
2: അതെ, അറൗണ്ട് ആ ഒരു എമൗണ്ട് തന്നെ
1: വരുന്നുണ്ട് അല്ലെ. ഇന്നിപ്പോ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമോ ഈ വണ്ടി?
2: ഇതിപ്പോ നമുക്കിപ്പോ ട്രക്ക് നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ചാണ്, അതിൽ നിന്നാണ് നമ്മളിപ്പോ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി എടുത്തത്. ആക്ച്വലി ഇതിലൊരു ക്യാമറ വരുന്നുണ്ട്, FPV ക്യാമറ വരുന്നുണ്ട്.
1: പക്ഷെ
2: അത് നമുക്ക് UAE കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോ അത് റിമൂവ് ചെയ്തു തന്നേ ഉള്ളൂ തൽക്കാലത്തേക്ക്. അപ്പൊ UAE എനിക്ക് കുറച്ച് വർക്ക് കിട്ടിയതുകൊണ്ട് നമ്മള് കേരളത്തിൽ നിന്ന് നിർത്തിയിട്ട്
1: അങ്ങനെ വന്നതാണ് അല്ലേ?
2: അങ്ങനെ വന്നാണ് ഇവിടെ യുഎയിലേക്ക്.
1: ആക്ച്വലി ഞാൻ അത് സൈബർ ട്രക്ക് എന്നാണ്, എന്നോട് സൈബർ ട്രക്ക് അല്ലേ, ഷെബി ട്രക്ക് എന്നാണ് എന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി അത് ഒന്ന് എടുത്ത് കാണിച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവർക്ക് അത് വളരെ വ്യക്തമായിട്ട് കണ്ടോട്ടെ. ഇത്രയും ഹ്യൂജ് ആണ് കണ്ടത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുവാണെങ്കിൽ ഇത്രയും ഹ്യൂജ് ഒരു ട്രക്കാണ്. ഇതില് പുറകിൽ എന്താ, നമ്മുടെ Insta360 വെച്ചിട്ടുണ്ടോ?
2: Insta360 വരുന്നുണ്ട്, അതുപോലെ തന്നെ അതിൽ മൊബൈൽ വരുന്നുണ്ട്, ഒരു വോക്കി ടോക്കി വരുന്നുണ്ട്.
1: ഓക്കെ.
2: പക്ഷെ അതൊക്കെ നമുക്ക് UAE കുറച്ച് ഇഷ്യൂസ് കാരണം നമ്മളിപ്പോ അതൊക്കെ ഒന്ന്
1: ഓ ശരി,
2: റിമൂവ് ചെയ്യുന്നേ
1: ഉള്ളൂ. ഓക്കെ, ഞാൻ ഇത് ഇതിന്റെ എന്തായിരുന്നു, ഇതിന്റെ ആശയം എന്തായിരുന്നു, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേണം അല്ലെങ്കിൽ എനിക്ക് തുടങ്ങണം?
2: ആക്ച്വലി ആശയം എന്താ വെച്ചാല് നമ്മള് എനിക്കൊരു ഓൺ ബ്രാൻഡ് തുടങ്ങണം എന്ന് പണ്ടേ ഒരു ആഗ്രഹമുണ്ട്.
1: ശരി.
2: അപ്പോ ഞാൻ പണ്ട് മുതല് ബാഗ് കാര്യങ്ങൾ അങ്ങനത്തെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമാണ്.
1: ശരി.
2: അപ്പോൾ ട്രാവലിംഗ് എക്യുപ്മെന്റ്സ് ആയിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരു 1 ഇയർ മുന്നേ പ്ലാൻ ചെയ്തു, അങ്ങനെ ഓൺ ബ്രാൻഡ് തുടങ്ങി. പക്ഷെ അത് നമുക്ക് മാർക്കറ്റിൽ എത്ര സ്പീഡിൽ അത് അഡ്വർടൈസ്മെന്റ് നമുക്ക് എത്തിക്കാന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഇത് പ്ലാൻ
1: ചെയ്തത്. ആ ബ്രാൻഡിനെ ഒരു വേറെ രീതിയിൽ
2: മാർക്കറ്റ് ചെയ്യാൻ രീതിയിൽ. അപ്പൊ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് ഇത് പെട്ടെന്ന് നമുക്ക് നമ്മളെ ബാഗ് നമ്മളെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ട്രക്ക് ചെയ്തെടുത്തത്. അത് സെല്ലൂടെ പോകുന്നുണ്ട്.
1: ബട്ട്
2: ഇതിലൂടെ നമുക്ക് വലിയൊരു റവന്യൂ, കാരണം ചില ആൾക്കാർ കാണുമ്പോൾ ഒരു ടോയ് കാറ് ജസ്റ്റ് അങ്ങനെ ചിന്തിക്കുള്ളൂ, ഒരു ടോയ് കാർ എന്താണ്, ചെറിയ കുട്ടികൾ കളിക്കുന്ന പോലെ ടോയ് കാർ. പക്ഷെ ആക്ച്വലി നമുക്ക് ഇതുകൊണ്ട് വലിയൊരു എമൗണ്ട് നമുക്ക് എന്താ പറയാ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതുകൊണ്ട് നമ്മള് ബാഗിന്റെ സെയിലൂടെ നടക്കുന്നുണ്ടെങ്കിലും ശരിക്കും വിചാരിച്ചില്ല ഇത്രത്തോളം നമുക്ക് സക്സസ് ആവാൻ വേണ്ടി പറ്റും ഇതിലൂടെ.
1: ശരി. എന്തായിരുന്നു പഠിച്ചതൊക്കെ? എന്തായിരുന്നു?
2: ഇപ്പൊ കറന്റ് MBA ചെയ്തോണ്ടിരിക്കുന്നുണ്ട്.
1: ഓ ശരി. അപ്പൊ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ആ ഒരു മേഖല?
2: ആ ഒരു മേഖലയായിട്ട് വലിയ ബന്ധമില്ല. പക്ഷെ ഞാനൊക്കെ എന്തൊക്കെയെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പണ്ട്. ഇപ്പൊ ഞാൻ ഒരു സൈക്കിൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്.
1: ഞാൻ അത് ചോദിക്കാൻ വരികയായിരുന്നു, ഇന്ത്യയിലെ തന്നെ ഒരു യൂറോപ്യൻ സ്റ്റൈല് വേൾഡ് ടൂർ ഒക്കെ പോകാൻ പറ്റുന്ന ഒരു സൈക്കിള്, അത് ലോകത്തിന്റെ പല രാജ്യത്തുനിന്ന് അതിന്റെ പാർട്സ് കൊണ്ടുവന്ന് ഈ നാട്ടിൽ അസംബിൾ ചെയ്തല്ലേ?
2: അതെ.
1: എന്റെ പൊന്നോ, അല്ലേ, ഇതൊക്കെ എങ്ങനെ ഇത് ചിന്തിക്കാൻ പറ്റുന്ന? കാരണം ഇത് ഇതെങ്ങനെ പഠിക്കണേ, ഇത് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടാവും വേണമല്ലോ?
2: അതായത് ഞാനിപ്പോ ഒരു യൂറോപ്പിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടായിരുന്നു അതും ക്രിയേറ്റ് ചെയ്തത്.
1: ശരി.
2: ഒരു വേൾഡ് ടൂർ ആണ്
1: സൈക്കിളിൽ,
2: ആ സൈക്കിളിൽ വേൾഡ് ടൂർ ആണ് പ്ലാൻ ചെയ്തത്. ആക്ച്വലി അത് നടന്നിട്ടില്ല, കാരണം കുറച്ച് ഇഷ്യൂ കാരണം അത് പോകാൻ വേണ്ടി പറ്റിയില്ല.
1: ശരി. അപ്പൊ സൈക്കിൾ ബിൽഡ് ചെയ്തു,
2: ആ സൈക്കിൾ ബിൽഡ് ചെയ്തു, അത് പോകാൻ വേണ്ടി. അപ്പോ ഒരു 1.5 വർഷം എടുത്തു അത് ചെയ്യാൻ വേണ്ടി. അതിനും അറൗണ്ട് അതിനകത്ത് നമുക്ക് കോസ്റ്റ് ഏകദേശം, അത് നമുക്ക് യൂറോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഏകദേശം 12 ലക്ഷം എറൗണ്ട് വരും
1: ആ
2: ഒരു സൈക്കിളിന്. പക്ഷെ എനിക്കത് ഞാൻ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഒരു 1.5 ലക്ഷം രൂപയ്ക്ക്.
1: ഓ, അത്രയേ ഉള്ളൂ?
2: അത്രയായിട്ട്.
1: അപ്പം കാർബൺ ഇതൊക്കെ വെച്ചാണ് മെറ്റീരിയൽ? അതോ
2: അല്ല, നമ്മളെ ഒരു ഓൾഡ് സൈക്കിളിന് ചെയ്സ് എടുത്ത് അത് കട്ട് ചെയ്ത് പീസാക്കി അങ്ങനെ എക്സറീസ് ഓരോന്ന് എക്സറീസ് ഒക്കെ എടുത്തിട്ടാണ് ആ ഒരു 1.5 ലക്ഷം രൂപയുടെ സെയിം എന്ന് പറയാം, നമുക്ക് സെയിം തന്നെ പറയാ, നമുക്ക് അങ്ങനെ ചെയ്തെടുത്ത്
1: സൈക്കിൾ MBD കീഴിൽ വരാത്ത ഭാഗ്യം. അപ്പൊ ആ സൈക്കിളായിരുന്നു ഫസ്റ്റ് തുടങ്ങിയത്. അവിടെ നിന്നാണ് പിന്നെ ഈ ഷബീബ് ട്രക്ക് എന്ന് പറയുന്ന ഈ ഒരു ജൈജാന്റിക് ആയിട്ടുള്ള ഒരു ട്രക്കിലേക്ക് വരുന്നത് അല്ലെ. ഇത് ഇപ്പൊ ഞാൻ പല ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഇത് ബീച്ചിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ക്യാമറയാണോ
2: മനുഷ്യനാണ്?
1: ക്യാമറയാണ്. അത് സൗണ്ടും വരുന്നുണ്ട് അതിൽ കൂടെ.
2: അതാണ് വോക്കി ടോക്കിയുടെ സൗണ്ട്.
1: വോക്കി ടോക്കിയിലൂടെ സൗണ്ട്. അപ്പൊ അത് വഴി ഇന്ററാക്ട് ചെയ്ത് പല പ്രൊമോഷൻസ് അല്ലെങ്കിൽ എന്താ പറയുന്ന പല രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ്സ് പല ബ്രാൻഡ്സിനുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം ഫ്രണ്ടിലേക്ക് കൊടുത്തു. സത്യം പറഞ്ഞാൽ മൈൻഡ് ബ്ലോയിങ് ആണ് കേട്ടോ. കാരണം ആളുകളെല്ലാം തന്നെ റീൽസിലും പ്രൊമോഷൻസ് കൂടെ നമ്മൾ പറഞ്ഞ് വീഡിയോസ് കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലൂടെ നമുക്ക് ചെയ്യാവുന്ന പറഞ്ഞ് നിങ്ങളത് കാണിച്ചു കൊടുക്കുകയായിരുന്നു അല്ലെ. എങ്ങനെയായിരുന്നു ബ്രാൻഡ്സുകൾ ആയിട്ടുള്ള ഒരു സമീപനം? ഇതിനെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? പ്രൊമോഷൻസ് വേണ്ടി വിളിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു?
2: അതായത് ഞാനിപ്പം പറഞ്ഞല്ലോ, ഒന്നുമില്ലാത്ത രീതിയിൽ ഞാൻ എന്റെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ഇത് ക്രിയേറ്റ് ചെയ്തത്.
1: ഓക്കെ.
2: അപ്പോൾ സ്റ്റാർട്ടിങ് ഞാൻ വിചാരിച്ചു ഒരു 2 വീഡിയോ വെറുതെ ഒരു ചുമ്മാ എന്നുള്ള രീതിയിൽ 2 വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ 2 സൂപ്പർമാർക്കറ്റിൽ പോയി.
1: ശരി.
2: അപ്പൊ അങ്ങനെ 2 വീഡിയോ ഒന്നിൽ വെറുതെ നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ വെറുതെ ഒരു നാട്ടിൽ ഫൺ എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ആ സമയത്ത് ബ്രാൻഡ് തുടങ്ങിയിട്ടില്ല.
1: അപ്പൊ
2: ജസ്റ്റ് ഒരു 2 വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ എങ്ങനെയുണ്ട്, എത്രത്തോളം ആൾക്കാർ അതിൽ സപ്പോർട്ട് ചെയ്യുന്നു നോക്കാൻ വേണ്ടി ജസ്റ്റ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പക്ഷെ ആ ഫസ്റ്റ് വീഡിയോ നമുക്ക് 7 മില്യൺ അടുത്ത് റീച്ച് വന്നു.
1: ഓക്കെ.
2: ആ 7 മില്യൺ റീച്ച് വന്ന സമയത്ത് തന്നെ ഫസ്റ്റ് വീഡിയോ തന്നെ എനിക്ക് ആകെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നത് 2000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു അക്കൗണ്ട് വെച്ചിട്ട് തന്നെ എനിക്ക് ഫസ്റ്റ് വീഡിയോ ആയത് സോറി കമ്പനി ഓർമ്മയില്ല ഫസ്റ്റ് നമുക്കൊരു കാറിന്റെ കമ്പനിയാണ് ഓർഡർ വന്നത്.
1: ശരി.
2: അത് ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിരുന്നു ഫസ്റ്റ് നമുക്ക് കൊളാബറേഷൻ വന്നത്.
1: അപ്പൊ
2: ഞാൻ തന്നെ ഞെട്ടി,
1: കാരണം സൂപ്പർമാർക്കറ്റ് ചോക്ലേറ്റ് മേടിക്കാൻ പോയ വീഡിയോ കണ്ടിട്ട് ഒരു കാറിന്റെ കമ്പനി
2: ഇന്റർനാഷണൽ കാറിന്റെ കമ്പനിയാണ് നമുക്ക് ഫസ്റ്റ് ഇതിലൊണ്ട് നമുക്കൊരു വീഡിയോ വേണ്ടി വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇതുകൊണ്ട് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് വേണ്ടി മാർക്കറ്റ് ചെയ്തുകൂടാ. ആ ഒരു സാധ്യത കണ്ടിട്ടാണ് പിന്നെ ഇത് മൊത്തത്തിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ
1: അടിപൊളി.
2: അങ്ങനെ കൊണ്ടുപോയി.
1: അത് നാട്ടിൽ തന്നെ വേറാരും ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല?
2: ഇല്ല
1: ഇല്ല, അത് ഫസ്റ്റ് ഇന്നോവേഷൻ തന്നെയായിരുന്നു അല്ലേ? അതിന് ഭയങ്കര, കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെബീവിന് പോകുന്ന സമയത്തും നിറയെ ഈ നീല കളർ വണ്ടി അങ്ങോട്ട് ഓടിക്കളിക്കുകയാണ് കേരളത്തിലെ പല ഭാഗത്ത് പല പ്രൊമോഷന് വേണ്ടിയിട്ടായിട്ട് അല്ലേ. എന്താണ് ഫ്യൂച്ചറിലുള്ള ആഗ്രഹം? ഇതിനെ കൊണ്ട് എന്ത് ഏത് രീതിയിൽ ഇതിനെ ഡെവലപ്പ് ചെയ്യണം, ഏത് രീതിയിൽ ഇതിനെ പ്ലേസ് ചെയ്യണം എന്നാണ്?
2: അതായത് ആക്ച്വലി ഞാനിപ്പോ വണ്ടി ഈ ഒരു ട്രക്ക് വെച്ച് തന്നെ ഞാനിപ്പോ യു എയിൽ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോ രണ്ടു മൂന്ന് വർക്ക് കിട്ടിയോണ്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ആക്ച്വലി വേറെ പ്ലാൻ ഒന്നും
1: നമുക്ക് യു എയിൽ ആണെങ്കിൽ ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
2: യു എയിൽ നമുക്ക് ഇതുകൊണ്ട് വെച്ചാൽ നമുക്ക് കേരളത്തിൽ ചെയ്യുന്ന പോലെ തന്നെ മാർക്കറ്റ് ഇവിടെയും ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം വെച്ചാല് ഇവിടെ നിന്നാണ് നമുക്ക് കൂടുതലും ഓഡിയൻസ് നമുക്ക് കിട്ടുന്നില്ല. ഇൻസൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് യു എയിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടി ആൾക്കാർ വാച്ച് ചെയ്യുന്ന എന്റെ വീഡിയോ.
1: ശരി,
2: അപ്പൊ അങ്ങനെ നോക്കും, നമുക്ക് യു എയിൽ നിന്നും കുറെ പ്രൊമോഷൻസ് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ വേണ്ടി പറ്റും. ആക്ച്വലി നാട്ടിൽ നിന്ന് ഇപ്പം ഒരു പുതിയ ഡ്രോൺ വെച്ചിട്ട് ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്.
1: അത്
2: നെക്സ്റ്റ് വീക്ക് തൊട്ട് സ്റ്റാർട്ട് ആവും
1: നാട്ടിൽ.
2: സ്റ്റാർട്ട് ആവും. അപ്പൊ ഇവിടെ ഇവിടെ നമ്മള് ഈ ട്രക്ക് വെച്ചിട്ട് ചെയ്യുന്നു. നാട്ടിലൊരു ഡ്രോൺ വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ആവും.
1: തീർച്ചയായും ഇവിടെ റോബോട്ടിക്സിനൊക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു നാട് കൂടെയാണ്. കാരണം ഷബി പറഞ്ഞ ഫസ്റ്റ് ടൈമാണ് യു എയിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് റോബോട്ടിക്സും അതുപോലെ റോബോ ഗവൺമെന്റിന്റെ സത്യം പറഞ്ഞാൽ ഒരു ഓരോ പദ്ധതികൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് സത്യം പറഞ്ഞാൽ ഏറ്റെടുക്കുന്ന ഒരു കാര്യം കൊണ്ട് നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഡ്രോൺ പോലെയുള്ള സാധനങ്ങൾക്ക് ഇവിടെ നിരോധനവും എന്നുള്ള കുറെ റെസ്ട്രിക്ഷൻ നിയമത്തിന്റെ അകത്ത് നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ തന്നെ ഈ രാജ്യത്ത് ചെയ്യാൻ 100% അക്സെപ്റ്റബിൾ ആണ്. അപ്പൊ എന്താണെങ്കിലും ഈ ഇതുപോലെയുള്ള ഒരു ട്രക്ക് ക്രിയേറ്റ് ചെയ്യുക, അത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കോ?
2: ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇതിന്റെ ആക്സസറീസ് നമുക്ക് പുറത്തുനിന്നൊക്കെ എത്തിക്കുന്ന, ഇപ്പോ ഞാൻ ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ നാട്ടിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ നമുക്കിപ്പോ അറൌണ്ട് ടൈം എടുക്കും. ടൈം പീരീഡ്, അതായത് ചിലപ്പോ ആക്സസറീസ് കിട്ടാൻ വേണ്ടി കുറച്ച് ഡിലേ
1: എടുക്കും.
2: അതുകൊണ്ട് ചിലപ്പോ മേ ബി 3 months ഒക്കെ എടുക്കും ചെയ്യാൻ വേണ്ടി.
1: ശരി ശരി. അല്ല പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്.
2: വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുന്ന വെച്ചാൽ നമുക്ക്, അതായത് എൻക്വയറീസ് വരുന്നുണ്ട്, പക്ഷെ അതിനുള്ള ടൈം ഇല്ല ചെയ്യാൻ വേണ്ടിയുള്ള.
1: ശരി. അല്ല ഏതെങ്കിലും കാർ ബ്രാൻഡുകൾ അവരുടെ ഒരു മിനിയേച്ചർ എന്നുള്ള രീതിയിൽ ലേബലിംഗിന് വേണ്ടിട്ട് വിളിച്ചിട്ടുണ്ട്, സ്കോപ്പ് ഉണ്ട് അതിന്?
2: ഇനിയിപ്പോ എന്റെ നാട്ടിൽ തന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അർജുൻ എന്ന് പറഞ്ഞിട്ട്, അവന് ഈ ഒരു കാർ വെച്ചിട്ട് ഇത് സെയിം ഇൻസ്പയർ ആക്കിയോണ്ട് ഇതിന്റെ ചൈസ് നമ്മൾ ഒറിജിനൽ വണ്ടി ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്.
1: ഓ ശരി ശരി.
2: അതൊരു നെക്സ്റ്റ് 3 months കൊണ്ട് അത് റിവീൽ ആവും.
1: ഓ ശരി.
2: സെയിം മോഡൽ ഒരു കാർ.
1: ശരിക്കുള്ള കാർ?
2: ശരിക്കുള്ള.
1: ഓ ശരി. പാസഞ്ചർ കാർ, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന.
2: അല്ല ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ട്രാവൽ
1: അല്ല, റിമോട്ട് കൺട്രോളിലാണോ അതോ?
2: അല്ല വണ്ടി നമ്മളെ ഫ്രണ്ട് ലംബോർഗിനി ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ചിലപ്പോ മേ ബി കണ്ടിട്ടുണ്ടാവും. ഒരു നാനോ കാർ വെച്ചിട്ട്, നാനോ കാറിന്റെ എഞ്ചിൻ വെച്ചിട്ട്
1: ലംബോർഗിനി.
2: അപ്പോ എന്റെ വേറൊരു ഫ്രണ്ട് ചെയ്യുന്നതാണ് ഈ ഒരു സെയിം സിമിലാരിറ്റി കാർ വെച്ചിട്ട് ഒരു, അതായത് ഇപ്പൊ നാനോ കാർ പോലെ തന്നെ അതിന്റെ 800 എഞ്ചിൻ വെച്ചിട്ട് ഈ ഒരു സെയിം.
1: നിങ്ങള് ഫുള്ള് പൊളിയാണല്ലോ, നിങ്ങൾ എല്ലാരും കൂടെ പല രീതിയിലുള്ള ഇന്നോവേഷൻസ് ആണ് അവിടെ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. എന്തായാലും തകർക്കട്ടെ, എന്തായാലും നിങ്ങളുടെ യു എയിലേക്കുള്ള വന്നതും നിങ്ങൾ യു എയിലേക്ക് ഇതുകൊണ്ട് വരുന്ന പല നല്ല കാര്യങ്ങൾക്കും വേണ്ടി യൂസ്ഫുൾ ആവട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾക്ക് ഒരു ഒരു പക്ഷെ ഇപ്പൊ പറഞ്ഞ ഒരു സാധനം മേടിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ ഇനിയൊരു സർവൈലൻസ് ആയിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല പല ഐഡിയ എനിക്ക് കാണുമ്പോൾ എന്റെ മനസ്സിൽ കുറെ ഐഡിയാസ് വരുന്നുണ്ട്. എന്താണേലും ഷബി ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ഒരു ട്രക്ക് വെച്ച് നേടാൻ സഹായിക്കട്ടെ, ഒരുപാട് അവസരങ്ങൾ തുറക്കട്ടെ കേട്ടോ. അപ്പൊ നല്ല ഗംഭീരം എന്താണെങ്കിലും വന്നതിലും ഈ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ടോക്സ് സെക്ഷൻ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ്. പല വേറെ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാറ് ബിൽഡ് ചെയ്ത് ആ കാറിന്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നെ നാട്ടിൽ നിന്ന് വന്ന് എന്നാലും പരിചയപ്പെട്ടല്ലോ, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ എന്നാൽ ഗംഭീരമായിട്ട് ഇനി ഞങ്ങൾ യുവയുടെ തെരുവുകളിലൊക്കെ ഇത് കാണാല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും ഇപ്പോ എന്റെ കൂടെ ഹൂം 92.2 FM-ൽ ഷബി ആയിരുന്നു നമ്മുടെ കൂടെ. ഷബി ട്രക്കുമായിട്ടാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
3: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, No. 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സ്ഥിതിവിശേഷം. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് കൂടുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറിലത്തെ നമ്മുടെ സ്ലോ മൂവിംഗ് ട്രാഫിക് ഒന്ന് കഴിഞ്ഞ് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ചില ഏരിയകളിൽ മാത്രം ക്യൂസേസ് വരെയാണ് ആ ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നത്. അതിനുശേഷം ടുവേർഡ്സ് ജബലലി നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് തുടരുന്നത് കേട്ടോ. ഇനി അൽ ഇത്തിഹാദ് ടോൾ റോഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെയിം നമ്മുടെ അൽഖേൽ റോഡിൽ, നമ്മുടെ റാസൽകോ റോഡ് കയറി അൽഖേലിലേക്ക് കയറുന്നവിടുത്ത് ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ അൽഖേൽ റോഡിൽ
4: ഉള്ള ട്രാഫിക് കാര്യങ്ങളൊക്കെ തന്നെ കമ്പാരിറ്റീവ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇല്ലാന്ന് വേണമെങ്കിൽ തന്നെ പറയാം, എമിറേറ്റ്സ് റോഡ് സ്റ്റില് അവിടെ ഒരു കൺജഷൻ ഉണ്ട്, ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാവിലത്തെ ഒരു 7 മണി സമയത്തൊക്കെ ട്രാഫിക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ട്രാഫിക് ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. ദേദി റോഡൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്, ഷേഖ് സാഹ റോഡും ഫ്രീ ആണ്. ഇതാണ് എനിക്ക് കാണുന്ന ഒരു അപ്ഡേറ്റ്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാവുന്നതാണ്.
3: Traffic update. Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, No. 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
5: You are listening to Sanjoons with Akshay and Vidya.
6: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
7: ഡോസ് May 27 GCC റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM.
1: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
2: നീ അറിഞ്ഞില്ലേ, മുത്തിനേൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ഇ എൻ ടി, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
1: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
3: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനേൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578741.
4: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.
5: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൈ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: होम 92.2 एफएम, होम इज अ फीलिंग।
1: होम एफएम हेडलाइंस
2: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കേരളം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന ധവളപത്രം. ധവളപത്രത്തെച്ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പൂര്. നമസ്കാരം, ഹോം 92.2 എഫ്എം വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി യുഡിഎഫ് സർക്കാർ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യത പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചിലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രത്തിൽ പറയുന്നു. കേരളത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്ന് ധവളപത്രം. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിൽ അവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ നടപടികളിൽ വീഴ്ചയെന്നാരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റിനിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ധവളപത്രത്തോട് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിയോജിപ്പ് അറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെ ബാലഗോപാൽ എതിർത്തു. ധവളപത്രം പുറത്തിറക്കുന്നതിൽ പേടിയില്ലെന്നും സത്യം എല്ലാവരും അറിയുന്നത് നല്ലതാണെന്നും കെ എൻ ബാലഗോപാൽ. രഹസ്യങ്ങൾ പുറത്തുപോകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും. സിഎജിക്ക് പോലും കൊടുക്കാത്ത രേഖകൾ പുറത്തുകൊടുത്തത് ചട്ടലംഘനം. ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്നും കെ എൻ ബാലഗോപാൽ. പ്രതിപക്ഷ ആരോപണം മുൻവിധിയെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യം. രേഖകൾ പുറത്തുകൊടുത്തിട്ടില്ല. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയത്. കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് പൊതുജനം അറിയണം. വിദഗ്ധരായ 3 പേർ അടങ്ങുന്ന സംഘം വിലയിരുത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇതെല്ലാം പരിശോധിച്ചാണ് ധനവകുപ്പ് ധവളപത്രം തയ്യാറാക്കിയത്. അത് രാഷ്ട്രീയ രേഖയല്ലെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകൾ പൊളിക്കുന്ന രേഖയാണെന്നും മുഖ്യമന്ത്രി. എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം സിബിഐക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് യുഡിഎഫ് സർക്കാരിന്റെ നടപടി. നിലവിൽ സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച കേസിൽ സിപിഎം നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ പി പി ദിവ്യ മാത്രമാണ് പ്രതി. കേസ് സിബിഐക്ക് വിടാനുള്ള നീക്കത്തെ സിപിഎം നേരത്തെ എതിർത്തിരുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭാ മെത്രാപ്പൊലിത്ത ഗിവർഗീസ് മാർക്കുറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് അദ്ദേഹം ആരോപിച്ചു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടിയെന്നും ഗിവർഗീസ് മാർക്കുറിലോസ്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ എസ്ഐമാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകി എസ്ഐടി. എഡിജിപി എം ആർ അജിത് കുമാറിന്റെ ഓഫീസിലെ എസ്ഐമാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. ബഹ്റൈനിലും കുവൈറ്റിലുമായുള്ള ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് യുഎഇ, ഖത്തർ, ഈജിപ്ത് രാജ്യങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തവും ഏകീകൃതവുമായ പ്രതികരണം ഉണ്ടാകണമെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. ബഹ്റൈന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന് പ്രസ്താവന. ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും യുഎഇ പൂർണ്ണ പിന്തുണ അറിയിച്ചു. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിനു നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യുഎസ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുതെന്നാണ് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രായേലും ലബ്നോനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനിക ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യപ്പെടുന്നു. ഇസ്ലാമിക പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് June 15 തിങ്കളാഴ്ച യുഎയിൽ ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസ് ആന്റ് എമറിറ്റൈസേഷൻ മന്ത്രാലയവും പ്രഖ്യാപിച്ചു.
4: Was brought to you by Danya Group of Companies since 1982.
1: Time check.

Good morning once again. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ള നമ്മുടെ കൂള് കുട്ടികൾ, അതായത് പ്രത്യേകിച്ച് പാരൻസ് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ സ്കൂൾ കുട്ടികളുടെ സ്കൂൾ, അതായത് സ്കൂളുകളിലേക്ക് നമ്മുടെ KHDയുടെ ഇൻസ്പെക്ഷൻ ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. അത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ 2 വർഷം KHD എല്ലാ സ്കൂളുകൾക്കും ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ എല്ലാ സ്ട്രക്ചറും റെഗുലറൈസ് ചെയ്ത് അതെല്ലാം വളരെ പെർഫെക്റ്റ് ആക്കി എല്ലാം പക്കയാക്കാനായിട്ടുള്ള ഒരു ടൈം പീരീഡ്, ആ ടൈം പീരീഡാണ് ഇപ്പോൾ കഴിഞ്ഞിട്ട് KHD ഇനിയും പല സ്കൂളുകളിലേക്കും മോണിറ്ററിങ്ങിനും വേണ്ടി ഇൻസ്പെക്ഷനും വേണ്ടി പോവാണ്. ഇതിനകത്ത് ഞാനപ്പം ഇങ്ങനെ ആലോചിച്ചു, നമ്മുടെ പഴയ നമ്മളൊക്കെ പഠിക്കുന്ന സ്കൂളിലാണെങ്കിലും ഞാൻ CBSE, ഞാൻ 10th 12th ഒക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ CBSEയിലേക്ക് ഇങ്ങനെ വന്ന്, 12th ഞാൻ സ്റ്റേറ്റ് സിലബസിലേക്കാണ് വന്നത്. എവിടെ ആണെങ്കിലും നമുക്കൊരു എന്താ പറയുക, ഇവാലുവേറ്റർ വരുന്ന കാണാം. സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നുള്ള ഇവാലുവേറ്റർ 12ാം ക്ലാസ്സും 11ഉം ഒക്കെ നോക്കാനായിട്ട് ഇടയ്ക്ക് വരികയും നമ്മുടെ പ്രൊജക്ട്സൊക്കെ നോക്കാനായിട്ടും പിന്നെ പരീക്ഷയുടെ സമയത്തൊക്കെ നോക്കാൻ ഒരു ഇവാലുവേറ്റർ വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് ഭയങ്കര രസമാണ് കേട്ടോ. അതായത് സ്കൂളുകാരോട് പറയാത്തില്ല, അതായത് ഇൻ അഡ്വാൻസ് ആയിട്ട് അവർ ഒരു ഇൻഫർമേഷനും ഒരു അവർ പറയത്തില്ല. അവരൊരു 24 മണിക്കൂറിനുള്ളിൽ ഒരു ഷോർട്ട് നോട്ടീസ് വരും, ഇന്നതിന്നതിന്നതാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ അവർക്ക് അറിയത്തില്ല ഏതാണ് സംഭവം ചെയ്യേണ്ടതെന്ന് പോലും ഒരു ധാരണ പോലും മുന്നേ കിട്ടത്തില്ല. അവർ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അത് പക്കയായി റെഗുലറായിട്ട് പോയിരിക്കണം. അത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോലും ഇനി അവിടെ സാധ്യതയില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു കുട്ടികളുടെ സിലബസ് ആയിക്കോട്ടെ, നമ്മൾ പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഈ ഏത് കാലത്ത് ഏത് ഐ മീൻ ഏത് വർഷമെന്ന് ഓർമ്മയില്ല, 2005-2010 ഇടയിലാണ് സിലബസ് കഴിഞ്ഞിട്ടില്ല. സിലബസ് കഴിയാതെ എടുത്ത് ഇല്ല എന്നാ പറയണേ, ഒരു പരീക്ഷയുടെ ഒരു എക്സാം ഹോളിഡേക്ക് മുന്നേ അങ്ങോട്ട് പോകുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ എക്സ്ട്രാ ക്ലാസ് വെച്ച് തകർത്തങ്ങ് എന്തിനോ വേണ്ടി പഠിപ്പിക്കുന്ന പോലെയൊക്കെ അങ്ങ് എടുത്ത് തീർക്കും. അത് നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. ഒരു അക്കാഡമിക് ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് പ്ലാൻ കാണുമല്ലോ, ഇത്ര ചാപ്റ്റർ ഇത്ര ഈ ദിവസം തീർന്നിരിക്കണം, ഇത്ര തീർന്നിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വരുന്നതിനാണ് കറക്റ്റ് ഒരു അക്കാഡമിക് പ്ലാനിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊക്കെ റെഗുലറൈസ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള എല്ലാ കാര്യവും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നത്. അപ്പോൾ എന്താണേലും ഈ 2026-2027 അക്കാഡമിക് ഇയറിലേക്കുള്ള ഒരു ഇൻസ്പെക്ഷൻ പ്ലാനാണ് ഇപ്പോൾ KHDA നമ്മുടെ ഇവിടുത്തെ സ്കൂളുകൾക്കെല്ലാം ഇനി മുതൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം കൂടെ അറിയിച്ചിട്ടുള്ളത്.

0: Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: എന്താണേലും നല്ല സ്വസ്ഥമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഈ ഒരു സമയത്ത് കാണുന്ന രാവിലത്തെ ട്രാഫിക്കൊക്കെ നല്ല രീതിയിൽ രൂക്ഷമായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് ഞാൻ വിചാരിച്ച് ഇന്ന് നല്ല കട്ട വേസ്റ്റിംഗ് അല്ല വെയിറ്റിംഗ് ആയിരിക്കുന്നു, വേസ്റ്റിംഗ് അല്ലട്ടോ വെയിറ്റിംഗ് ആയിരിക്കുന്നു. അപ്പോൾ എന്താണേലും ഇപ്പം നല്ല രീതിയിലുള്ള ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് അലിത്തേറ്റ് ഓൾ റോഡിലും എല്ലാം ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡിലും ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. പൊതുവേ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. എല്ലാവരും ഓഫീസിൽ കയറി ആയിട്ടുള്ളൊരു സമയം കൂടെ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്താണേലും വലിയ കഞ്ചഷനോ കാര്യങ്ങളോ എങ്ങും തന്നെ കാണുന്നില്ല കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ്.
1: നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ ജിസിസി. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: എന്ത് കാര്യം?
2: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നെസ്ലിന്റെ മോളിവുഡ് ടൈംസ്.
1: എക്സാം വരുന്നു.
2: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നെസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് ജൂൺ 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അങ്ങനെ ഫുട്ബോൾ ഫീവർ എല്ലാവരിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഫ നമുക്ക് അടുക്കാൻ ഇനിയും ഏഴുതാനും ഒരാഴ്ച മാത്രമേ ഉള്ളൂ എന്നറിയാം. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ എത്ര പേർക്ക് അറിയാം വേൾഡ് കപ്പ് ഫോർ നമ്മുടെ T20 വേൾഡ് കപ്പ് 2026 ഫോർ ICC വുമൺ തുടങ്ങാൻ പോകുന്ന വിവരം എത്ര പേര് അറിഞ്ഞിട്ടുണ്ട്? ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ കിക്ക് സ്റ്റാർട്ടിനെ പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? June 12 തുടങ്ങാനായിട്ട് പോകുന്നത്. ഞായറാഴ്ച ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാനാണ് 14 June കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എന്താ പറയണേ, ഈ വുമൻസ് ക്രിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മളൊരു വേണ്ട പരിഗണന കൊടുത്തിട്ടില്ലേ? അതൊരു വളരെ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഇതൊരു ലോകകപ്പാണ് വരുന്നത്, ഇതിനും പക്ഷേ അത്ര വലിയ ആരവോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനില്ല. ഇതിന് ഞാൻ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, സ്റ്റാർ സ്പോർട്സ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ഇതിനൊരു ആഡ് ഇറക്കിയിരുന്നു. ഭയങ്കര സത്യം പറഞ്ഞാൽ ഇത് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആഡായിപ്പോൾ ഞാൻ ആ ആഡ് ഒന്ന് കേൾപ്പിച്ചുതരാം. അതും ഇതുപോലെയാണ്, ഒരു ഫ്ലൈറ്റിൽ എല്ലാവരും ഇരിക്കുന്നു, ആ സമയത്ത് അനൗൺസ്മെന്റ് വരുന്നു, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമുക്ക് ഇന്ത്യൻ ടീം ഇതാ നമ്മുടെ ഫ്ലൈറ്റിലേക്ക് നമ്മുടെ കൂടെ ഒന്ന് ട്രാവൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. അപ്പോഴാണ് ഓരോ 1 by 1 വരുമ്പോൾ, ഓ ഇത് ലേഡീസ് ടീമാണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പലരിലേക്കും വരുന്നത്. ആൻഡ് അതിൻ്റെ ബാക്കിയാണ് കാണേണ്ടത്. അപ്പോൾ എന്താണേലും ഞാനത് കേൾപ്പിച്ച് തരാം, ശ്രദ്ധിച്ച് കേട്ടോളൂ. പക്ഷേ എന്തായാലും നിങ്ങളത് കേക്ക്, ഇത് കേട്ടതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം.
2: अरे ये तो अपनी विमेंस क्रिकेट टीम है।
3: जेमी भी है? जेमी, जेमी, पापा, जेमी।

0: वर्ल्ड चैंपियंस हाथ मिला है।
1: हाँ,
2: हमारी इंडियन क्रिकेट टीम फिर निकली है दुनिया जीतने आईसीसी वुमेन्स T20 वर्ल्ड कप में। टीम वही, जज्बा वही।
3: ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ, സത്യം പറഞ്ഞാൽ ചിലവരുടെയെങ്കിലും ആ ഒരു ഐ ഓപ്പണറായിട്ട് മാറട്ടെ. ഒരു പക്ഷേ നമ്മുടെ ഫിഫയും ഒക്കെ നമുക്ക് എല്ലാം വേണം, പക്ഷെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വുമൻസ് ടീമിന് നമ്മൾ വേണ്ടത്ര ഒരു വെയിറ്റേജ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ എത്ര പേര് അതിനെ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട്? ഇതൊക്കെ തന്നെ നമ്മൾ നോക്കി കണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പം എന്താ പറഞ്ഞാൽ June 12 ഇതും കൂടെ നമ്മുടെ കൂടെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫിഫയുടെ കൂടെ നമ്മൾ ഇതിനൊരിക്കലും മുങ്ങിപ്പോരുത്, കാരണം ഇതെല്ലാം നമുക്ക് വേണ്ട. നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുന്ന വുമൻസ് ടീം ഒട്ടും കുറവല്ല, അത് ഏറ്റവും രീതിയിൽ വേൾഡ് കപ്പ് അടിക്കണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് സപ്പോർട്ടും കാര്യങ്ങളും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഇവിടെ നിന്ന് കൈയടിച്ചാൽ എങ്ങനെയാണോ, അല്ല, നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് മതി, അതൊരു പക്ഷേ അവരിലെ ഏറ്റവും വലിയൊരു എൻകറേജ്മെൻ്റ് ആയിട്ട് എത്താനാണ്. പല രാജ്യങ്ങളും അത് ചെയ്യുന്നുണ്ട്, എന്നാൽ നമ്മുടെ രാജ്യം ചെയ്യുന്നുണ്ടാവും, രാജ്യത്തെ ഉള്ള ആളുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യം ചിഹ്നമാണ്. അപ്പോൾ എന്താണേലും ഈ ഒരു ICC വുമൻസിൻ്റെ ഈ ഒരു ആഡ് കാണണമെന്നുണ്ടെങ്കിൽ 2 ദിവസം മുന്നേ മാത്രമാണ് സ്റ്റാർ സ്പോർട്സ് ഇന്ത്യ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്ത്. ജസ്റ്റ് അതിലേക്ക് ചെന്നാൽ ഈ ബ്യൂട്ടിഫുൾ ആഡിന്റെ പിക്ചറൈസേഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.
4: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: മോളിവുഡ് ടൈം സിനിമയുടെ ടിക്കറ്റ് കോണ്ടസ്റ്റിലേക്കാണ് തന്നെ പോകുന്നത്. നമ്മുടെ നസ്ലിൻ ഗംഭീരമായിട്ട് അതിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വേറെ ഒരു ലെവലപ്പ് പോലെയാണ് നസ്ലിന്റെ കരിയറിന്റെ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം എന്താണേലും ഞാൻ ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് ഒരാളെ സെലക്ട് ചെയ്ത ഒരു കപ്പിൾ പാസ്സാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ചോദ്യമുണ്ട്. ചോദ്യം എന്താന്ന് വെച്ചാൽ, നസ്ലിനെ അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയാണ്, ആ ഒരു സിനിമ നിങ്ങൾ കറക്റ്റായിട്ട് ഗസ് ചെയ്യുക ഏതാണ് മൂവി എന്നുള്ളത്. ഈ ഡയലോഗ് ഭയങ്കര ഐക്കോണിക്കാണ്. അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ഒരു കിടിലൻ സിനിമ എന്ന് തന്നെ പറയാം. നല്ലൊരു മൈലേജ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിനകത്ത് നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡയലോഗ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് കേട്ടോളൂ. നസ്ലിൻ ഏത് സിനിമയ്ക്കകത്താണ് അമ്മ ഫാൻ ഓഫ് ചെയ്യാനായിട്ട് പറയുന്നത്? നസ്ലിൻ്റെ കുറേ സിനിമകൾ ഏകദേശം ഇതേ ടേസ്റ്റിലുണ്ടെങ്കിലും ഏതാണ്, ഏത് സിനിമയാണ്, ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊക്കെ പെട്ടെന്ന് അയക്കുക. പെട്ടെന്ന് അയച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആവാം ആ ഒരു കപ്പിൾ പാസ് സ്വന്തമാക്കാൻ പോകുന്നത്. ഫോമാറ്റ് മറക്കണ്ട, മോളിവുഡ് ടൈംസ് മോളിവുഡ് എന്ന് മാത്രം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ ഒരുപാട് അഴിച്ച് തെറ്റിക്കേണ്ട. മോളിവുഡ് സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ, അതിലേക്ക് വേഗം തന്നെ അയച്ചോളുക. അപ്പോൾ ഇതേത് സിനിമയാണ്, ഈ ഡയലോഗ് ഏത് സിനിമയിലാണെന്നാണ് ചോദിക്കുന്നത്. കപ്പിൾ പാസ് ആയിരിക്കും നിങ്ങളുടെ കരങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. വേഗം അയച്ചോളൂ.
1: You are listening to Sand Tunes with Akshay and Vidya.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കേരളം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന ധവളപത്രം. ധവളപത്രത്തെച്ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പൂര്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി UDF സർക്കാർ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യത പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചിലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രത്തിൽ പറയുന്നു. കേരളത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്ന് ധവളപത്രം. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിൽ അവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ നടപടികളിൽ വീഴ്ചയെന്നാരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റി നിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ധവളപത്രത്തോട് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിയോജിപ്പ് അറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെ ബാലഗോപാൽ എതിർത്തു. ധവളപത്രം പുറത്തിറക്കുന്നതിൽ പേടിയില്ലെന്നും സത്യം എല്ലാവരും അറിയുന്നത് നല്ലതാണെന്നും കെ എൻ ബാലഗോപാൽ. രഹസ്യങ്ങൾ പുറത്തുപോകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും. CAG പോലും കൊടുക്കാത്ത രേഖകൾ പുറത്തുകൊടുത്തത് ചട്ടലംഘനം. ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്നും കെ എൻ ബാലഗോപാൽ. പ്രതിപക്ഷാരോപണം മുൻവിധിയെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യം. രേഖകൾ പുറത്തുകൊടുത്തിട്ടില്ല. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയത്. കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് പൊതുജനം അറിയണം. വിദഗ്ധരായ 3 പേർ അടങ്ങുന്ന സംഘം വിലയിരുത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇതെല്ലാം പരിശോധിച്ചാണ് ധനവകുപ്പ് ധവളപത്രം തയ്യാറാക്കിയത്. അത് രാഷ്ട്രീയ രേഖയല്ലെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകൾ പൊളിക്കുന്ന രേഖയാണെന്നും മുഖ്യമന്ത്രി. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് UDF സർക്കാരിന്റെ നടപടി. നിലവിൽ സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച് കേസിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസ് CBIക്ക് വിടാനുള്ള നീക്കത്തെ CPM നേരത്തെ എതിർത്തിരുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭാ മെത്രാപ്പൊലിത്ത ഗിവർഗീസ് മാർക്കുറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് അദ്ദേഹം ആരോപിച്ചു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടിയെന്നും ഗിവർഗീസ് മാർക്കുറിലോസ്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ SIമാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകി SIT. ADGP MR അജിത് കുമാറിന്റെ ഓഫീസിലെ SIമാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. ബഹ്റൈനിലും കുവൈത്തിലുമായുള്ള ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് UAE, ഖത്തർ, ഈജിപ്ത് രാജ്യങ്ങൾ വ്യക്തമാക്കി. കുവൈത്തിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തവും ഏകീകൃതവുമായ പ്രതികരണം ഉണ്ടാകണമെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. ബഹ്റൈന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന് പ്രസ്താവന. ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും UAE പൂർണ്ണ പിന്തുണ അറിയിച്ചു. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിനു നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യുഎസ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുതെന്നാണ് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രായേലും ലബ്നോനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനിക ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യപ്പെടുന്നു. ഇസ്ലാമിക പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ജൂൺ 15 തിങ്കളാഴ്ച യുഎയിൽ ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസ് ആന്റ് എമറിറ്റൈസേഷൻ മന്ത്രാലയവും പ്രഖ്യാപിച്ചു. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
6: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
7: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
7: 45%.
8: ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് alras.me.

0: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി.
1: ഡോസ് മെയ് 27 GCC റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: Mid-morning with Nitya.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കേരളം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന ധവളപത്രം. ധവളപത്രത്തെച്ചൊല്ലി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പൂര്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി UDF സർക്കാർ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യത പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചിലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രത്തിൽ പറയുന്നു. കേരളത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്ന് ധവളപത്രം. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിൽ അവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ നടപടികളിൽ വീഴ്ചയെന്നാരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റി നിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ധവളപത്രത്തോട് മുൻ ധനമന്ത്രി കെ.എൻ ബാലഗോപാൽ വിയോജിപ്പ് അറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെ ബാലഗോപാൽ എതിർത്തു. ധവളപത്രം പുറത്തിറക്കുന്നതിൽ പേടിയില്ലെന്നും സത്യം എല്ലാവരും അറിയുന്നത് നല്ലതാണെന്നും കെ.എൻ ബാലഗോപാൽ. രഹസ്യങ്ങൾ പുറത്തുപോകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും. CAG പോലും കൊടുക്കാത്ത രേഖകൾ പുറത്തുകൊടുത്തത് ചട്ടലംഘനം. ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്നും കെ.എൻ ബാലഗോപാൽ. പ്രതിപക്ഷാരോപണം മുൻവിധിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ മറുപടി. കെ.എൻ ബാലഗോപാൽ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യം. രേഖകൾ പുറത്തുകൊടുത്തിട്ടില്ല. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയത്. കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് പൊതുജനം അറിയണം. വിദഗ്ധരായ 3 പേർ അടങ്ങുന്ന സംഘം വിലയിരുത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇതെല്ലാം പരിശോധിച്ചാണ് ധനവകുപ്പ് ധവളപത്രം തയ്യാറാക്കിയത്. അത് രാഷ്ട്രീയ രേഖയല്ലെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകൾ പൊളിക്കുന്ന രേഖയാണെന്നും മുഖ്യമന്ത്രി. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് UDF സർക്കാരിന്റെ നടപടി. നിലവിൽ സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച കേസിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസ് CBIക്ക് വിടാനുള്ള നീക്കത്തെ CPM നേരത്തെ എതിർത്തിരുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭാ മെത്രാപ്പൊലിത്ത ഗിവർഗീസ് മാർക്കുറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് അദ്ദേഹം ആരോപിച്ചു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടിയെന്നും ഗിവർഗീസ് മാർക്കുറിലോസ്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ SIമാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകി SIT. ADGP MR അജിത്കുമാറിന്റെ ഓഫീസിലെ SIമാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. ബഹ്റൈനിലും കുവൈറ്റിലുമായുള്ള ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് UAE, ഖത്തർ, ഈജിപ്ത് രാജ്യങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തവും ഏകീകൃതവുമായ പ്രതികരണം ഉണ്ടാകണമെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോ അൻവർ ഗർഗാഷ് പറഞ്ഞു. ബഹ്റൈന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന് പ്രസ്താവന. ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും UAE പൂർണ്ണ പിന്തുണ അറിയിച്ചു. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിനു നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യുഎസ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുതെന്നാണ് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രായേലും ലബ്നോനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനിക ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യപ്പെടുന്നു. ഇസ്ലാമിക പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് June 15 തിങ്കളാഴ്ച യുഎയിൽ ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസ് ആന്റ് എമറിറ്റൈസേഷൻ മന്ത്രാലയവും പ്രഖ്യാപിച്ചു.
4: Group of companies since 1982.
5: Time check.
6: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
7: Weather update.
8: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: Current temperature in Dubai 39 degrees Celsius, humidity 42%.
5: Weather update.
8: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
9: Mid morning with Nitya.
6: Yes, hello, good morning. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പൊ ആദ്യത്തെ മണിക്കൂർ എവിടെ പോയെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്നേഹ അന്വേഷണത്തിന് നന്ദി കേട്ടോ. അപ്പൊ ഞാനിവിടെ തന്നെയുണ്ട്, ഒരു കുഞ്ഞു മീറ്റിംഗിലായതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കൂടെ തന്നെ ഉണ്ടാവുക. നമ്മൾ ഒത്തിരി ഒത്തിരി പാട്ടുകളും കുറേയേറെ വിശേഷങ്ങളോട് മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിവേ, എന്തായാലും എന്നെ അന്വേഷിച്ചവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ. എന്തായാലും നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ, അതായത് 12 മുതൽ നമ്മൾ 2 ഓടാൻ പോവാണ് അല്ലെ. യെസ്, ഇന്ന് June 4 വ്യാഴാഴ്ചയാണ്. ഉച്ചയ്ക്ക് 2 വരെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ഇന്ന് മൊത്തത്തിൽ ഒരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലുണ്ട് കേട്ടോ. നമ്മളിന്ന് ഈ ഒരു റേഡിയോ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ ആഹ്വാന പ്രകാരം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അക്രമത്തിനിരയാകുന്ന നിരപരാധികളായ കുഞ്ഞുങ്ങൾ ഒരുപാടില്ലേ, അവരുടെ ദിനമായിട്ട് ഇന്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെന്റ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ അത് ആചരിക്കുന്ന ഡേ ആണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഈ പറഞ്ഞ പോലെ ഒരുപാട് മേഖലയിൽ നടക്കുന്ന സംഘർഷങ്ങൾ അക്രമങ്ങളൊക്കെ കാരണം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തളർന്നു പോകുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഓരോ ദിവസവും ഓരോ രാജ്യത്തു നിന്നും വരുന്ന വാർത്തകൾ അത്രത്തോളം നമുക്ക് വളരെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ പോലും നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. അതെല്ലാം കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. അപ്പൊ അവരുടെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനും അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു നാളെ ഒരുക്കി കൊടുക്കാനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ആ ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു ഇന്റർനാഷണൽ ഡേ ഓഫ് ഇന്നസെന്റ് ചിൽഡ്രൻ വിക്ടിംസ് ഓഫ് അഗ്രഷൻ എന്ന ഡേ, ആ സന്ദേശമാണ് എല്ലാവർക്കും നൽകുന്നത്. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളുടെയും മുഖത്തൊരു പുഞ്ചിരി മാത്രം വരുന്ന നല്ലൊരു ലോകത്തിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം അല്ലെ. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അപ്പൊ ഈ ചിന്തയോടുകൂടി നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന ഒരുപാട് വിശേഷങ്ങളും പാട്ടുകളുമായി നമ്മൾ ആരംഭിക്കുകയാണ് ഇവിടുത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പോഴും മറക്കണ്ട, ഡോസും പിന്നെ നമ്മുടെ മോളിവുഡ് ടൈംസും എനിക്ക് തോന്നുന്നു അതിന്റെ ഡേറ്റ്സും ടൈമും എല്ലാം അത് സ്റ്റാർ ഗലേറിയയിൽ വെച്ചിട്ടാണ് കേട്ടോ മൂവി കാണുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM. നിങ്ങളുടെ കൂടെ ഉള്ളത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
10: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.
11: ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗടിയന്മാർ

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് since 1982.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മിഡ് മോർണിംഗ് ടൈമിലൊരു കിടിലൻ വാർത്തയിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. അപ്പോഴേക്കും മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, എന്തുപറ്റി മറ്റു വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മൂവിയുടെ സ്ക്രീനിങ് എന്നാ നിങ്ങൾ ചോദിച്ചില്ലല്ലോ. സാധാരണ ഈ സമയത്തൊക്കെ ഭയങ്കര വെപ്രാളല്ലേ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാൻ. യെസ്, വേറെ ഒന്നുമല്ല കാര്യം, അത് നമ്മുടെ ഡോസ്. സിജു വിൽസൺ നായകനാകുന്ന ഡോസ് ഓൾറെഡി May 27 റിലീസായ മൂവിയാണ്. പക്ഷേ ഹോം സ്ക്രീനിങ്ങിലേക്ക് എത്തുന്നത് വീക്കെൻഡ് ആയിട്ടാണ്, വീക്കെൻഡിലേക്കാണ്. പിന്നെയുള്ളത് നമ്മുടെ മോളിവുഡ് ടൈംസ്, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നാളെയാണ് അതിന്റെ ആഗോളതലത്തിലുള്ള റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത്. June 5 ആണ്. നസ്ലിൻ നായകനാകുന്ന മോളിവുഡ് ടൈംസ്, ആ സിനിമ കാണണമെങ്കിലും വേഗം മെസ്സേജ് അയച്ചോ. ഡോസ് ആണ് കാണാൻ ആഗ്രഹമെങ്കിൽ HT ഡോസ്, അതുപോലെ മോളിവുഡ് ടൈംസ് ആണെങ്കിൽ ആ പേര് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ പേര് കൂടി ചേർത്ത് അയക്കേണ്ട നമ്പർ 0585829220. ഓക്കെ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷത്തിലേക്ക് കടക്കാനുണ്ട്. അതായത് ഇപ്പോൾ ഈ UAE ജോലി ചെയ്യുന്ന നമ്മൾ പ്രവാസികളടക്കമുള്ള ഭൂരിഭാഗം ആളുകളുടെയും മൊബൈലിലേക്ക് ഇപ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്നുണ്ടാവും, നിങ്ങളും ഇതെന്താ ഈ സംഭവം എന്നോർത്ത് ടെൻഷൻ അടിക്കുന്നുണ്ടാവും. അതായത് UAE മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് എമിറേറ്റൈസേഷൻ്റെ, അതായത് മൊഹ്റെ, ആ ഒരൊറ്റ ഓർമ്മപ്പെടുത്തൽ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞാൽ വലിയൊരു തുകയായിരിക്കും നമ്മൾ പിഴയായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോവുക. വേറൊന്നുമല്ല, UAE നിർബന്ധിത തൊഴിൽ നഷ്ട ഇൻഷുറൻസ്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ള ഇൻവോളണ്ടറി ലോസ് ഓഫ് എംപ്ലോയ്മെന്റ്, അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് പുതുക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇതൊക്കെ ആരെങ്കിലും ഓർമ്മപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഓർക്കാനല്ലേ, നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശൊക്കെ പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത് പോലും. എന്തായാലും നമ്മളിൽ പലരും, നമുക്ക് ഓർമ്മയാണ് 2023 ജനുവരി സമയത്ത് ഈ ഒരു സ്കീം വന്ന ആ ഒരു ടൈമിലോ അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ ഡെഡ് ലൈൻ ആയിട്ടുള്ള ജൂൺ മാസത്തിലോ ഒക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞത് തന്നെ. എന്തായാലും ആ സമയത്താണ് നമ്മളത് ആദ്യമായിട്ട് എടുത്തതും അല്ലേ. അപ്പം അങ്ങനെയുള്ളവരുടെ പോളിസി ഈ കാലാവധി ഇപ്പോൾ തീരുകയാണ് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി വളരെ കൃത്യമായിട്ടൊരു വാർണിംഗ് തരുന്നുണ്ട്, യഥാസമയം ഈ പോളിസി പുതുക്കിയില്ലെങ്കിൽ വലിയ തുകയായിരിക്കും നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ മറക്കലേ ILOE ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യം നമ്മളെല്ലാവരും ഒരു കാലത്ത് അത് അടയ്ക്കേണ്ട ആ ലാസ്റ്റ് മിനിറ്റൊക്കെ വരുമ്പോൾ നമ്മൾ കിടന്ന് ഓടാറുള്ളതാണ്. സോ നിങ്ങൾ അതിൻ്റെ കാര്യം കൃത്യമായിട്ട് തന്നെ ചെയ്യണം. അപ്പം നമുക്കറിയാലോ ഈ ഒരു ഇൻഷുറൻസ് സ്കീമിൽ ചേരാത്തവർക്ക് ഓൾറെഡി 400 ദിർഹംസ് ആണ് പിഴ അടക്കേണ്ടി വരുന്നത്. അപ്പൊ ഇപ്പോ കൃത്യസമയത്ത് പോളിസി പുതുക്കാത്തവർക്ക് 200 ദിർഹംസ് ആണ് ഫൈൻ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഫൈൻ അടക്കാതെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയേ വേണ്ട, കാരണം പിന്നെ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ സർവീസ് ആനുകൂല്യങ്ങളിൽ നിന്നോ ഒക്കെ ഈ ഒരു ഫൈൻ ഈടാക്കാൻ നിയമമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അത് മാത്രമല്ല, നിങ്ങൾ ഈ ഇൻഷുറൻസ് പുതുക്കിയില്ല എന്നുണ്ടെങ്കിൽ UAE പുതിയ വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനൊക്കെ തടസ്സം ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ വളരെ കൂടുതലാണ് കേട്ടോ. സോ വിസ പുതുക്കാനോ കമ്പനി മാറാനോ ഒക്കെ പോകുമ്പോൾ ഇത് വലിയൊരു തലവേദനയായിരിക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് മറക്കല്ലേ, നമ്മളിത് പുതുക്കിയില്ലെങ്കിൽ 200 ദിർഹംസ് ആയിരിക്കും പിഴ. അതുപോലെ ഇത് എടുക്കാത്തവർക്ക് 400 ദിർഹംസ് ആയിരിക്കും പിഴ. അപ്പോൾ UAE ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് ഏകദേശം 90%ൽ അധികം ജീവനക്കാർ നിലവിൽ ഈ പ്രോജക്ടിന്റെ ഭാഗമാണ്. ജോലി നഷ്ടപ്പെടുന്ന ഒരു അപ്രതീക്ഷിത സാഹചര്യം ഉണ്ടായാൽ ജീവനക്കാർക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു സപ്പോർട്ട് നൽകാൻ ഈ ഒരു ഇൻഷുറൻസിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മാത്രം ഏകദേശം 35 crore AED അല്ലെങ്കിൽ ദർഹത്തിന്റെ ആനുകൂല്യങ്ങളാണ് അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്തതെന്നാണ് മിനിസ്ട്രി വ്യക്തമാക്കുന്നത്. സോ ഈ ഒരു ഇൻഷുറൻസ് വഴി നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് കൂടെ ഞാനത് വ്യക്തമാക്കി തരാം. 3 വർഷമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഈ ഒരു ഇൻഷുറൻസ് എടുത്ത് 12 മാസം തുടർച്ചയായിട്ട് പ്രീമിയം അടച്ച ഒരാൾക്ക് പെട്ടെന്ന് ഇനിയിപ്പോൾ അറിയാലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ അവരുടെ ബേസിക് സാലറിയുടെ 60% തുക അടുത്ത 3 മാസത്തേക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. സോ പുതിയൊരു ജോലി കണ്ടുപിടിക്കുന്നത് വരെയുള്ള ആ ഒരു ട്രാൻസിഷൻ പീരീഡില്ലേ, അത് നമുക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. സോ ഇതിൽ 2 കാറ്റഗറീസ് ആണുള്ളത് കേട്ടോ. അതായത് നമ്മുടെ പ്രതിമാസ അടിസ്ഥാന ശമ്പളം 16,000 ദിർഹത്തിൽ കുറവാണെങ്കിൽ വെറും 5 ദിർഹം മാത്രമാണ് മാസത്തിൽ അടക്കേണ്ടി വരിക. പിന്നെ ഇവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ, അതെ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ 5 ദിർഹം മാത്രം മാസത്തിൽ അടയ്ക്കേണ്ടി വരുമ്പം, അതായത് വർഷത്തിൽ 60 ദിർഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് ജോലി നഷ്ടപ്പെട്ടാൽ പരമാവധി 10,000 ദിർഹം വരെ മാസം തോറും നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങളുടെ ബേസിക് സാലറി 16,000 ദിർഹത്തിന് മുകളിലാണെങ്കിൽ മാസം ഒരു 10 ദിർഹം ആയിരിക്കും പ്രീമിയം. സോ വർഷത്തിൽ 120 ദിർഹം അടച്ചാൽ മതി. അപ്പൊ ഇവർക്ക് മാസം പരമാവധി 20,000 ദിർഹം വരെ സഹായം കിട്ടും. സോ ഈ പ്രീമിയം തുക ജീവനക്കാരുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കും പോവാട്ടോ. അപ്പൊ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് മാസത്തിലോ അതല്ലെങ്കിൽ ഒരു മൂന്ന് ആറ് പന്ത്രണ്ട് ഇത്രയും മാസങ്ങൾ, ഒരു മൂന്ന് മാസം ആറ് മാസം അല്ലെ 12 മാസങ്ങളിൽ ഒരിക്കലായോ ഒന്നിച്ച് തുക അടയ്ക്കാനുള്ള ഓപ്ഷനുണ്ട്. എന്നാൽ ഈ ഇൻഷുറൻസ് സ്കീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചില വിഭാഗങ്ങളുണ്ട്, അതുകൂടി നമ്മൾ അറിയണം. ഈ കമ്പനി ഉടമസ്ഥർ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, ഗാർഹിക ജോലിക്കാർ അതായത് ഡൊമസ്റ്റിക് വർക്കേഴ്സ്, പിന്നെ ടെമ്പററി കോൺട്രാക്ട് വർക്കേഴ്സ്, 18 വയസ്സിന് താഴെയുള്ള ആൾക്കാർ, പിന്നെ പെൻഷൻ ആനുകൂല്യമുള്ള റിട്ടയർഡ് ജീവനക്കാരല്ലേ, അവര് ഇവർക്കൊക്കെ ഈ ഒരു ഇൻഷുറൻസ് നിർബന്ധമേ അല്ല കേട്ടോ. അപ്പൊ ഇവരൊഴികെയുള്ള ബാക്കി എല്ലാ പ്രൈവറ്റ് പബ്ലിക് സെക്ടേഴ്സ് ജീവനക്കാർക്കും ഇത് നിർബന്ധമായും പുതുക്കിയേ പറ്റൂ. ഇനി ഇതെങ്ങനെ പുതുക്കാമെന്ന് വിചാരിച്ച ആരും തന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ വളരെ സിമ്പിളായിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് സ്വന്തമായിട്ട് ചെയ്യാം. ഐഎൽഒയുടെ അതായത് ഐഎൽഒഇ മനസ്സിലായല്ലോ, ഐഎൽഒയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി www.ilo.ae അല്ലെങ്കിൽ അവരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ പുതുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഓൺലൈൻ പേയ്മെന്റ് ബുദ്ധിമുട്ടുള്ളവർക്ക് നേരിട്ട് അലൻ സാരി എക്സ്ചേഞ്ച് പോലെ തഷീൽ അല്ലെങ്കിൽ തൗജീഹ് പോലുള്ള കേന്ദ്രങ്ങളൊക്കെ സന്ദർശിച്ചും ഈ പോളിസി റിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവസാന നിമിഷത്തെ തിരക്കുകളൊക്കെ ഒഴിവാക്കാൻ അനാവശ്യമായിട്ട് 200 ദിർഹം ഫൈൻ വരുന്നത് തടയാൻ നിങ്ങളുടെ പോളിസി ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് പുതുക്കാൻ ശ്രമിക്കുക. നമുക്ക് സുരക്ഷിതമായിട്ടിരിക്കാം അല്ലേ, നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്, മാറ്റിവെക്കാൻ സമയമില്ല, വേഗമായിക്കോട്ടെ പോളിസി റിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവസാന നിമിഷത്തെ തിരക്കുകളൊക്കെ ഒഴിവാക്കാൻ അനാവശ്യമായിട്ട് 200 ദിർഹം ഫൈൻ വരുന്നത് തടയാൻ നിങ്ങളുടെ പോളിസി ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് പുതുക്കാൻ ശ്രമിക്കുക. നമുക്ക് സുരക്ഷിതമായി

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Yes, now the time is 12:35. ഇപ്പോ നമ്മുടെ ദുബായ് റോഡുകളിൽ ഏറ്റവും പുതിയ ലൈവ് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കുന്ന എല്ലാ സ്ഥലത്തും ഭയങ്കര ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ജുമേറ ഭാഗത്തു നിന്ന് മൻകൂറിലേക്ക് പോകുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചോളൂ, കാരണം നിലവിൽ ഷെയ്ഖ് സായിദ് റോഡ് വഴി വലിയ കുരുക്കുകളൊന്നും ഇല്ലാതെ യാത്ര സ്മൂത്ത് ആയിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. ഏകദേശം 10 കിലോമീറ്റർ ദൂരമുള്ള ഈ റോട്ടിൽ 18 മിനിറ്റോളം മാത്രമാണ് യാത്രാ സമയം എടുക്കുന്നത് കേട്ടോ. പിന്നെ ദേര ഭാഗത്തുള്ള റിഗ ആൽബർട്ടിയിൽ നിന്നും ബനിയാസ് റോഡ് വഴി അൽസബ്ക അതായത് നമ്മുടെ അൽസൂർ സ്ട്രീറ്റിലേക്ക് പോകുന്ന റൂട്ടിൽ ചെറിയ രീതിയിലുള്ള ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. വെറും കുറച്ചൊരു ഒരു 5 കിലോമീറ്റർ പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത് ചെറിയ ദൂരം കവർ ചെയ്യാൻ നമുക്കൊരു ഒരു 14 മിനിറ്റ് എങ്കിലും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് അല്പം പേഷ്യൻസ് ആവശ്യമാണ്. ഇനി അൽസത്വ സ്ട്രീറ്റ് 6C പരിസരങ്ങളിൽ നിന്നും അൽ മംസാർ D95 കെയറു സ്ട്രീറ്റിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ E11 ഹൈവേ വഴി പോകുന്നതായിരിക്കും നല്ലത്. ഏകദേശം 19 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്രയ്ക്ക് നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രാഫിക് അനുസരിച്ചാണെങ്കിൽ ഒരു ഒരു 22-25 മിനിറ്റോളം എങ്കിലും സമയം എടുക്കും. അപ്പോൾ റോഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ എപ്പോഴും ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക, ഹാപ്പി ആൻഡ് സേഫ് ജേണി. നേരത്തെ നമ്മൾ പറഞ്ഞ വിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ട്രാഫിക് അപ്ഡേറ്റ്സ് ഇപ്പോൾ കുറേ പേര് അയച്ചിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
4: എന്ത് കാര്യം?
5: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നെസ്ലിന്റെ മോളിവുഡ് ടൈംസ്.
4: എക്സാം വരുന്നു.
5: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നെസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് .tv.

0: Home 92.2 FM. Home is a feeling.
1: അതെ, എന്താ ന്യൂറൽസമ ക്ലിനിക്കിന് ഇത്ര പ്രത്യേകത?
2: അത് സിമ്പിൾ അല്ലേ? എല്ലാ ബ്രാഞ്ചിലുമുള്ള റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ പേഴ്സണലായിട്ട് പരിഗണിക്കും. ഇപ്പോ ആണെങ്കിൽ ജി പി കൺസൾട്ടേഷൻ വെറും 30 ദിർഹംസേ ഉള്ളൂ. ഇൻവിസിബിൾ ബ്രേസസ്, കോൺഷ്യസ് സെഡേഷൻ, ഇംപ്ലാന്റ്സ്, പിന്നെ ആയുർവേദ, ഹോമിയോ ചികിത്സ എന്നിവയുണ്ട്.
1: കൊള്ളാലോ, ആ നമ്പർ ഒന്ന് തരൂ.
2: പിന്നെന്താ, 0525352084. പിന്നെ ന്യൂറൽസമയ്ക്ക് ദുബായിലും കൂടാതെ റാസൽഖൈമയിലും ബ്രാഞ്ചസ് ഉണ്ട്.

മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: കേരളം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന ധവളപത്രം. ധവളപത്രത്തെച്ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പൂര്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി UDF സർക്കാർ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യത പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചിലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രത്തിൽ പറയുന്നു. കേരളത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്ന് ധവളപത്രം. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിൽ അവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ നടപടികളിൽ വീഴ്ചയെന്നാരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റിനിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ധവളപത്രത്തോട് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിയോജിപ്പ് അറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെ ബാലഗോപാൽ എതിർത്തു. ധവളപത്രം പുറത്തിറക്കുന്നതിൽ പേടിയില്ലെന്നും സത്യം എല്ലാവരും അറിയുന്നത് നല്ലതാണെന്നും കെ എൻ ബാലഗോപാൽ. രഹസ്യങ്ങൾ പുറത്തുപോകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും. CAG പോലും കൊടുക്കാത്ത രേഖകൾ പുറത്തുകൊടുത്തത് ചട്ടലംഘനം. ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്നും കെ എൻ ബാലഗോപാൽ. പ്രതിപക്ഷ ആരോപണം മുൻവിധിയെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യം. രേഖകൾ പുറത്തുകൊടുത്തിട്ടില്ല. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയത്. കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് പൊതുജനം അറിയണം. വിദഗ്ധരായ 3 പേർ അടങ്ങുന്ന സംഘം വിലയിരുത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇതെല്ലാം പരിശോധിച്ചാണ് ധനവകുപ്പ് ധവളപത്രം തയ്യാറാക്കിയത്. അത് രാഷ്ട്രീയ രേഖയല്ലെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകൾ പൊളിക്കുന്ന രേഖയാണെന്നും മുഖ്യമന്ത്രി. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് UDF സർക്കാരിന്റെ നടപടി. നിലവിൽ സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച് കേസിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസ് CBIക്ക് വിടാനുള്ള നീക്കത്തെ CPM നേരത്തെ എതിർത്തിരുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭാ മെത്രാപ്പൊലിത്ത ഗിവർഗീസ് മാർക്കുറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് അദ്ദേഹം ആരോപിച്ചു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടിയെന്നും ഗിവർഗീസ് മാർക്കുറിലോസ്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ SIമാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകി SIT. ADGP MR അജിത്കുമാറിന്റെ ഓഫീസിലെ SIമാരായ ഗിരീഷ്, ശ്രീകാന്ത് എന്നിവർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. ബഹ്റൈനിലും കുവൈറ്റിലുമായുള്ള ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് UAE, ഖത്തർ, ഈജിപ്ത് രാജ്യങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തവും ഏകീകൃതവുമായ പ്രതികരണം ഉണ്ടാകണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. ബഹ്റൈന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന് പ്രസ്താവന. ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും UAE പൂർണ്ണ പിന്തുണ അറിയിച്ചു. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിന് നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യുഎസ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുതെന്നാണ് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രായേലും ലബ്നോനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനിക ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യപ്പെടുന്നു. ഇസ്ലാമിക പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ജൂൺ 15 തിങ്കളാഴ്ച യുഎയിൽ ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസ് ആന്റ് എമറിറ്റൈസേഷൻ മന്ത്രാലയവും പ്രഖ്യാപിച്ചു.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
6: Good afternoon, ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
5: Time check.
7: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
4: 39%.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
10: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
9: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്.
11: അല്ലേ മോനെ,
10: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
12: Allur Polyclinic, caring for you and your family.
13: Mid morning with Nitya.
14: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: Friday morning 6 to 7 a.m. Wake up call with Jaya, only on Home 92.2 FM.
1: Wake up call with Jaya, brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ് മൂവി.

Home 92.2 FM. Home is a feeling. Evergreen പാട്ടുകൾ brought to you by ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ഭായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കേരളത്തിൻ്റെത് 500,000 കോടി കടം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി UDF സർക്കാർ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി BD സതീശനാണ് ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 500,000 കോടി രൂപയ്ക്ക് മുകളിലെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷം. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാരിന്. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചെലവഴിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് ഇന്ത്യയിൽ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രം. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം കൂടി. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ നടപടികളിൽ വീഴ്ചയെന്നാരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റി നിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധവളപത്രത്തിലെ വിയോജിപ്പ് അറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെ ബാലഗോപാൽ എതിർത്തു. പ്രതിപക്ഷത്തിന്റെ ആരോപണം മുൻവിധിയെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ. രേഖകൾ പുറത്തു കൊടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയത്. കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് പൊതുജനം അറിയണം. ബജറ്റിന്റെ പ്ലാൻ രേഖകളിലുള്ള കേരളത്തിന്റെ ധനസ്ഥിതി എന്താണെന്നും വ്യക്തമാക്കണം. വിദഗ്ധരായ 3 പേർ അടങ്ങുന്ന സംഘം വിലയിരുത്തിയത് ഇതെല്ലാമാണ്. ഇത് പരിശോധിച്ച് ധനവകുപ്പാണ് ധവളപത്രം തയ്യാറാക്കിയത്. അത് രാഷ്ട്രീയ രേഖയല്ലെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകൾ പൊളിക്കുന്ന രേഖയാണെന്നും മുഖ്യമന്ത്രി BD സതീശൻ പറഞ്ഞു. ധവളപത്രം വെച്ചത് നല്ല കാര്യം, എല്ലാ കാര്യവും പുറത്തു വരികയല്ലേ എന്ന് കെ എൻ ബാലഗോപാൽ. 2015 ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പായിരുന്നു. ഔദ്യോഗിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തില്ലെന്ന സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് നടന്നത്. ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം CAGക്കാണ്. പ്രൈവറ്റ് കക്ഷികളെക്കൊണ്ട് ധവളപത്രം തയ്യാറാക്കാൻ സാധിക്കില്ലെന്നും മുൻ ധനമന്ത്രി കൂടിയായ കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. ധവളപത്രം ഉമ്മാക്കിയല്ല 10 വർഷത്തെ ധന ദുർവിനിയോഗത്തിന്റെ കണ്ണാടിയെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. 6,000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 378 കോടി രൂപ എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം. എന്തുകൊണ്ട് ജീവനക്കാരുടെ DA കുടിശ്ശിക കൊടുത്തില്ല? സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള 2,893 കോടി രൂപ എന്തുകൊണ്ട് കൊടുത്തില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചു. 10 വർഷത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് കേരളത്തിലുണ്ടായത്. റിപ്പോർട്ട് തയ്യാറായിട്ട് 1 ആഴ്ചയായി. ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ധനപ്രതിസന്ധിയുണ്ട്. 6,000 കോടി രൂപ ബാക്കിയുണ്ടെന്നായിരുന്നു പ്രചരണം. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ആശങ്കാജനം. വൻ കടബാധ്യതയാണ്. May 16 2,000 കോടി രൂപ ഉണ്ടായിരുന്നു. പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 6,000 കോടി രൂപ ബാക്കിയുണ്ടായിരുന്നുവെങ്കിൽ ലോക്കൽ ബോഡിയുടെ 3rd ഗഡു എന്തുകൊണ്ട് കൊടുത്തില്ല? നയപ്രഖ്യാപനത്തെ പ്രസംഗത്തെക്കുറിച്ച് BJP നേതാവ് നല്ലത് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് നന്ദിയെന്നും മുഖ്യമന്ത്രി. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ഉദ്യോഗസ്ഥർക്ക് മതിയായ സുരക്ഷ നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഇതേ പോലീസ് അന്വേഷിച്ചാൽ മുഴുവൻ പ്രതികളും പുറത്തുവരില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. എറണാകുളം മലയിടം തുരത്തിലെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. June 9 ഒഴിപ്പിക്കണമെന്ന പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരായ സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഇനി സാവകാശം നൽകാനാകില്ലെന്നും ഹൈക്കോടതി. ഒത്തുതീർപ്പിന്റെ ഭാഗമായി നാളെ എറണാകുളത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ബ ബഹ്റൈന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു. ബഹ്റൈനിലും കുവൈറ്റിലുമുള്ള ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങളും. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കും നേരെ ഉണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന യുഎഇ, ഖത്തർ, ഈജിപ്ത് എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കി. അടുത്ത വാർത്ത 3 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
5: Time check. Weather update.
7: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി
7: 39%. Visit alras.me.

എവിടെ എവിടെ മക്കളെ കേറി വന്നോ? ആ അവിടെ വഴിയരികിൽ തന്നെ അങ്ങനെ നിക്കാണോ? എന്തൊരു നിപ്പായത്, ഇങ്ങോട്ട് കേറി പോരെ, സമയമായി. നമ്മുടെ മലയാളിയുടെ സമയമായി. അപ്പൊ ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബടാ. എപ്പടി എപ്പടി പോയിട്ട് ഇരിക്ക്, കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറെ പേരുടെ മെസ്സേജൊക്കെ ഹായ് ഹലോ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജൊക്കെ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് പോരാ, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ നെടു നീളത്തിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അത്ര നീളത്തിലല്ലെങ്കിലും കുറച്ച് ആർക്കെങ്കിലും വേണ്ടിയിട്ട് ആശംസകൾ പറയണോ? ആശംസകൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എല്ലാവരും ഓർമ്മിക്കുന്ന ഒരാള്, പ്രത്യേകിച്ചും പാട്ടുകളെ സ്നേഹിക്കുന്ന ഒരാൾ, സംഗീതത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലേക്കും ഇങ്ങനെ കടന്നു പോകും നമ്മുടെ SPB സാറിൻ്റെ മുഖം അല്ലെ. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. അപ്പം എന്തായാലും ഞാനിന്ന് തമിഴ് ഹിറ്റ് ഓഫ് ദി അവറിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നുണ്ട്. പിന്നെ ആരുടെയൊക്കെ ആണെന്ന ജന്മദിനം, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ജന്മദിന ആശംസകൾ. എൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹോം 92.2 FM ഫാമിലി മെമ്പേഴ്സിൻ്റെ എല്ലാവരുടെ വകയായിട്ടുള്ള ആശംസകളും തരുകയാണ്. അതുപോലെ തന്നെ ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും തന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പിന്നെന്താ, ചുമ്മാ ഇങ്ങനെ ഇരുന്ന് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ, ഒരുപാട് പേര് ജോലിയുടെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ, ചില കൂട്ടുകാരാണെങ്കിൽ ഇത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ, പിന്നെ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തോടെ സന്തോഷത്തോടെ ആശംസകളൊക്കെ നേർന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ വരണം, നിങ്ങളുടെ മെസ്സേജൊക്കെ ഇങ്ങോട്ടേക്ക് പോരട്ടെ. 0585829220 ആണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഈ വീക്കെൻഡിൽ നമുക്ക് രണ്ട് മൂവിയുണ്ട്, രണ്ട് മൂവിയും ഭാഗ്യത്തിന് ഒരു ദിവസമാണ്. ഈ വെള്ളിയാഴ്ച, അതായത് നാളെ വൈകുന്നേരം 7:30-7:30 ആയിട്ടാണ് രണ്ട് സിനിമകളും. അപ്പോൾ നമുക്കറിയാം ഓരോ ടിക്കറ്റും ഓരോ സുഹൃത്തുക്കൾക്കാണ് കിട്ടുന്നത്, ഒരു ടിക്കറ്റ് കിട്ടുന്നവർക്ക് അടുത്ത ടിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിനിമ കാണാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നും എൻ്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ട്, അതിൻ്റെ കാര്യമൊക്കെ ഞാൻ കൂടുതലായിട്ട് തന്നെ പറയാം. അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കൂടുതൽ പാട്ടുകൾ ഇന്നലെ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് സമയം തികയാത്തതുകൊണ്ടാണ്. അതിന്നും അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഇന്നലെ എന്നോട് നമ്മുടെ കിങ് ഓഫ് കൊത്തയിലെ കൊത്തരാജ എന്നുള്ള പാട്ട്, കൊത്തരാജ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ബിപിൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഒന്ന് രണ്ട് പാട്ടുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് അവരൊരു ഹായ് ഹലോ ഒക്കെ തരുകയാണെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു എന്ന് പറഞ്ഞ്, അപ്പോൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ എനിക്കറിയാം ആ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ബിപിൻ കേൾക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കാരണം മിക്കവാറും എല്ലാ ദിവസവും ബിപിൻ്റെ മെസ്സേജ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ കിങ് ഓഫ് കൊത്തയിലെ ആ പാട്ടാണ് ഇനി ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചോ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു.
4: ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടിക്കാൻ.
3: ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: Malayali da! Malayali da!
11: Kerala, Kerala.

0: കേറിവാട മക്കളെ കേറിവാ, എന്താ നോക്കിയിരിക്കുന്നത്? ഇത് നമ്മുടെ ബോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ള പാട്ടാണ് ഇത്. ജേക്സ് ബിജോയുടെ സംഗീതം പറയേണ്ടതില്ലല്ലോ. ഇത് എല്ലാ പാട്ടുകളും നല്ല കീഴിലെ പാട്ടുകളാണ് ഇതുപോലത്തെ. അപ്പൊ ഇതിനു മുമ്പ് തന്നെ നമ്മുടെ അപ്നാ ഫ്രൈഡേ ആയ ആ പാട്ടൊക്കെ നമ്മുടെ മനസ്സിലെത്തി കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും ഇതാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോഡ് എന്ന പാട്ടാണ് എല്ലാവരുടെയും നാവിൻ തുമ്പിൽ ഇങ്ങനെ തത്തി തത്തി കളിക്കുന്നത്. ശരി, അപ്പോൾ മലയാളിയുടെ പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും പിന്നെ ഇടക്കാലത്തെ പാട്ടുകളും എല്ലാതരം പാട്ടുകളും ഉണ്ട്. എല്ലാതരം പാട്ടുകൾക്കുമായി സമീപിക്കുക മലയാളിയുടെ 2 മണി മുതൽ 4 മണി വരെ. 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങളുടെ പേരും കൂടെ വെച്ചിട്ട് വേണം മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബോളിവുഡ് ടൈംസ്. ബോളിവുഡ് ടൈംസ് ഈ വീക്കെൻഡ്, അതായത് നാളെയാണ് നമ്മുടെ സ്പെഷ്യൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്. നാളെ വൈകുന്നേരം 7 മണിക്ക് സ്റ്റാർ ഗലേറിയസിലാണ് നമ്മൾ മൂവി കാണാനായിട്ട് ഒരുമിക്കുന്നത്. സത്യത്തിൽ 7:30 സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അത് 7:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവില്ല, 7:30 തന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യം 7 മണി കഴിയുമ്പോൾ അവിടെ എത്തണം എന്നുള്ളതാണ്, അതാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും 7 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ 7 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെയൊക്കെ കണ്ടൊന്ന് പരിചയപ്പെട്ട് അതിനുശേഷം കയറി മൂവിയൊക്കെ കാണുകയും ചെയ്യാം. അപ്പോൾ ബോളിവുഡ് ടൈംസ് എന്ന മൂവി കാണാനായിട്ടുള്ള ടിക്കറ്റ് നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ എന്തിനാ ഇങ്ങനെ മടിച്ചിരിക്കുന്നത്? വേഗം ഒരു മെസ്സേജ് അയച്ചോളൂ. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, പിന്നീട് ബോളിവുഡ് ടൈംസ് അല്ലെങ്കിൽ MT എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ ഇനി കുറച്ച് പേരുടെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്കാണ് പോകുന്നത്. നമ്മുടെ റഹീം ഈസ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് റഹീം ഈസ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മനോഹരമായിട്ടുള്ള നീണ്ട നീണ്ട മെസ്സേജൊന്നുമില്ലേ, വളരെ വലിയ മെസ്സേജൊക്കെ. ആ ഇന്ന് റക്കമ്മാ കയ്യത്തട്ട് അന്ത പാട്ട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പ്ലേ ചെയ്ത് തരാം. ഇപ്പോൾ ഇന്നിപ്പം ഞാൻ നമ്മുടെ കേളടി കൺമണിയിലെ മണ്ണിൽ ഇന്ന് അന്ത പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത മണിക്കൂറിൽ നമുക്ക് റക്കമ്മ കയ്യത്തട്ട് കേൾക്കാം. ഹാർദിക്കിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഗണേഷ്, ഡോസ് സിനിമ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ പൊന്ന് ഗണേശ, ഞാൻ കുറച്ച് മുമ്പല്ലേ പറഞ്ഞത് 2 സിനിമയും കാണാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നത് നാളെയാണ്. ഗണേശ, നാളെയാണ് ഒരേ തിയേറ്ററിലാണ്, ഓക്കെ, 2 സ്ക്രീനിലായിട്ട് നമ്മൾ മൂവി കാണുന്നു എന്നാണ്. ഒരെണ്ണം 7 മണിക്കും ഒരെണ്ണം 7:30, ഓക്കെ. അപ്പോൾ എന്തായാലും ഗണേഷിന് നാളെ തന്നെ മൂവി കാണാനുള്ള അവസരമുണ്ട്. ടിക്കറ്റ് ഇന്നലെ വിൻ ചെയ്തു അല്ലേ, ചുമ്മാ അതല്ല പിന്നെയും ഒരു ചോദ്യം. അപ്പോൾ എന്തായാലും വിന്നറായിട്ടുള്ള സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോറൻസിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ലോറൻസ് ചായ, എന്തൊക്കെയാണ് വിശേഷം? ആസിഫിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ആസിഫ് ഒരു സ്നേഹവും ഇല്ലാതെ ബോളിവുഡ് ടൈംസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അത് ശരിയാവില്ല കേട്ടോ. ആസിഫ് മാത്രമല്ല, നമ്മുടെ ആസിഫല്ല വേറെ ആസിഫ്, ആസിഫ് മാത്രമല്ല വേറെയും കുറേ കൂട്ടുകാർ അങ്ങനെയാണ്, സിനിമയുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കും. എൻ്റെ അടുത്ത് ഒരു സുഖമാണ്, ഹലോ ഷീബ, നമസ്കാരം, അങ്ങനെ ഒന്നുമില്ല, കുഴപ്പമില്ല, ഞാനങ്ങ് ക്ഷമിച്ച് അത്ര തന്നെ. പിന്നെ നമ്മുടെ ബിച്ചുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതാരാണ് പേര് വയ്ക്കാതെ? അനു. അനു എന്തൊക്കെയാണ് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അനു ഒരു 2:11 വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, അത്ര ഇല്ലല്ലേ, സോറി, 2:11 മെസ്സേജ് അയച്ചത്. അയ്യോ പാവം, 7 സെക്കൻഡുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ അനു, എനിക്ക് ആ വോയിസ് മെസ്സേജ് കേൾക്കാൻ പറ്റില്ല, അതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ സീമ ഷാജിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് സീമ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. റോഷ്നിക്കുട്ടിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് റോഷ്നിക്കുട്ടി വിശേഷം? പിന്നെ ബിപിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഷീബ, നമസ്കാരം എന്ന് പറഞ്ഞുണ്ട്. എത്ര നീളമാണെന്ന് നോക്കി, ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഫൈസലാണോ? പേര് കാണുന്നില്ലല്ലോ, ഫൈസലല്ലെന്ന് തോന്നുന്നു. 4521 അവസാനിക്കുന്ന ഹലോ ഷീബ നമസ്കാരം എന്നുള്ള മെസ്സേജ് അയച്ച സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ പേരെന്താണും കൂടി എന്താണെന്നും കൂടി വെളിപ്പെടുത്തണമെന്ന് ഇങ്ങനെ വെളിപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് കൂട്ടുകാരെ. വേഗം മെസ്സേജ് അയച്ചോളൂ. അടുത്ത് നമുക്ക് തമിഴ് പാട്ട് കേട്ടിട്ട് വരാം.
1: Presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ D65 അൽ മറേബിയ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്ത് ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ D92 അൽ വാസിൽ സ്ട്രീറ്റ് ഇൻ അൽ സഫ 2 ആ ഭാഗത്തും ഹെവി ട്രാഫിക് കാണാം. D79 ഊദ് മേത്ത സ്ട്രീറ്റ് ഇൻ ഊദ് മേത്ത ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
1: You are listening to Malayalita with Sheba.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അതെ, എന്താ നൂഡൽസമ്മ ക്ലിനിക്കിന് ഇത്ര പ്രത്യേകത?
2: അത് സിമ്പിൾ അല്ലേ? എല്ലാ ബ്രാഞ്ചിലുമുള്ള റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ പേഴ്സണൽ ആയിട്ട് പരിഗണിക്കും. ഇപ്പോ ആണെങ്കിൽ ജി പി കൺസൾട്ടേഷന് വെറും 30 ദിർഹംസേ ഉള്ളൂ. ഇൻവിസിബിൾ ബ്രേസസ്, കോൺഷ്യസ് സെഡേഷൻ, ഇംപ്ലാന്റ്സ്, പിന്നെ ആയുർവേദ, ഹോമിയോ ചികിത്സ എന്നിവയുണ്ട്.
1: ആഹാ, കൊള്ളാലോ. ആ നമ്പർ ഒന്ന് തരുമോ?
2: പിന്നെന്താ, 0525353

0: ദുപ്പട്ട വാലി, ഓടും കുതിര ചാടും കുതിര. ഈ പാട്ട്, ഈ സിനിമയിലെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മെസ്സേജ് അയച്ചിരുന്നത് ആരാണെന്നറിയാവോ? പറയട്ടെ, ഇപ്പൊ പറയാം. ഞാൻ രേഖയാണ്. രേഖ ഇന്ന് നല്ല ചോറും കറിയൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യലായിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം വന്നാൽ നല്ല ഉണ്ണിയപ്പം തരാം ഷീബ, മുളവേഷ്യം, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ കറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും സന്തോഷം. രേഖ, രേഖയുടെ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടപ്പോൾ രേഖയ്ക്കും സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM മലയാളി ഡായിലൂടെ. പിന്നെ നമ്മുടെ മെഹബൂബ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ അനിയൻ്റെ മക്കൾ രണ്ടുപേരും സ്കൂളിൽ പുതുതായിട്ട് പോയി. റസാൻ മോനും റുവ മോൾക്കും ആശംസകൾ അറിയിക്കണേ. മക്കളുടെ ഫോട്ടോ ഒക്കെ അയച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നാട്ടിൽ സ്കൂളിലേക്ക് പുതുതായിട്ട് ആദ്യമായിട്ട് പോയ മക്കൾക്ക് രണ്ടുപേർക്കും, റസാൻ മോനും റുവ മോൾക്കും, എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്, ബലൂണൊക്കെ കയ്യിൽ വെച്ചിട്ട് നല്ല കിരീടമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. കൊള്ളാം, ചക്രമക്കൾ കേട്ടോ. മക്കളോട് നാട്ടിൽ വിളിക്കുമ്പം അനിയനോടും ഫാമിലിയോടും ഒക്കെ അന്വേഷണം പറഞ്ഞേക്കൂ മെഹബൂബ. ഒത്തിരി സന്തോഷം അവരുടെ ഫോട്ടോ ഒക്കെ അയച്ചു തന്നതിൽ. പിന്നെ റഹിമീസ വലിയ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. ഹായ് റഹിമീസ, ഞാൻ കണ്ടു, കിട്ടി കേട്ടോ. ഇതാരാണിത്? വിഷ്ണു. ഷീബ ചേച്ചി ഫുഡ് കഴിച്ചോ? പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആഹാ, ചട്ടിയിലിട്ടാണ് ഇന്നെന്താണ്, ചട്ടിച്ചോറാണോ കഴിച്ചത്? ഓക്കെ, ചട്ടിച്ചോറാണെന്ന് തോന്നി കഴിച്ചത്. ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷിഹാബ് ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷിഹാബ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അഭിജിത്തിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് മിസ്റ്റർ അഭിജിത്ത്, സുഖമല്ലേ? മുഹമ്മദ് അഷ്റഫ്, അതുപോലെ തന്നെ സീമ ഷാജി, ഫൈസലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഫൈസലെ, എന്തൊക്കെയാണ് വിശേഷം? പിന്നെ നമ്മുടെ അഹമ്മദ് ചോദിച്ചിരിക്കുകയാണ് ഷീബ വേൾഡ് കപ്പിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വേറെ ആരെയും സപ്പോർട്ട് ചെയ്യില്ല. എൻ്റെ റൊണാൾഡോ, റൊണാൾഡോ എവിടെയുണ്ടോ, അതിനിപ്പോൾ വേൾഡ് കപ്പല്ല, ഒരു കപ്പ് ഇല്ലെങ്കിലും റൊണാൾഡോ ആണ് എനിക്ക് ഫുട്ബോൾ. പിന്നെ നമ്മുടെ മുഹമ്മദ് അഷ്റഫ് പ്രവീണിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അമൃതാട് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് ലോറൻസ് വന്നിട്ടുണ്ട്. ഹാദിഖിൻ്റെ മെസ്സേജ്, നവാസ് ദുബായിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സജിത്ത് ഹലോ പറഞ്ഞിട്ടുണ്ട്. നിഷാന്ത് ഹലോ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഹായ് ഹായ് ഹായ്, എല്ലാവർക്കും ഹായ് ഹായ് ഹായ്, ഹലോ ഹലോ ഹലോ, നമസ്കാരം നമസ്കാരം. അടുത്ത് നമുക്ക് ജാതകത്തിലെ പാട്ടാണ് കേൾക്കേണ്ടത് കേട്ടോ. അനീഷാണ് എന്ന പുളിയിര കളി ഇങ്ങനെ പുളിയില കരയോലും. ആ പാട്ട് പാട്ടായിട്ട് പാടിയാലേ വരികൾ കറക്റ്റായിട്ട് വളഞ്ഞൊടിഞ്ഞ് വരുവുള്ളൂ, അല്ലെങ്കിൽ പുഴകളൊക്കെ വരുവുള്ളൂ. ശരി, അപ്പോൾ പുളിയില കരയോലും പുടവ ചുറ്റിക്കെട്ടിട്ട് വരാം നമുക്ക്. ഓക്കെ,
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: listening to Home 92.2 FM. Home is a feeling.
1: കേരളം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ധവളപത്രം. ധവളപത്രത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വിമർശനം. കോടികളുടെ കടം 6,000 കോടി ബാക്കിയുണ്ടെന്നത് കള്ളക്കണക്കെന്ന ബി ഡി സതീശൻ. ധവളപത്രത്തിലെ സത്യമെന്ത്?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
12: For our special packages, call now or WhatsApp to 055-666-5859.
13: That's 055-666-5859.
14: Home 92.2 FM. Home is a feeling.
15: Malayali da!
16: Malayali da! Kerala, Kerala!

അനാർക്കലിയിലെ ഈ പാട്ട് എന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് മങ്കൊമ്പ് ആർ രാജേഷാണ്. ഒരുപാട് ഓർമ്മകൾ നൽകുന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പാട്ട് പ്ലേ ചെയ്തില്ലെങ്കിൽ വേറൊരു പാട്ടായിരുന്നാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മെസ്സേജ് വരുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ രാജേഷിനെ ഇഷ്ടപ്പെട്ട അനാർക്കലിയിലെ ഈ പാട്ട് അങ്ങ് പ്ലേ ചെയ്തു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. അങ്ങനെ നമ്മൾ സാഹിബ പാട്ടും കേട്ടു. ഇനി ഇപ്പോൾ അടുത്ത ഏത് പാട്ടായിരിക്കും കേൾക്കാൻ പോകുന്നത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ഹരിചന്ദന മലരിലെ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. കണ്ണെഴുത്ത് പൊട്ടുന്നിട്ടുള്ള പാട്ട്. ഈ പാട്ട് കേൾക്കാനായിട്ടെന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജാണ്. സുഖമല്ലേ ഷീബ, ഭക്ഷണം കഴിച്ചോ ഷീബ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് രാജ്. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചു. പിന്നെ ചോറ് നഹി നഹി, ഇപ്പം കഴിച്ചില്ല, ഞാൻ വൈകുന്നേരമേ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ സലാം പറഞ്ഞുകൊണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് സലാമിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സന്തോഷ് കുമാർ പച്ചാട്ട്, ഷീബേജിയെ ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയക്കുമ്പോൾ എൻ്റെ പേര് പറയുമ്പോൾ ഒരു പഞ്ച് കിട്ടുമല്ലോ എന്ന്. ഓ, പഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് കാത്തിരിക്കുകയായിരുന്നു സന്തോഷ് കുമാർ പച്ചാട്ട്. ഇനിയിപ്പോൾ ഞാൻ വല്ല ഫയർ വർക്സും ഇവിടെ വെക്കണോ പഞ്ചിന് വേണ്ടിയിട്ട്? ഒരു വെടി പൊട്ടിക്കാൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് വന്നില്ല കേട്ടോ. മതിയോ, ഇത്രയും പഞ്ച് മതിയോ? പിന്നെ വിനോദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഷിബിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഹീൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. ആരാണിത് കരയുന്നത്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? അതിനിടയിൽ എന്തിനാണ് ഗണേശ കരയുന്നത്? പിന്നെ യെസ്, അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഓർമ്മിപ്പിക്കട്ടെ, നമുക്ക് ഈ വീക്കെൻഡിൽ മോളിവുഡ് ടൈംസ് എന്ന മൂവി കാണാം. സ്റ്റാർ ഗലേറിയസിലാണ് നമ്മൾ മൂവി കാണാൻ പോകുന്നത്. കൃത്യം 7:30 തന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ 7 നിങ്ങൾ അവിടെ എത്തിച്ചേരുക, ടിക്കറ്റ് കിട്ടിയിട്ടുള്ളവർ ഇതുവരെയും. അപ്പോൾ ഇന്നത്തെ ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം മോളിവുഡ് ടൈംസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല ചക്ര പേരും കൂടെ ചേർത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചോ. 0585829 220, അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: 6,000 crore ബാക്കിയുണ്ടെന്നത് കള്ളക്കണക്കെന്ന മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി UDF സർക്കാർ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യത പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചിലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രത്തിൽ പറയുന്നു. കേരളത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്ന് ധവളപത്രം. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിൽ അവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ നടപടികളിൽ വീഴ്ചയെന്നാരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റി നിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ധവളപത്രത്തോട് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിയോജിപ്പ് അറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെ ബാലഗോപാൽ എതിർത്തു. ധവളപത്രം പുറത്തിറക്കുന്നതിൽ പേടിയില്ലെന്നും സത്യം എല്ലാവരും അറിയുന്നത് നല്ലതാണെന്നും കെ എൻ ബാലഗോപാൽ. രഹസ്യങ്ങൾ പുറത്തുപോകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും. CAG പോലും കൊടുക്കാത്ത രേഖകൾ പുറത്തുകൊടുത്തത് ചട്ടലംഘനം. ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്നും കെ എൻ ബാലഗോപാൽ. പ്രതിപക്ഷാരോപണം മുൻവിധിയെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യം. രേഖകൾ പുറത്തുകൊടുത്തിട്ടില്ല. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയത്. കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് പൊതുജനം അറിയണം. വിദഗ്ധരായ 3 പേർ അടങ്ങുന്ന സംഘം വിലയിരുത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇതെല്ലാം പരിശോധിച്ചാണ് ധനവകുപ്പ് ധവളപത്രം തയ്യാറാക്കിയത്. അത് രാഷ്ട്രീയ രേഖയല്ലെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകൾ പൊളിക്കുന്ന രേഖയാണെന്നും മുഖ്യമന്ത്രി. ധവളപത്രം ഉമ്മാക്കിയല്ല, 10 വർഷത്തെ ധന ദുർവിനിയോഗത്തിന്റെ കണ്ണാടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 6,000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 377 കോടി രൂപ എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. എന്തുകൊണ്ട് ജീവനക്കാർക്ക് DA കുടിശ്ശിക കൊടുത്തില്ല? സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള 2,893 കോടി രൂപ എന്തുകൊണ്ട് കൊടുത്തില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചു. 10 വർഷത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് കേരളത്തിൽ ഉണ്ടായത്. റിപ്പോർട്ട് തയ്യാറായിട്ട് 1 ആഴ്ചയായി. ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ധനപ്രതിസന്ധിയുണ്ട്. 6,000 കോടി രൂപ ബാക്കിയുണ്ടെന്നായിരുന്നു പ്രചരണം. സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകം. വൻ കടബാധ്യത. മെയ് 16 2,000 കോടി രൂപയാണ് ഉണ്ടായത്. പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 6,000 കോടി രൂപ ബാക്കിയുണ്ടെങ്കിൽ ബ്ലോക്കൽ ബോഡിയുടെ 3 ഗഡു എന്തുകൊണ്ട് കൊടുത്തില്ല? നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് BJP നേതാവ് നല്ലത് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് നന്ദിയെന്ന് VD സതീശൻ. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ഉദ്യോഗസ്ഥർക്ക് മതിയായ സുരക്ഷ നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഇതേ പോലീസ് അന്വേഷിച്ചാൽ മുഴുവൻ പ്രതികളും പുറത്തുവരില്ലെന്നും ഹർജിയിൽ പറയുന്നു. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിലവിൽ സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച് കേസിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസ് CBIക്ക് വിടാനുള്ള നീക്കത്തെ CPM നേരത്തെ എതിർത്തിരുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭാ മെത്രാപ്പൊലിത്ത ഗിവർഗീസ് മാർക്കുറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് അദ്ദേഹം ആരോപിച്ചു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടിയെന്നും ഗിവർഗീസ് മാർക്കുറിലോസ്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ എസ്ഐമാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകി എസ്ഐടി. എഡിജിപി എംആർ അജിത്കുമാറിന്റെ ഓഫീസിലെ എസ്ഐമാരായ ഗിരീഷ് ശ്രീകാന്ത് എന്നിവർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. എറണാകുളം മലയിടം തുരുത്തിലെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 9 ഒഴിപ്പിക്കണമെന്ന പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരായ സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഇനി സാവകാശം നൽകാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഒത്തുതീർപ്പിന്റെ ഭാഗമായി നാളെ എറണാകുളത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. ബഹ്റൈനിലും കുവൈറ്റിലുമായുള്ള ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് യുഎഇ, ഖത്തർ, ഈജിപ്ത് രാജ്യങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തവും ഏകീകൃതവുമായ പ്രതികരണം ഉണ്ടാകണമെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. ബഹ്റൈന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന് പ്രസ്താവന. ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും യുഎഇ പൂർണ്ണ പിന്തുണ അറിയിച്ചു. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിനു നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യുഎസ് തങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുതെന്നാണ് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രായേലും ലബ്നോനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനിക ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യപ്പെടുന്നു.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check. Good afternoon, Dubai. ഇപ്പോൾ സമയം 3 കഴിഞ്ഞ 7
6: Time check. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40°C, ഹ്യൂമിഡിറ്റി 39%.
6: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ബെസ്റ്റി എന്ന ചിത്രത്തിലെ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. നമ്മുടെ ഗോവിന്ദ് വസന്തയുടെ സംഗീതത്തിലുള്ള പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ ചിന്തിച്ചിരിക്കുന്നത്? കയറി വാ, ഇത് നമ്മുടെ മലയാളി ഡായുടെ സമയമാണ്. 4 മണിവരെയാണ് മലയാളി ഡായ്, ഇത് നമ്മുടെ 2-ാമത്തെ മണിക്കൂറാണ്. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ ഒരുപാട് പേര് പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇനിയും പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ ഷീബയാണ് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് മലയാളി ഡായിൽ ഹോം 92.2 FM ഇപ്പോൾ ഉള്ളത്. അടുത്ത് നമ്മൾ അമ്മ പൂതപ്പേ ആണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ. അതിരടിയിലെ പാട്ടാണ്. അപ്പോൾ അതിരടിയിലെ പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അജോയ് ആണിന്ന് മെസ്സേജ് അയച്ചിരുന്നത്, അമ്മ പുതപ്പേ വേണം എന്ന്. അപ്പോൾ അമ്മ പുതപ്പേ വരുന്നതായിരിക്കും. പിന്നെ വിഷ്ണുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രമ്യ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ചേച്ചി സുഖമാണ്. പിന്നെ അനിയത്തിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അനിയത്തിയുടെ പേര് ഹെലൻ എന്നാണ്. ഹെലന് വേണ്ടിയിട്ടൊരു പാട്ട് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ് രമ്യക്കുട്ടി, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. രമ്യയുടെ അനിയത്തിക്കുട്ടിക്ക് എല്ലാവിധ ജന്മദിനാശംസകൾ അറിയിക്കുന്നു. ഹെലൻ എല്ലാവിധ ജന്മദിനാശംസകളും നമ്മുടെ ഹോം FM ഫാമിലിയുടെ വകയായിട്ടും പിന്നെ നമ്മുടെ രമ്യയുടെ വകയായിട്ടും ഒക്കെ ഞാൻ അറിയിക്കുകയാണ്. ഇനി വരുന്ന പാട്ടുകളെല്ലാം ഹെലനും കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. പിന്നെ ഹായ് പറഞ്ഞുകൊണ്ട് അശ്രുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഹായ് അശ്രു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ യാസിറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, വിനോദ് ഹലോ പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ ഹായ് ഷാജയിൽ നിന്നും ഹലോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട് വരുന്നത്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശേഷങ്ങൾ പറയാനുണ്ടെങ്കിലൊക്കെ ആശംസകളൊക്കെ അറിയിക്കാനുണ്ടെങ്കിലൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: കേരളം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ധവളപത്രം. ധവളപത്രത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വിമർശനം. കോടികളുടെ കടം 6,000 കോടി ബാക്കിയുണ്ടെന്നത് കള്ളക്കണക്കെന്ന ബി ഡി സതീശൻ. ധവളപത്രത്തിലെ സത്യമെന്ത്?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's
6: 055-666-5859. Home 92.2 FM. Home is a feeling.
7: Malayalita!
8: Kerala! Kerala!

வானம் போலே, வானம்

0: ഹലോ ദോസ്ത്. ആ ദോസ്ത് എന്ന് വിളിച്ചാൽ പറ്റൂലല്ലോ, ദോസ്തോ എന്ന് വിളിക്കണമല്ലോ. ഹലോ നമസ്കാർ ദോസ്തോ, ആപ് ലോഗോ കെ ലിയെ മേ യേ സ്വയം പൂർണ്ണ ഹൃദയ സെ സമർപ്പിത് കർത്തി ഹു. ആ ദൈവമേ, ആരും ഓടി പോകരുത്, ആരും ഓടി പോകരുത്. ദോസ്തിലെ പാട്ട് കേട്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പോൾ ദോസ്തിലെ പാട്ടിന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് നമ്മുടെ അജിത്താണ്. ഹലോ അജിത്, ഒത്തിരി സന്തോഷമായി. അജിത് ദോസ്തിനും പിന്നെ അജിത്തിൻ്റെ ദോസ്തുകൾക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ ഈ പാട്ട് സമർപ്പിക്കുകയാണ്. പിന്നെ അജിത്ത് ഈ പാട്ട് ചോദിക്കാൻ ഒരു പ്രത്യേക കാരണം കൂടെ ഉണ്ട്. ഇന്ന് നമ്മുടെ SPB ബർത്ത്ഡേ ആണല്ലോ, അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് വേണം, ദോസ്തിലെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബിജു നാരായണൻ കൂടെയാണ് അതിന് കൂടെ പാടിയിരിക്കുന്നത്. എന്ത് രസമുള്ള പാട്ട്, ഭയങ്കര എനർജി തരുന്ന ഒരു പാട്ടാണ്. എന്തായാലും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. അടുത്തതാണ് നമ്മുടെ ഈ മണിക്കൂറിലെ തമിഴ് പാട്ട്. അത് നേരത്തെ തന്നെ ഞാൻ വാക്ക് കൊടുത്തുപോയി, വാക്ക് കൊടുത്താൽ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതാണ് റഹീം ഈസ കഴിഞ്ഞ മണിക്കൂറിലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റക്കമ കയ്യത്തട്ട് ആ പാട്ട് വേണമെന്ന്. അപ്പം ഇനി അതിലേക്കാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഇടിക്കുള ഷാർജയിൽ നിന്നും ഒരു ഇടിവെട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും വന്നു ശീബ ചേച്ചി. ഇടിക്കുള ചേട്ടാ, ആ ചേട്ടൻ്റെ കൂടെ അല്ല, സോറി ഒന്നുകൂടെ പറയാം കേട്ടോ, എൻ്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന രണ്ട് രാജന്മാർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല പാട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് രാജന്മാർക്ക് വേണ്ടിയിട്ട്, പിന്നെ ഇടിക്കുളയ്ക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ അടുത്ത പാട്ട് എന്തായാലും സമർപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗിരീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ, സുഖമാണോ? ഇത്രമേൽ നീ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്തിന് നീ എന്നെ വിട്ടകുന്നു? അങ്ങനെയല്ലേ, ആരെവിടെ, ആരാണ് നമ്മുടെ ഗിരീഷിനെ സ്നേഹിച്ചിട്ട് വിട്ടിട്ട് പോയത്? ശരിയാവൂല കേട്ടോ, നോക്കട്ടോ ഗിരീഷ്, നമുക്ക് ചോദിച്ചളയാം. ഈ ഗാനം കേൾക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഗിരീഷേ, കഴിഞ്ഞ ദിവസം ഞാൻ ഗിരീഷ് ചോദിച്ചപ്പോൾ രാമകഥ ഗാനലയം മംഗളമിൻ തമ്പുരുവിൽ ഭരതത്തിലെ പാട്ട് പ്ലേ ചെയ്ത് തന്നിരുന്നല്ലോ. അപ്പം ഇന്ന് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഗിരീഷ്, ടണ്ടടാങ്. കാരണം കഴിഞ്ഞ മണിക്കൂറിലേ വന്ന കുറച്ച് പാട്ടുകളും കൂടെ ഉണ്ട്. അപ്പം എനിക്ക് അതൊന്ന് പ്ലേ ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ ഞാനിന്ന് ഗിരീഷിൻ്റെ പാട്ടിലേക്ക് വരാം. അല്ലെങ്കിൽ എന്നോട് മാഫ് കീജിയെ, അടുത്ത ദിവസം കേൾപ്പിച്ചു തരും. നമ്മുടെ മാത്യു സ്നേഹത്തോടെ വന്നിട്ട് സുഖമാണോ ശിവ എന്തുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് മാത്യു ജയ, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അവിടെ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ സലാം മെസ്സേജ് അയച്ചിട്ടുണ്ട്, അയ്യോ ഞാൻ ഡോസിൻ്റെ കാര്യം പറയാനായിട്ട് മറന്നുപോയി. ഡോസേ നമ്മുടെ മൂവി, ഈ വീക്കെൻഡിൽ നമുക്ക് രണ്ട് മൂവിയാണല്ലോ. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് മോളിവുഡ് ടൈംസ് ആണ്, അതിൻ്റെ ടിക്കറ്റ് ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി എൻ്റെ കയ്യിലുള്ളത് എന്താണ്? ഡോസിൻ്റെ ടിക്കറ്റാണ്. ഡോസ് നമ്മൾ നാളെ വൈകുന്നേരം തന്നെയാണ് കാണാൻ പോകുന്നത്. 7 PM സ്റ്റാർ ഗലേറിയയിൽ വെച്ചിട്ടാണ് മൂവി. അപ്പോൾ കൃത്യമായിട്ട് തന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്യും, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ ഡോസിൻ്റെ ടിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം Home 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഡോസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ചക്രപേരും കൂടെ ചേർത്തുകൊണ്ട് വേഗം മെസ്സേജ് അയച്ചോളൂ. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് റക്കമ കയ്യത്തട്ട്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: சங்கம் எஃப்எம் பிரசன்ஸ் தமிழ் சாங் ஆஃப் தி ஆர். தமிழ் பாட்டு கேட்கலாமா? பிராட் யூ பை ஆரு ஆயுர்வேதா அரஸ், அகத்தீர் பில்டிங், அல்வன் கோல், பருத்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 83 അൽ റീബാത്ത് സ്ട്രീറ്റ് ഇൻ ഫെസ്റ്റിവൽ സിറ്റി, ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫ്രം മുഹൈസിന 4 ടു അൽ ഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ ഇ 311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. അതുപോലെ ഡി 86 ഫസ്റ്റ് അൽ ഖീൽ സ്ട്രീറ്റ് ഇൻ അൽ ബഷാ 1, ആ ഭാഗത്തും ഹെവി ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: കേരളം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ധവളപത്രം. ധവളപത്രത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വിമർശനം. കോടികളുടെ കടം 6,000 കോടി ബാക്കിയുണ്ടെന്നത് കള്ളക്കണക്കെന്ന ബി ഡി സതീശൻ. ധവളപത്രത്തിലെ സത്യം എന്ത്?
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: കെ എൽ 10 എന്ന ചിത്രത്തിലെ പാട്ട്. ഇന്ന് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് റിയാസാണ് മെസ്സേജ് അയച്ചത്. താങ്ക് യു റിയാസ്, ഒത്തിരി സന്തോഷം ഈ പാട്ട് ചോദിച്ചതിന്. പിന്നെ റിയാസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിച്ചിരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പാട്ട്. കുറേ ദിവസമായി ഈ പാട്ട് കേട്ടിട്ട്, ഇപ്പോൾ എന്തായാലും റിയാസ് ചോദിച്ചപ്പോൾ എനിക്കും അത് കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നത് അരുണാണ്. വാചാലം എൻ മൗനം എന്നുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഞാൻ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഒരു ബർത്ത്ഡേ വിഷ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അരുണാണ് ബർത്ത്ഡേ വിഷ് പറയണമെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ആശംസകൾ പറയണം. വിശാന്ത്, വിശാന്ത് എന്നല്ലേ പേര്, അപ്പോൾ വിശാന്തിന് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് അരുണിൻ്റെ വകയായിട്ട്. ഒപ്പം പാട്ടും ഒക്കെ സമർപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇസ്മായിൽ പാലോട് ഷീബ സുഖാണോ ചോദിച്ചിട്ടുണ്ട്. സുഖാണ് ഇസ്മായിൽ, ഇസ്മായിലും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എവിടെ പോയി മെസ്സേജ്? ഹബീബിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ഹബീബ്, സുഖല്ലേ? പിന്നെ ഷിനോദ് സലാം, യാസിർ, റിജോ, അഹമ്മദ്, ഹർഷാദ്. ഹർഷാദിന് റൊണാൾഡോ തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. പിന്നെ സജീവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. റിജിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ജിസിൻ്റെ മെസ്സേജ്, ജിസ് ഇലിയാസ് അതുപോലെ തന്നെ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഇലിയാസ്, സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വാചാലം കേട്ടിട്ട് വരാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാ ബൈ ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: You are listening to Malayalita with Sheba.
1: കേരളം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് ധവളപത്രം. ധവളപത്രത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വിമർശനം. കോടികളുടെ കടം 6,000 കോടി ബാക്കിയുണ്ടെന്നത് കള്ളക്കണക്കെന്ന വി ഡി സതീശൻ. ധവളപത്രത്തിലെ സത്യമെന്ത്?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220 മണ്ഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

ഇന്നിലെ പൊയ്കയിലും നമ്മൾ കേട്ടു. ഇന്ന് ഈ പാട്ടിന് വേണ്ടിയിട്ട് മനുവാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പം മനുവിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അടുത്ത വൺ മൺ ഷോയിലെ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ പാട്ട് കേൾക്കാനായിട്ട് ദിനേശാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഇനി വരുന്ന പാട്ടുകൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും സമർപ്പിക്കുകയാണ്. ഡോസ് മൂവി കാണാനായിട്ടുള്ള ഒരു ടിക്കറ്റ് ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് ദേവാണ്. അതുപോലെ തന്നെ ബോളിവുഡ് ടൈംസിൻ്റെ ടിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് നിഖിലാണ്. അപ്പോൾ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കിട്ടാത്തവർ നമ്മുടെ ആസിഫിൻ്റെ ഷോയിൽ കൂടെ ബാക്ക് ടു ഹോമിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നാളെ വൈകുന്നേരമാണ് രണ്ട് സിനിമയും അടുത്തടുത്ത സമയത്താണ്, ഒരേ സ്ഥലത്താണ്, ഒരേ നമ്മുടെ സ്റ്റാർ ഗലേറിയയിലാണ്, രണ്ട് സ്ക്രീനിലായിട്ടാണ്. ഒരെണ്ണം 7 മണിക്കും, ഡോസ് 7 മണിക്കും, ബോളിവുഡ് ടൈംസ് 7:30 അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളവിടെ എത്തുക. 7 മണി എന്നുള്ള മൂവിക്ക് വേണ്ടിയിട്ട് ഒരു 6:30 മാക്സിമം 6:45 അവിടെ എത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ ബോളിവുഡ് ടൈംസ് 7:30 അപ്പോൾ 7:00 തന്നെ കൃത്യമായിട്ടും എത്തുക. സ്റ്റാർ ഗലേറിയയിലാണ്. അപ്പോൾ ടിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർക്ക് നമ്മുടെ ഇവിടുന്ന് മെസ്സേജ് അങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അടുത്ത പാട്ടുകൾ സമർപ്പിക്കുന്നു. എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: 6,000 crore ബാക്കിയുണ്ടെന്നത് കള്ളക്കണക്കെന്ന മുഖ്യമന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി UDF സർക്കാർ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യത പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചിലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രത്തിൽ പറയുന്നു. കേരളത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്ന് ധവളപത്രം. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിൽ അവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ നടപടികളിൽ വീഴ്ചയെന്നാരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റി നിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ധവളപത്രത്തോട് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വിയോജിപ്പ് അറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെ ബാലഗോപാൽ എതിർത്തു. ധവളപത്രം പുറത്തിറക്കുന്നതിൽ പേടിയില്ലെന്നും സത്യം എല്ലാവരും അറിയുന്നത് നല്ലതാണെന്നും KN ബാലഗോപാൽ. രഹസ്യങ്ങൾ പുറത്തുപോകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും. CAG പോലും കൊടുക്കാത്ത രേഖകൾ പുറത്തുകൊടുത്തത് ചട്ടലംഘനം. ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്നും KN ബാലഗോപാൽ. പ്രതിപക്ഷാരോപണം മുൻവിധിയെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ മറുപടി. KN ബാലഗോപാൽ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യം. രേഖകൾ പുറത്തുകൊടുത്തിട്ടില്ല. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയത്. കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് പൊതുജനം അറിയണം. വിദഗ്ധരായ 3 പേർ അടങ്ങുന്ന സംഘം വിലയിരുത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇതെല്ലാം പരിശോധിച്ചാണ് ധനവകുപ്പ് ധവളപത്രം തയ്യാറാക്കിയത്. അത് രാഷ്ട്രീയ രേഖയല്ലെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകൾ പൊളിക്കുന്ന രേഖയാണെന്നും മുഖ്യമന്ത്രി. ധവളപത്രം ഉമ്മാക്കിയല്ല, 10 വർഷത്തെ ധന ദുർവിനിയോഗത്തിന്റെ കണ്ണാടിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 6,000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 377 കോടി രൂപ എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. എന്തുകൊണ്ട് ജീവനക്കാർക്ക് DA കുടിശ്ശിക കൊടുത്തില്ല? സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള 2,893 കോടി രൂപ എന്തുകൊണ്ട് കൊടുത്തില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചു. 10 വർഷത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് കേരളത്തിൽ ഉണ്ടായത്. റിപ്പോർട്ട് തയ്യാറായിട്ട് 1 ആഴ്ചയായി. ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ധനപ്രതിസന്ധിയുണ്ട്. 6,000 കോടി രൂപ ബാക്കിയുണ്ടെന്നായിരുന്നു പ്രചരണം. സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകം. വൻ കടബാധ്യത. മെയ് 16 2,000 കോടി രൂപയാണ് ഉണ്ടായത്. പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 6,000 കോടി രൂപ ബാക്കിയുണ്ടെങ്കിൽ ബ്ലോക്കൽ ബോഡിയുടെ 3-ാം ഗഡു എന്തുകൊണ്ട് കൊടുത്തില്ല? നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് BJP നേതാവ് നല്ലത് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് നന്ദിയെന്ന് VD സതീശൻ. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ഉദ്യോഗസ്ഥർക്ക് മതിയായ സുരക്ഷ നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഇതേ പോലീസ് അന്വേഷിച്ചാൽ മുഴുവൻ പ്രതികളും പുറത്തുവരില്ലെന്നും ഹർജിയിൽ പറയുന്നു. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിലവിൽ സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച് കേസിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസ് CBIക്ക് വിടാനുള്ള നീക്കത്തെ CPM നേരത്തെ എതിർത്തിരുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭാ മെത്രാപ്പൊലിത്ത ഗിവർഗീസ് മാർക്കോറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് അദ്ദേഹം ആരോപിച്ചു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടിയെന്നും ഗിവർഗീസ് മാർക്കോറിലോസ്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ എസ്ഐമാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകി എസ്ഐടി. എഡിജിപി എംആർ അജിത്കുമാറിന്റെ ഓഫീസിലെ എസ്ഐമാരായ ഗിരീഷ് ശ്രീകാന്ത് എന്നിവർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. എറണാകുളം മലയിടംതുരുത്തിലെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 9 ഒഴിപ്പിക്കണമെന്ന പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരായ സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഇനി സാവകാശം നൽകാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഒത്തുതീർപ്പിന്റെ ഭാഗമായി നാളെ എറണാകുളത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. ബഹ്റൈനിലും കുവൈറ്റിലുമായുള്ള ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് യുഎഇ, ഖത്തർ, ഈജിപ്ത് രാജ്യങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തവും ഏകീകൃതവുമായ പ്രതികരണം ഉണ്ടാകണമെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. ബഹ്റൈന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന് പ്രസ്താവന. ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും യുഎഇ പൂർണ്ണ പിന്തുണ അറിയിച്ചു. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിനു നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യുഎസ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുതെന്നാണ് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രായേലും ലബ്നോനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനിക ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യപ്പെടുന്നു.
4: FM News was brought to you by Danya Group of Companies since 1982.
1: You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർനായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു.
2: ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടിക്കാൻ
1: ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് ജൂൺ 5 ജി സി സിയിൽ റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പ്രതിപക്ഷ ഉപനേതാവ് പദവി പിന്നോട്ടില്ലെന്ന് സിപിഐ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ പിന്നോട്ടു പോകേണ്ടെന്ന് സിപിഐ. തീരുമാനം സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. പാർട്ടിയുടെ അഭിമാനം സിപിഎമ്മിന് മുന്നിൽ പണയം വെക്കേണ്ടതില്ല, വിട്ടുവീഴ്ച ചെയ്ത് ഭരണം നിലനിർത്തേണ്ട സാഹചര്യമില്ലെന്നും സിപിഐയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. പദവിയെ ചൊല്ലി എൽഡിഎഫിൽ സിപിഎമ്മും സിപിഐയും തമ്മിൽ തർക്കം കടുക്കുകയാണ്. സിപിഎമ്മിന് മുന്നിൽ അഭിമാനം പണയം വെക്കേണ്ടതില്ല എന്നാണ് സിപിഐയുടെ തീരുമാനം. വിട്ടുവീഴ്ച ചെയ്ത് മുന്നണിയിൽ തുടരേണ്ട സാഹചര്യമില്ല എന്ന കടുത്ത നിലപാടിലേക്ക് സിപിഐ നീങ്ങുന്നു എന്നാണ് വാർത്ത. പ്രതിപക്ഷ നിരയിൽ രണ്ടാമത്തെ വലിയ ഒറ്റക്കക്ഷിയായ സിപിഐ ഉപനേതൃപദവി വേണമെന്ന കടുംപിടുത്തം തുടരുകയാണ്. വിട്ടുവീഴ്ച ആവശ്യമില്ലെന്നും പരസ്യമായി ആവശ്യപ്പെട്ട പദവിയിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്നുമാണ് സിപിഐ നിലപാട്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിൽ ആരുടെയും ആത്മാഭിമാനം ആർക്കു മുന്നിലും പണയം വെക്കേണ്ട എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി നൽകി. എല്ലാം പരിഹരിക്കാം, ഇടതുപക്ഷ ഐക്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വി എസിന്റെ കാലം മുതൽ ഉപനേതാവായിട്ട് സിപിഎം തന്നെയാണ് ഉണ്ടായിരുന്നത്. കീഴ്വഴക്കവും അതുതന്നെയാണെന്ന് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയും നടപ്പിലാക്കാൻ പോകുന്നില്ലെന്ന് ധവളപത്രത്തിൽ നിന്ന് വ്യക്തമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ടി എം തോമസ് ഐസക്. കേരളത്തിൽ ശമ്പള പരിഷ്കരണം ഉണ്ടാകില്ല, റിട്ടയർമെന്റ് പ്രായം ഉയർത്തും, ക്ഷേമ പെൻഷൻ ഇനി വീട്ടിൽ കൊണ്ടുതരില്ല, ക്ഷേമ പദ്ധതികൾ പലതും അവതാളത്തിലാകും, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും സ്വകാര്യവൽക്കരിക്കുകയും പൂട്ടുകയും ചെയ്യുമെന്ന് വ്യക്തമാകുന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്തുകൊണ്ടാണ് യു ഡി എഫ് സർക്കാർ ഒന്നും പറയാത്തത്? നയപ്രഖ്യാപനത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വാക്കുപോലുമില്ല. കിഫ്ബിയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെയാണ് യു ഡി എഫ് സർക്കാർ പിന്താങ്ങുന്നത്. കേരളം കടക്കിണിയിലല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പയ്യന്നൂരിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ ജ്യോതിശാലയത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ പയ്യന്നൂർ നഗരത്തിലെ പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് പ്രവർത്തിക്കുന്ന ജ്യോതിശാലയത്തിലാണ് പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി റെയ്ഡ് നടത്തിയത്. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ പി വി അനുശ്രീയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ജില്ലാ ലഹരി വിരുദ്ധ സ്പെഷ്യൽ സ്ക്വാഡായ ഡാൻസഫും ചേർന്നാണ് സംയുക്ത പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജ്യോതിശാലയ നടത്തിപ്പുകാരനായ കാങ്കോൽ വടശ്ശേരി പെരുകമന ഇല്ലം പി ശ്രീനാഥിനെ പയ്യന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ധവളപത്രം ഉമ്മാക്കിയല്ല, 10 വർഷത്തെ ധന ദുർവിനിയോഗത്തിന്റെ കണ്ണാടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6,000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 377 കോടി രൂപ എന്തുകൊണ്ട് കൊടുത്തില്ല? ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക എന്തുകൊണ്ട് കൊടുത്തില്ല? സപ്ലൈക്ക് കൊടുക്കാനുള്ള 2,893 കോടി രൂപ എന്തുകൊണ്ട് കൊടുത്തില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചു. 10 വർഷത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് കേരളത്തിൽ. റിപ്പോർട്ട് തയ്യാറായിട്ട് ഒരാഴ്ചയായി, ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ധനപ്രതിസന്ധിയുണ്ട്. 6,000 കോടി രൂപ ബാക്കിയുണ്ടെന്നായിരുന്നു പ്രചരണം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപുത്രം മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരുന്നു. ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ധവളപത്രം നിയമസഭയിൽ മേശപ്പുറത്ത് വെച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5,00,000 കോടിക്ക് മുകളിലാണെന്നാണ് ധവളപത്രം പറയുന്നത്. 48,731 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രം പറയുന്നു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചു എന്ന് ധവളപത്രം പറയുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രമാണ് ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വന്നത്. നടപടികളിൽ വീഴ്ചയെന്ന് ആരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റം നിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചത്. മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധവളപത്രത്തിൽ വിയോജിപ്പറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെയാണ് ബാലഗോപാൽ എതിർത്തത്. ബന്ധു നിയമന വിവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിവാദം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇക്കാര്യം പരിശോധിച്ച് മറുപടി പറയും. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അടുത്ത ബന്ധുവിന് ഉയർന്ന പദവിയിൽ നിയമനം നൽകിയിരുന്നു. സഹോദരി ഭർത്താവ് ബിന്നി തോമസിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. എന്നാൽ ഡി സി സി ജനറൽ സെക്രട്ടറിയായ ബിന്നി തോമസിന്റെ ദീർഘകാല രാഷ്ട്രീയ പാരമ്പര്യം കണക്കിലെടുത്താണ് നിയമനമെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വാദം. എറണാകുളം മലയിടം തുരത്തിലെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച ഹൈക്കോടതി. ജൂൺ 9 ഒഴിപ്പിക്കണമെന്ന പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരായ സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Good evening, Studio Clock. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
1: Time check. Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 42%.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Back to home brought to you by Al Noor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Al Noor Polyclinic Muthina for appointments. Call 04385 7841.
1: നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. എന്താ ചൂടല്ലേ? പകലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പോകുന്നതിനാവട്ടെ, അല്ലെങ്കിൽ സെയിൽസ് മീറ്റിങ്ങുകൾക്കാവട്ടെ, ഇവൻ ദോ റോഡിൽ ഓഫ് കോഴ്സ് അറിയാലോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നവരാവട്ടെ, എല്ലാവരും ഇപ്പം ഈ ഒരു സമയത്ത് അത് തന്നെയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എക്സ്ട്രീം ഹോട്ടിലേക്ക്, അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ ഹൈക്കിലേക്ക് നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം തന്നെ നോക്കുമ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് സ്റ്റിൽ ഇപ്പോഴും 5 മണി സമയം കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും നമ്മുടെ ഇവിടെ ഈ ബർദുബായ ഏരിയയിലൊക്കെ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട് കാണിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. നല്ല പുഴുങ്ങിയെടുക്കാൻ പറ്റുന്ന, നല്ല വേവിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ടെമ്പറേച്ചർ നിൽക്കുന്നത് എന്നുള്ളത് കേട്ടോ. ആൻഡ് ഇതിപ്പോൾ എന്തായാലും കുറച്ച് ദിവസങ്ങളിലേക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് അനുഭവപ്പെടുന്ന ഒരു സമ്മർ സീസൺ തന്നെയായിരിക്കും ഇത്തവണത്തെ സമ്മർ എന്നാണ് സോ ഫാർ നമുക്ക് മെറ്റോളജി ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്ത് നിന്നൊക്കെ കിട്ടുന്ന അറിയിപ്പുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് മാത്രമല്ല, നമുക്ക് മിഡ് ഡേ ബ്രേക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. UAE തൊഴിലാളികൾക്കുള്ള ഉച്ചവിശ്രമ സമയം വരാൻ വേണ്ടി പോകണ പ്രാബല്യത്തിൽ വരുന്നു. ആൻഡ് ഇത്തവണ അത് June 15 മുതൽ September 15 വരെ ആയിരിക്കും. ആൻഡ് ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ തുറസായ സ്ഥലങ്ങളിൽ നേരിട്ടുള്ള ആ ഒരു സണ്ണിന്റെ എക്സ്പോഷർ കിട്ടുന്നിടത്ത് ജോലി ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടുള്ള മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എംപ്ലോയ്മെന്റിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 2026 June 15 മുതൽ September 15 വരെ ഉച്ചയ്ക്ക് 12:30 മുതൽ 3 മണി വരെ ഏറ്റവും ഇന്റൻസ് ആയിട്ട് സമ്മർ പീക്ക് അടിച്ചു നിൽക്കുന്ന സമയത്ത് സണ്ണിന്റെ എക്സ്പോഷർ കിട്ടാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഉച്ചവിശ്രമ നിയമമൊക്കെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, എൻ്റെ അറിയാലോ വൈകുന്നേരത്തെ ഷോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഓഫീസിലേക്ക് എത്തേണ്ടത് ഒരു 3-4 മണിക്കൂർ, നമ്മുടെ ഷോയ്ക്ക് ഒരു 3-4 മണിക്കൂർ മുന്നേ ആയിട്ടായിരിക്കും. ദാറ്റ് വിൽ ബി അറൗണ്ട് ഒരു മണി സമയത്തായിരിക്കും. സോ എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ സൂര്യൻ ഉച്ചസ്ഥായിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെയായിരിക്കും ഞാൻ ഓഫീസിലേക്ക് വരേണ്ടത്. ഓഫീസിൻ്റെ കുറച്ച് സമാന്തര പ്രദേശങ്ങളിൽ തന്നെ താമസിക്കുന്നത് കാരണം ഞാനിന്ന് നടന്നു തന്നെയാണ് വരാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നടത്തുന്ന നല്ലതിനാണല്ലോ, ആരോഗ്യത്തിന് ഒരു നല്ലതാണല്ലോ ഒരു 10-15 മിനിറ്റ് നടക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടിക്കിഴിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നല്ല ചൂടടിക്കാനുള്ള എല്ലാ പരിപാടിയും കാണുന്നുണ്ട്. ആൻഡ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. അതായത് നമ്മളിപ്പോൾ നമ്മുടേതായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ തൊഴിലുടമകളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം തൊഴിലുടമകൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഷെഡിലുള്ള വിശ്രമ മേഖലകൾ തയ്യാറാക്കി കൊടുത്തിരിക്കണം, നല്ല തണുത്ത ചിൽഡ് കുടിവെള്ളം കൊടുത്തിരിക്കണം, അവർക്ക് വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം, സൂര്യപ്രകാശത്തിൽ നിന്നും സംരക്ഷിക്കുന്ന കുടകളാവട്ടെ കൂളിംഗ് സംവിധാനങ്ങളാവട്ടെ ഇവയൊക്കെ തന്നെ ഒരുക്കിയിരിക്കണം. ആൻഡ് മാത്രമല്ല, ചില ഒഴിവുള്ള ജോലികൾക്ക് പ്രത്യേക സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും ബാധകമാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തെങ്കിലും തരത്തിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ 5000 ദിർഹംസ് മുതൽ 50000 ദിർഹംസ് വരെ പിഴ ഈടാക്കുമെന്ന് കൂടി MHRA അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് അതിൻ്റെ സെയിം സമയത്ത് മറ്റൊരു കാര്യം കൂടി പറയാം. June 6 വരെ നല്ല പൊടിക്കാറ്റുണ്ടെന്ന് കൂടി NCM പറയുന്നുണ്ട്. സോ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ പ്രത്യേകിച്ചും വീക്കെൻഡിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ശനിയാഴ്ച വരെ അത്യാവശ്യം ശക്തമായിട്ടുള്ള പൊടിക്കാറ്റിന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ച പരിധി കുറയാനുള്ള സാധ്യതയുണ്ട്. വണ്ടി ഓടിക്കുന്നവരൊക്കെ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു കാര്യം കൂടി NCM അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് അധികം ടെൻഷനൊന്നും ഇല്ലാതെ ഇപ്പോൾ വണ്ടിക്കകത്തൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും. അതുകൊണ്ട് ചില്ലായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോവാം. ഇടയ്ക്കിടയ്ക്ക് സമ്മാനം നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചോളാം. ഇപ്പോൾ നമുക്ക് എന്തായാലും മോളിവുഡ് ടൈംസിൻ്റെ സമ്മാനം തരാം, മോളിവുഡ് ടൈംസിൻ്റെ ടിക്കറ്റ് സമ്മാനമായിട്ട് തരാം. ഒരു പാട്ട് കേട്ടെ. ഒരു പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഐ വിൽ ബി വിത്ത് യു ഹിയർ വിത്ത് ദ ടിക്കറ്റ്സ്. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ്, ആസിഫാണ് കൂടെയുള്ളത്.
0: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

And yes, we are having the last set of tickets to watch the movie Mollywood Times. Mollywood Times ഇങ്ങനെ റിലീസിനോട് അടുക്കുന്ന സമയത്ത് അതിന്റെ ഹൈപ്പിംഗ് ഇങ്ങനെ കൂടി കൂടി വരികയാണ് ഓരോ ദിവസം കഴിയുന്നതോറും. കാരണം കഴിഞ്ഞ ദിവസം സംവിധായകൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ട്രെയിലർ ഈ സിനിമയ്ക്ക് ഉണ്ടാവില്ല, പറ്റുകയാണെങ്കിൽ ടീസർ പോലും കാണാതെ പോയി സിനിമ കാണൂ, തീർച്ചയായിട്ടും നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിരിക്കും, നിങ്ങളെ സർപ്രൈസ് ആക്കിയിരിക്കും ഈ സിനിമ എന്നുള്ളതാണ് കേട്ടോ. എന്തായാലും നെസ്ലിന്റെ കരിയറിലെ തന്നെ ഒരു നിർണായക സിനിമയായിട്ട് മാറാൻ പോകുകയാണ് മോളിവുഡ് ടൈംസ്. ഓഫ് കോഴ്സ് അഭിനവ് സുന്ദർ നയിക്കുന്ന സംവിധായകന്റെ രണ്ടാമത്തെ സിനിമ, മുകുന്ദനുണ്ണി അസോസിയേറ്റിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന സിനിമ എന്ന് പറയുന്ന ആ ഒരൊറ്റ ടാഗ്ലൈൻ മാത്രം മതി നമുക്ക് ഈ സിനിമയ്ക്ക് ധൈര്യപൂർവ്വം ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തായാലും മോളിവുഡ് ടൈംസിന്റെ ടിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് ഇതാ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. നാളെ വൈകുന്നേരത്താണ് നമ്മൾ ഈ സിനിമ ഹോം തിയേറ്ററിന്റെ ഭാഗമായിട്ട്, ഹോം സ്ക്രീൻ നമ്മുടെ ഹോം 92.2 എഫ്എമ്മിന്റെ മൂവി സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ടിക്കറ്റ് കിട്ടാത്തവരൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട, നിങ്ങൾ നേരെ ശനി ഞായറൊക്കെ ഉണ്ടല്ലോ, വീക്കെൻഡൊക്കെ ആണല്ലോ വരുന്നത്, അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് സിനിമകൾ കണ്ടോളൂ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം തിയേറ്ററിൽ അത്രമാത്രം ആത്മസംതൃപ്തി നൽകുന്ന ചിത്രം തന്നെയായിരിക്കും മോളിവുഡ് ടൈംസ്, ആ കാര്യത്തിൽ നോ ഡൗട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് കൂടി ഞാൻ കോൺടെസ്റ്റിൽ ടിക്കറ്റുകൾ തരികയാണ്, അതിന് കുറച്ച് ടിക്കറ്റുകൾ എൻ്റെ അടുത്തുണ്ട്. സോ കപ്പിൾ ഇൻവൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കും, കൃത്യമായി ഉത്തരങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൈകളിലേക്ക് മോളിവുഡ് ടൈംസ് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യം, നെസ്ലിന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സിനിമയായിരിക്കും മോളിവുഡ് ടൈംസ് എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നെസ്ലിൻ മാത്രമല്ല, ഇതിൽ സംഗീത് പ്രതാപ് ഉണ്ട്, ഷറഫുദ്ദീൻ ഉണ്ട്, വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ആൻഡ് ഒരു സിനിമാ പ്രേമിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സിനിമയാണ്, അദ്ദേഹം സിനിമയിൽ താൻ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ഒരു ഉയരത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളുടെ കഥയാണ് എന്നൊക്കെയാണ് ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് അതിനപ്പുറത്തേക്ക് കുറേയധികം സർപ്രൈസിങ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം, അതൊക്കെ നമുക്ക് തിയേറ്ററിൽ തന്നെ നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ സിനിമയ്ക്ക് ടിക്കറ്റ് വേണ്ടേ? അപ്പോൾ നെസ്ലിന്റെ കരിയർ മാറ്റിമറിക്കുന്ന ഒരു സിനിമയാണെന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ നെസ്ലിന്റെ കരിയറിൽ നിന്നുള്ള ഒരു ചോദ്യം തന്നെ ചോദിക്കാം. നെസ്ലിനെ നമുക്ക് എല്ലാവർക്കും കണ്ടുപരിചയം തണ്ണീർമത്തൻ ദിനങ്ങൾ മുതലായിരിക്കും. ആ സിനിമയിലാണ് നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്, നോട്ടീസ് ചെയ്യുന്നത്, അത്രമാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം നേടിയെടുക്കുന്നത്. പക്ഷേ അതിന് മുൻപ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അൺക്രെഡിറ്റഡ് ആയിട്ടുള്ള അദ്ദേഹം ഒരു വേഷം ചെയ്തൊരു സിനിമയുണ്ട് കേട്ടോ. അദ്ദേഹം എപ്പോഴും കരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് തന്റെ ആദ്യ ചിത്രമായിട്ട് പറയാറുള്ളതും ആ സിനിമയെക്കുറിച്ച് തന്നെയാണ്. സോ നെസ്ലിൻ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയ, ആരും ശ്രദ്ധിക്കാതെ പോയ ആ സിനിമയെക്കുറിച്ചാണ് ഞാൻ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു 3-5 ക്ലൂസ് തരാം, ആ ക്ലൂസ് വെച്ചിട്ട് ഏതാണ് ആ സിനിമയെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അതിലെ ആദ്യത്തെ ക്ലൂ, നെസ്ലിൻ ഈ സിനിമയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആൻഡ് രണ്ടാമത്തെ ക്ലൂ, ഇത് മലയാളത്തിലെ വളരെ ഹിറ്റായ ഒരു മമ്മൂക്ക ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാം ഭാഗം എന്ന് പറയുമ്പോഴും മമ്മൂട്ടി തന്നെയാണ് നായകൻ, ഇതിൻ്റെ രണ്ടാം ഭാഗമാണ്. ആൻഡ് ആ ക്യാരക്ടർ ഭയങ്കര കൾട്ട് ക്ലാസിക്കായി മാറിയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. ഒരു ഒരു ടിപ്പിക്കൽ മാസ് മസാല സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ എലമെൻസും ഉള്ള ഒരു സിനിമയാണ്. മൂന്നാമത്തെ ക്ലൂ, മമ്മൂക്ക തമിഴ്നാട്ടിലെ ഒരു നഗരവുമായി അസോസിയേറ്റ് ചെയ്തിരിക്കും, ഇതിൻ്റെ രണ്ടാം ഭാഗമാണ്. ആൻഡ് ആ ക്യാരക്ടർ ഭയങ്കര കൾട്ട് ക്ലാസിക്കായി മാറിയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. ഒരു ഒരു ടിപ്പിക്കൽ മാസ് മസാല സിനിമയ്ക്ക് വേണ്ടുന്ന എല്ലാ എലമെൻസും ഉള്ള ഒരു സിനിമയാണ്. മൂന്നാമത്തെ

0: ക്കടെ ക്യാരക്ടറെ നമുക്ക് അങ്ങനെ വിളിക്കാം. കുന്നത്ത് മാധവൻ മാഷിന്റെ മകൻ, കുന്നത്ത് മാധവൻ മാഷിന്റെ മകനായിട്ടാണ് മമ്മൂക്ക ഈ സിനിമയിൽ വരുന്നത്. ഏതാണ് സിനിമ എന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാൻ പറഞ്ഞു ഒന്നാം ഭാഗം അല്ല വേണ്ടത്, രണ്ടാം ഭാഗത്തിന്റെ പേരാണ് എക്സാക്ട് ആയിട്ട് നിങ്ങൾ ഉത്തരങ്ങളായിട്ട് അയക്കേണ്ടത്. ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്, ഹോം തിയേറ്റർ ഉണ്ട്, HT space ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ വേണം ഉത്തരങ്ങൾ അയക്കാനായിട്ട്. ടു ദ നമ്പർ 0585829220 ലേക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ.
1: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: ABC. Call or WhatsApp 800-916 or visit abccargo.ae.
1: All right, well, having a look onto the roads right now, ഈയൊരു സമയത്ത് ഓഫ്കോഴ്സ് ഇന്ന് വ്യാഴാഴ്ച ആയിരുന്നിട്ടും ഒരു വെള്ളിയാഴ്ചയുടെ ട്രാഫിക് സിറ്റുവേഷൻ കേട്ടോ. കാരണം ഈ സമയമാകുമ്പോഴത്തേക്കും പലയിടത്തും ട്രാഫിക് സബ്സൈഡ് ആവുന്ന ഒരു കാഴ്ച, സബ്സൈഡ് എന്നല്ല നമ്മൾ സാധാരണഗതിയിൽ ഒരു ഒരു വീക്ക് ഡേയ്സിൽ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ അത്രയും ട്രാഫിക് കണ്ടീഷൻസ് ഇല്ലാത്ത പോലെ തോന്നുന്നു. അതും ഇനി മാപ്പിൽ ഓടാവാൻ വൈകുന്നതാണോ? അല്ല, എൻ്റെ കൺഫ്യൂഷൻ എല്ലാം മാറി, നല്ല ട്രാഫിക് ഉണ്ട്. സോറി, തെറ്റ് തിരുത്തുകയാണ്. കാരണം ഇന്ന് പല റോഡുകളിലും സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല കണ്ടീഷൻസ് ഉണ്ട്. എമിറേറ്റ്സ് റോഡിൽ ആക്ച്വലി ഒരു 2-3 ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് പാക്ഡ് ആയിരിക്കുന്ന സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അറൗണ്ട് ആ ഒരു അൽഖുദ്ര സ്ട്രീറ്റുമായിട്ടുള്ള ഇൻ്റർ കണക്ഷൻസ് ഒക്കെ വന്ന് കയറുന്നിടത്ത് അറേബ്യൻ റാഞ്ചസിൽ നിന്നൊക്കെ എക്സിറ്റ് എടുത്ത് വരുന്നവർക്ക് കുറച്ചധികം സമയം എമിറേറ്റ്സ് റോഡിലാണെങ്കിൽ ഇന്ന് ഡിലേ അനുഭവപ്പെടുന്നുണ്ട്. ഹെസ സ്ട്രീറ്റും നല്ല രീതിയിൽ പാക്ഡാണ്. ഷെയ്ഖ് സായിദ് ബിൻ ഹംദൻ അൽ നഹ്യാൻ സ്ട്രീറ്റിൽ നല്ല കണ്ടീഷൻസ് കാണുന്നുണ്ട് കേട്ടോ. ചില ഏരിയാസിലൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് ആ ഒരു സ്റ്റുഡിയോ സിറ്റി ആ ഒരു ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ, അറേബ്യൻ റാഞ്ചസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നവർക്കൊക്കെ ആ ഒരു ഏരിയയിൽ നല്ല കണ്ടീഷൻസ് കാണുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം ആ ഒരു സൈഡ് ജബലാലി സൈഡിൽ നിന്നൊക്കെ വരുന്നവരെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഇന്ന് പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്തൊക്കെ ആയിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നല്ല കണ്ടീഷൻ കാണുന്നുണ്ട്. ഒരു ലോങ് സ്ട്രെച്ച് ഓഫ് ട്രാഫിക് ആണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ഇന്നർ ദുബായിലേക്ക് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ആൻഡ് കമ്മിങ് ഓൺ ടു അൽഖിയൽ റോഡ്, അൽഖിയൽ റോഡിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എറൗണ്ട് ആ ഒരു അൽഖുസ് ഭാഗമൊക്കെ എത്തുന്ന സമയത്ത് കുറച്ചധികം കണ്ടീഷൻസ് കാണുന്നേ ഉള്ളൂ കേട്ടോ. ഷെയ്ഖ് സായിദ് റോഡിലാണ് ഇന്ന് സാധാരണഗതിയിൽ ഇല്ലാത്ത പോലത്തെ ഒരു ട്രാഫിക് കണ്ടീഷൻസ്. പ്രത്യേകിച്ച് മൽബർഷ ഭാഗത്തായിട്ട് ഹെസ സ്ട്രീറ്റിനൊക്കെ കണക്ട് ചെയ്ത് കയറുന്നവർക്ക് അവിടെ ഒരു 3 ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ത്രൂ ഔട്ട് ആ ഒരു സ്ട്രെച്ച് ഓൾമോസ്റ്റ് ആ ഒരു ഇന്റർനെറ്റ് സിറ്റി ഭാഗത്തു നിന്നൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മാൾ ഓഫ് എമിറേറ്റ്സ് എത്തുന്നവരേക്കും അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടാണ് ഷെയ്ഖ് സായിദ് റോഡ് കാണുന്നത്. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് തന്നെയാണ് ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എത്തിഹാ ടോൾ റോഡ് ആണെങ്കിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ കൺജസ്റ്റഡ് ആണ്.
0: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, No. 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae. You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ, ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്, മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
4: ഡോസ് മെയ് 27 GCC റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
6: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
5: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമരാന്ത്, ബക്ക്വീറ്റ്, കീൻവ,
6: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: നമ്മുടെ ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ആയിട്ട് ഏറ്റവും അധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം തന്നെ അവരുടെ ഒരു പാഠ്യപദ്ധതി രൂപീകരിക്കുന്നത് മുതൽ എല്ലാ തരത്തിലും അവരുടെ വ്യക്തിത്വ വികസനത്തിന്റെ അവരുടെ കരിയറിന്റെ അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറാറുള്ള ഒരു ഏജൻസിയാണ് ഓഫ്കോഴ്സ് ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡാണ് CBSE. പക്ഷേ CBSE കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സ്ട്രിക്ട്ലി പറയാനാണെങ്കിൽ ആ ഒരു പ്ലസ് ടുവിന്റെ പരീക്ഷാഫലം പുറത്തു വന്ന സമയം മുതൽ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളാണ് CBSE പിടികൂടിയിരിക്കുന്നത്. ആൻഡ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഏറ്റവും റെലവൻ്റ് ആയി മാറുന്ന ഒരു പേര് അതൊരു 17 വയസ്സുകാരന്റെ പേരാണ്. വെറും 17 വയസ്സാണ് പ്രായം. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ബോർഡിന്റെ ടെൻഡർ പ്രക്രിയകളിൽ വൻ അഴിമതികൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന സാർത്ഥക് സിദ്ധാന്ത് എന്ന വിദ്യാർത്ഥിയുടെ പ്രായമാണ് വെറും 17 വയസ്സ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റേതായിട്ടുള്ള ഒരു കമ്മിറ്റിക്ക് മുന്നിലേക്ക് തന്റേതായിട്ടുള്ള താൻ കണ്ടെത്തിയ വിവരങ്ങളൊക്കെ തന്നെ സാർത്ഥക് അവതരിപ്പിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ വളർന്നു വരുന്ന യുവതലമുറയുടെ വലിയൊരു വാഗ്ദാനത്തെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ് കേട്ടോ. 2025-26 അധ്യയന വർഷത്തിൽ നടന്നിട്ടുള്ള പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിലെ ചില ക്രമക്കേടുകളൊക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. CBSEയുടെ പുതിയ ഡിജിറ്റൽ മൂല്യനിർണ്ണയ സംവിധാനമായിട്ടുള്ള ഓൺസ്ക്രീൻ മാർക്കിംഗ് ടെൻഡറുകളിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടുകളാണ് ഈ 17 വയസ്സുകാരൻ കണ്ടെത്തി തന്റെ ബ്ലോഗിലൂടെ പുറം ലോകത്തെ എത്തിച്ചിരിക്കുന്നത്. 2025-26 അധ്യയന വർഷത്തിൽ CBSEയുടെ പ്ലസ് ടു പരീക്ഷ എഴുതിയ 17 ലക്ഷം വിദ്യാർത്ഥികളിൽ ഒരാളാണ് സാർത്ഥക് സിദ്ധാന്ത്. സംഭവം ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റിസൾട്ട് പുറത്തു വരുന്ന സമയത്ത് ഇത്തവണത്തെ CBSE പ്ലസ് ടു റിസൾട്ടുകൾ പ്രഖ്യാപിച്ച സമയത്ത് ചില വിഷയങ്ങൾക്ക് സാർത്ഥകിന് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല മാർക്കുകൾ വളരെ തീരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്, ഇത് ഇങ്ങനെ സംഭവിക്കില്ലല്ലോ എന്ന് അന്വേഷിച്ചിറങ്ങിയ അവൻ പരിശോധിച്ച പേപ്പറുകളുടെയൊക്കെ തന്നെ ഡിജിറ്റൽ കോപ്പി ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എല്ലാ വിദ്യാഭ്യാസ ബോർഡുകൾക്ക് കീഴിലും, നമുക്ക് നമ്മുടെ പേപ്പർ എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയ ഈ ഡിജിറ്റൽ കോപ്പി അത് കിട്ടിയ സമയത്ത് ഇദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിയതിൽ ക്ലാരിറ്റി ഇല്ലാത്ത, ലഭിച്ചതൊക്കെ കംപ്ലീറ്റ്ലി ക്ലാരിറ്റി ഇല്ലാത്ത സ്കാൻഡ് കോപ്പികൾ മാത്രമായിരുന്നു. ആൻഡ് പല പേജുകളും മിസ്സിംഗ് ആയിരുന്നു, പലതിലും ഉത്തരങ്ങൾ പരിശോധിച്ചിട്ട് പോലുമില്ല. ആകെ ഞെട്ടി തകർന്നുപോയ സാർത്ഥക് ഇതിനെ തുടർന്ന് ഉത്തരങ്ങൾ പരിശോധിച്ച അല്ലെങ്കിൽ മൂല്യനിർണ്ണയത്തിന് വേണ്ടിയിട്ട് ഉത്തരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത കമ്പനിയിലേക്ക്, ആ കമ്പനിയെക്കുറിച്ചും അവരിലേക്ക് എങ്ങനെ ഈ ഒരു ടെൻഡർ നടപടി എന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെ അന്വേഷിച്ചിറങ്ങി. സെൻട്രൽ പബ്ലിക് പ്രൊക്യൂർമെന്റിന്റെ പോർട്ടലിൽ ലഭ്യമായിട്ടുള്ള ടെൻഡർ രേഖകൾ ദിവസങ്ങളോളം കുത്തിയിരുന്ന് പരിശോധിച്ചെന്ന് തന്നെ പറയാം. അങ്ങനെ ഇരുന്ന് പരിശോധിച്ച് അവൻ ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൗ CBSE റീറോട്ട് റൂൾസ് ടു ഫേവർ കോയംപ്റ്റ് എഡ്യൂടെക് എന്ന് പറയുന്ന ഒരു ബ്ലോഗ് അദ്ദേഹം എഴുതി പുറത്തുവിടുകയുണ്ടായി 2019. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ വിവരങ്ങളാണ് കേട്ടോ. 2019 തെലങ്കാന സംസ്ഥാനത്ത് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ഇന്റർമീഡിയറ്റ് എഡ്യൂക്കേഷന്റെ മൂല്യനിർണ്ണയത്തിന്റെ സോഫ്റ്റ്വെയർ തകരാറ് മൂലം 300,000+ കുട്ടികളാണ് അന്ന് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 300,000 കുട്ടികൾ, അതായത് എത്രയും പ്രതീക്ഷയോടെ ഒരു പരീക്ഷ എഴുതിയ, പ്ലസ് ടു പോലെ ഒരു അടിസ്ഥാന യോഗ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സാം എഴുതിയ 300,000 വിദ്യാർത്ഥികൾ പരാജയപ്പെടുക ഒരേ കാരണം സോഫ്റ്റ്വെയർ തകരാറ്. അവർ പഠിക്കാഞ്ഞിട്ടല്ല, പഠിച്ചത് പേപ്പറിലേക്ക് പകർത്താഞ്ഞിട്ടല്ല, ആ പേപ്പർ അവലോകനം ചെയ്ത സോഫ്റ്റ്വെയറിന്റെ തകരാറ് മൂലം 300,000 വിദ്യാർത്ഥികൾ പരാജയപ്പെടുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആൻഡ് ഇതിനെ തുടർന്ന് അന്ന് തെലങ്കാന സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തത് 23 കുട്ടികളാണ് കേട്ടോ. ഈ 23 കുരുന്നുകളുടെ മരണത്തിന് കാരണമായ, അവരുടെ ജീവിതത്തിലെ കാലനായി വന്നു വീണ ആ മൂല്യനിർണ്ണയത്തിന്റെ ഡിജിറ്റലൈസേഷൻ കൈകാര്യം ചെയ്ത ഗ്ലോബർന ടെക്നോളജീസിനെ അന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. പിന്നീട് ഈ ഗ്ലോബർന ടെക്നോളജീസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേര് മാറ്റി, റീ രജിസ്ട്രേഷൻ ചെയ്ത് പുതിയ പേരിലേക്ക് അവരുടെ കമ്പനിയെ മാറ്റി സ്ഥാപിച്ചു. അതാണ് കോയംപ്റ്റ് എഡ്യൂക്കേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CBSE തങ്ങളുടെ നിയമങ്ങളൊക്കെ തന്നെ തിരുത്തിയത്. അതെങ്ങനെയാണ് തിരുത്തിയത് എന്ന് കൂടി സാർത്ഥക് തന്റെ ബ്ലോഗിൽ വ്യക്തമാക്കുന്നുണ്ട്. സാർത്ഥക് കണ്ടെത്തിയ രേഖകൾ പ്രകാരം ടെൻഡർ നടപടികളിൽ കുറഞ്ഞത് 15 വൈരുദ്ധ്യങ്ങളെങ്കിലും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന 2-3 കാര്യങ്ങൾ: ഒന്ന്, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് മുൻപ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാനാവില്ലെന്ന നിയമം പിൻവലിക്കുകയും ചെയ്തു CBSE ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. വിറ്റവരവ് 50 കോടിയാക്കി പുനർനിശ്ചയിച്ചു. കാരണം ഈ ഒരു കമ്പനിക്ക് ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിറ്റവരവ് 50 കോടി മതി എന്നുള്ള രീതിയിലേക്ക് അവർ പുനർനിയമങ്ങൾ സ്ഥാപിച്ചു. ആൻഡ് TCS ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾ ടെക് ഭീമന്മാരെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു വിദ്യാഭ്യാസ ബോർഡിന്റെ CBSEയുടെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട്. അവരവിടെ വെച്ച് കളിച്ചത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ചാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വിവരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. ചില ഉദ്യോഗസ്ഥരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് പന്താടിയത് ശരിക്കും ഈ ഒരു വിദ്യാർത്ഥിയുടെ 17 വയസ്സുകാരനായ സാർത്ഥക് സിദ്ധാന്തിലൂടെ ലോകമെമ്പാടും എത്തി. രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയുള്ള പ്രമുഖർ ആ കുട്ടിക്ക് പിന്തുണയുമായിട്ടെത്തി. കഴിഞ്ഞ ദിവസം പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ സാർത്ഥക് അവതരിപ്പിച്ച കണ്ടെത്തലുകളിൽ ഇപ്പോൾ അന്വേഷണം കൂടി നടക്കുകയാണ്. തീർച്ചയായിട്ടും ഇതാണ് ഇന്ത്യയുടെ യുവത്വം നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്നവർ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ധവളപത്രം അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6,000 crore ബാക്കിയുണ്ടെന്നത് കള്ളക്കണക്കെന്ന മുഖ്യമന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി UDF സർക്കാർ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 lakh crore രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. 48,733 crore കുടിശ്ശിക ബാധ്യത പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചിലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബിക്ക് 21,000 crore വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രത്തിൽ പറയുന്നു. കേരളത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്ന് ധവളപത്രം. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിൽ അവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ നടപടികളിൽ വീഴ്ചയെന്നാരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റി നിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ധവളപത്രത്തോട് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിയോജിപ്പ് അറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെ ബാലഗോപാൽ എതിർത്തു. ധവളപത്രം പുറത്തിറക്കുന്നതിൽ പേടിയില്ലെന്നും സത്യം എല്ലാവരും അറിയുന്നത് നല്ലതാണെന്നും കെ എൻ ബാലഗോപാൽ. രഹസ്യങ്ങൾ പുറത്തുപോകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും. CAG പോലും കൊടുക്കാത്ത രേഖകൾ പുറത്തുകൊടുത്തത് ചട്ടലംഘനം. ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്നും കെ എൻ ബാലഗോപാൽ. പ്രതിപക്ഷാരോപണം മുൻവിധിയെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യം. രേഖകൾ പുറത്തുകൊടുത്തിട്ടില്ല. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയത്. കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് പൊതുജനം അറിയണം. വിദഗ്ധരായ 3 പേർ അടങ്ങുന്ന സംഘം വിലയിരുത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇതെല്ലാം പരിശോധിച്ചാണ് ധനവകുപ്പ് ധവളപത്രം തയ്യാറാക്കിയത്. അത് രാഷ്ട്രീയ രേഖയല്ലെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകൾ പൊളിക്കുന്ന രേഖയാണെന്നും മുഖ്യമന്ത്രി. ധവളപത്രം ഉമ്മാക്കിയല്ല, 10 വർഷത്തെ ധന ദുർവിനിയോഗത്തിന്റെ കണ്ണാടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6,000 crore ട്രഷറിയിൽ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 377 crore എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. എന്തുകൊണ്ട് ജീവനക്കാർക്ക് DA കുടിശ്ശിക കൊടുത്തില്ല? സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള 2,893 crore എന്തുകൊണ്ട് കൊടുത്തില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചു. 10 വർഷത്തെ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് കേരളത്തിൽ ഉണ്ടായത്. റിപ്പോർട്ട് തയ്യാറായിട്ട് 1 ആഴ്ചയായി. ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ധനപ്രതിസന്ധിയുണ്ട്. 6,000 crore ബാക്കിയുണ്ടെന്നായിരുന്നു പ്രചരണം. സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകം. വൻ കടബാധ്യത. May 16 2,000 crore ഉണ്ടായത്. പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 6,000 crore ബാക്കിയുണ്ടെങ്കിൽ ലോക്കൽ ബോഡിയുടെ 3rd ഗഡു എന്തുകൊണ്ട് കൊടുത്തില്ല? നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് BJP നേതാവ് നല്ലത് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് നന്ദിയെന്ന് വി ഡി സതീശൻ. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ഉദ്യോഗസ്ഥർക്ക് മതിയായ സുരക്ഷ നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഇതേ പോലീസ് അന്വേഷിച്ചാൽ മുഴുവൻ പ്രതികളും പുറത്തുവരില്ലെന്നും ഹർജിയിൽ പറയുന്നു. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് UDF സർക്കാരിന്റെ നടപടി. നിലവിൽ സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച് കേസിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസ് CBIക്ക് വിടാനുള്ള നീക്കത്തെ CPM നേരത്തെ എതിർത്തിരുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭാ മെത്രാപ്പൊലിത്ത ഗിവർഗീസ് മാർക്കുറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് അദ്ദേഹം ആരോപിച്ചു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടിയെന്നും ഗിവർഗീസ് മാർക്കുറിലോസ്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ എസ്ഐമാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകി എസ്ഐടി. എഡിജിപി എം ആർ അജിത് കുമാറിന്റെ ഓഫീസിലെ എസ്ഐമാരായ ഗിരീഷ് ശ്രീകാന്ത് എന്നിവർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. എറണാകുളം മലയിടം തുരുത്തിലെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 9 ഒഴിപ്പിക്കണമെന്ന പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരായ സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഇനി സാവകാശം നൽകാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഒത്തുതീർപ്പിന്റെ ഭാഗമായി നാളെ എറണാകുളത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. ബഹ്റൈനിലും കുവൈറ്റിലുമായുള്ള ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കു നേരെയും ഉണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് യുഎഇ, ഖത്തർ, ഈജിപ്ത് രാജ്യങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തവും ഏകീകൃതവുമായ പ്രതികരണം ഉണ്ടാകണമെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. ബഹ്റൈന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന് പ്രസ്താവന. ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും യുഎഇ പൂർണ്ണ പിന്തുണ അറിയിച്ചു. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിനു നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യുഎസ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുതെന്നാണ് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രായേലും ലബ്നോനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനിക ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യപ്പെടുന്നു. ഇസ്ലാമിക പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ജൂൺ 15 തിങ്കളാഴ്ച യുഎഇയിൽ ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസ് ആന്റ് എമിറിറ്റൈസേഷൻ മന്ത്രാലയവും പ്രഖ്യാപിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check. Good evening, studio clock ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 9 മിനിറ്റ്.
6: Time check. Weather update.
7: Brought to you by Alras Auto AC Parts, number 1 auto AC spare parts in the Middle East.
5: സമയം 6 കഴിഞ്ഞു, പക്ഷേ ദുബായിലെ ചൂടൊട്ടും കുറഞ്ഞിട്ടില്ല. ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 40°C ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 44%.
6: വെദർ അപ്ഡേറ്റ്
7: വാസ് ബ്രോട്ട് ടു യു ബൈ ആൽട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ.

0: Back to home brought to you by Al Noor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Al Noor Polyclinic Muthina for appointments. Call 04385 7841.
1: തിരികെത്താം ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മളിപ്പോ യു എയിലുള്ള മലയാളികളായിട്ടുള്ള സംരംഭകരുടെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ നടത്തിയിട്ടുള്ള ഒരു സംരംഭം എന്താണ് എന്ന് നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ അറിയാലോ പല സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന അല്ലെങ്കിൽ പല സെക്ടറുകളിലേക്ക് തങ്ങളുടേതായിട്ടുള്ള സ്വപ്നം, സ്വന്തമായിട്ടൊരു ബിസിനസ് എന്ന് പറയുന്ന സ്വപ്നം ആരംഭിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ആ കൂട്ടത്തിലെ കൊമ്പൻ എന്ന് പറയുന്നത് പോലെ ഏറ്റവും അധികം പേരെ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം പേരെ തങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന മേഖലയാണ് റെസ്റ്റോറൻറ്റ് സെക്ടർ, അല്ലെങ്കിൽ ചെറിയ കഫറ്റീരിയകളായിട്ട് തുടങ്ങിയിട്ട് വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ നിരവധി മലയാളികളെ നമുക്കറിയാം. ആൻഡ് ഇപ്പോഴും പല ഇടങ്ങളുടെയും ലാൻഡ് മാർക്കുകളായി നമ്മൾ പറയുന്ന പല സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും മലയാളി രുചികൾ വിളമ്പിക്കൊണ്ട് മലയാളത്തിൻ്റെ തനതായിട്ടുള്ള, കേരള നാടിൻ്റെ തനതായിട്ടുള്ള രുചി, മലബാറിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ഒക്കെ തനതായിട്ടുള്ള രുചികൾ വിളമ്പിക്കൊണ്ട് അത്രമാത്രം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുണ്ട്. ഞാൻ ഒന്നിൻ്റെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ഈ പറയുന്ന പോലെ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോഴും നമ്മളിപ്പോൾ സാധാരണഗതിയിലൊരു 9 to 5 ഡെയിലി റൊട്ടീൻ ജോബിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാവട്ടെ ഒക്കെ തന്നെ ആയാലും കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഈ ഒരു മണ്ണിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സംരംഭം വേണമെന്ന് നമ്മൾ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഓപ്ഷനുകളിലൊന്ന്, ആൻഡ് അതുപോലെ തന്നെ ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിൽ ആരംഭിക്കാൻ പറ്റുന്ന, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കച്ചവടം എന്ന നിലയിലേക്ക് ആരംഭിക്കുന്നത് പലപ്പോഴും ചെറിയ കഫറ്റീരിയാസോ അല്ലെങ്കിൽ അതിൻ്റെ പാർട്ട്ണർഷിപ്പ് എടുക്കുകയൊക്കെ ആയിരിക്കും. പക്ഷേ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ പലതരത്തിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ ഭക്ഷ്യവിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന സംഭവങ്ങളിലൊന്നാണ് പലയിടത്തും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, പഴകിയ ഭക്ഷണങ്ങൾ അത് ഉപയോഗിക്കുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അതൊക്കെ നമ്മൾ സ്ഥിരം ആഴ്ചയിൽ 2 തവണയെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ തന്നെ കേൾക്കാറുണ്ടല്ലേ. പക്ഷേ ഇവിടെ യു എ ഇയെ സംബന്ധിച്ചിടത്തോളം അത്തരം നിയമങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള കർശന സ്വഭാവം വെച്ചു പുലർത്തുന്ന ഒരു രാജ്യമാണ് യു എ ഇ. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാവട്ടെ, അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഒരു പ്ലേറ്റിലൂടെ നമുക്ക് സെർവ് ചെയ്യപ്പെടുന്ന സാധനം അത് ഏറ്റവും ഒതൻറ്റിക് ആയിരിക്കണം, അതിൽ കെമിക്കലുകളില്ലാത്ത, അതിൽ പഴകിയ സംഭവങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഏറ്റവും ക്ലിയർ ആയിട്ടുള്ളൊരു സാധനമായിരിക്കണം, ക്ലിയർ ആയിട്ടുള്ളൊരു വിഭവമായിരിക്കണം ഇവിടെയുള്ള ഓരോരുത്തരും കഴിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു പിടിവാശി ഇവിടുത്തെ സിസ്റ്റത്തിനുണ്ട്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കണം കേട്ടോ. കാരണം ഞാനീ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം, അതായത് ഭക്ഷണ സുരക്ഷാ നിയമങ്ങൾ നിരന്തരമായിട്ട് ലംഘിച്ചതിൻ്റെ പേരിൽ അബുദാബി ഐലൻഡിലെ ഒരു കഫേ കംപ്ലീറ്റ്ലി അധികൃതർ അടപ്പിക്കുന്ന ഒരു സാഹചര്യം, അതിൻ്റെ വിഷ്വൽസ് ഒക്കെ തന്നെ അതോറിറ്റീസ് തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അബുദാബി അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയാണ് സയ്യിദ് പോർട്ട് മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു കഫേ പുറത്തു പൂട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് നടപടിയുടെ ഭാഗമായിട്ട് ഭൂട്ടാൻ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പല വർഷങ്ങളായിട്ട് മനസ്സിലിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന, നമ്മൾ വളവും വെള്ളവും ഇട്ട് നമ്മൾ വളർത്തിയ ചില സ്വപ്നങ്ങൾ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ഫിസിക്കൽ രൂപം നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിയമപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വലിയൊരു അനിവാര്യതയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇപ്പോൾ സ്വന്തമായിട്ട് ഈ പറയുന്ന പോലെ പല റെസ്റ്റോറൻറ്റ് മേഖലയിലാവട്ടെ അല്ലെങ്കിൽ ചെറിയ കഫറ്റീരിയാസിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നവർ, നടത്തിയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ് നടത്താൻ വർഷം, ഇനി അടുത്ത വർഷമോ ഈ വരും വർഷങ്ങളോ ഒക്കെ നടത്താൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയിലാണ് എന്നുള്ളതാണ്. അത് നമുക്കുള്ള പിടിവാശി മാത്രമല്ല, അങ്ങനെ നമ്മളൊരു സംരംഭം തുടങ്ങി ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിക്ക് ആയിരിക്കണം പ്രയോറിറ്റി എന്നുള്ളത് ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ പ്രയോറിറ്റി കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ പിടിവാശി കൂടിയാണ് അത് നമ്മൾ മനസ്സിലാക്കി വരിക, മനസ്സിലാക്കി വെച്ചിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വലിയ നഷ്ടങ്ങൾ, ഓഫ് കോഴ്സ് മെറ്റീരിയലിസ്റ്റിക് നഷ്ടങ്ങൾ തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഇനി എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് കൂടി ഞാൻ കരുതി വെച്ചിട്ടുണ്ടാവും. നാളെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു മലയാള സിനിമയിൽ ഈ റീസെൻ്റ് ടൈംസിൽ വരുന്ന ഹിറ്റ് സിനിമകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. ഇപ്പോൾ ലാസ്റ്റ് തിയേറ്ററുകളിൽ നിറഞ്ഞു കൂടുന്ന ദൃശ്യമാവട്ടെ, അതിരടി ആവട്ടെ, അതിന് മുൻപ് വന്നിട്ടുള്ള സിനിമകളാവട്ടെ, ഹിറ്റ് ഇപ്പോൾ 100 കോടിയിലേക്ക് കടന്ന വാഴാറ്റു ആവട്ടെ, അല്ലെങ്കിൽ ആട് 3 ആവട്ടെ, ഇവയൊക്കെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് ആവുമെന്ന് നമുക്ക് ഉറപ്പാണ് അല്ലേ. ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്ത സിനിമകളാണ്. എന്നാൽ അധികം ബഹളങ്ങളോ ആരംഭങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തി ഒരു സ്ലീപ്പർ ഹിറ്റായി മാറിയിരിക്കുന്ന ഒരു സിനിമ ഡോസ് നമ്മൾ നാളെ കാണുകയാണ്. ഡോസിൻ്റെ ടിക്കറ്റ്സ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്കത് സ്വന്തമാക്കാവുന്നതാണ്. ഇറ്റ്സ് ദ ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ്. കേട്ടുകൊണ്ടേയിരിക്കൂ ഹോം 92.2 FM. ദിസ് ഇസ് ആസിഫ് വിത്ത് യു ആൻഡ് ഐൽ ബി വിത്ത് യു ടിൽ യു റീച്ച് ഹോം. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഹവർ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: ഗ്ലോബൽ എക്സ്പോഷറോട് കൂടി ഒരു ഡോക്ടറാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രസന്റ്സ് തുംബെ ഇന്റർനാഷണൽ പാത്വേ മെഡിസിൻ പ്രോഗ്രാം.
2: ആദ്യ 3 വർഷം യു എയിൽ ജി എം യുയിൽ പഠിക്കൂ. അടുത്ത 3 വർഷം പോളണ്ട്, റൊമേനിയ, യു കെ, ഇറ്റലി, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഖാന പോലുള്ള രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കാം.
8: അഫോർഡബിൾ ഫീസ്, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആൻഡ് ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റീസോടെ മെഡിക്കൽ ഡിഗ്രി സെക്യൂർ ചെയ്യൂ. അഡ്മിഷൻസ് ആർ നൌ ഓപ്പൺ. വിസിറ്റ് gmu.ac.ae ഓർ കോൾ 056-549-5755. Gulf Medical University, where the world comes to learn.

നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ചിത്രം പകർത്തി അതിൻ്റെ ഭംഗി നോക്കി അതിലൊരു കുറ്റം കണ്ടുപിടിച്ച് ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്നൊക്കെ പരാതി പറഞ്ഞ് സ്വയം അതിൻ്റെ പേരിൽ കുറച്ചൊന്ന് ഈഗോ അടിച്ച് അതൊക്കെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ചിത്രം പകർത്തി അതിൻ്റെ ഭംഗി നോക്കി അതിലൊരു കുറ്റം കണ്ടുപിടിച്ച് ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്നൊക്കെ

0: ല്ലോ. അപ്പൊ അങ്ങനത്തെ മനോഹരമായിട്ടുള്ള ഓർമ്മകളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കാം. ഇന്ന് ഫോട്ടോസ് ഫോട്ടോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര വലിയൊരു ടാസ്കോ അത്ര വലിയൊരു ഒരു സംഭവ സംഗതി ഒന്നും അല്ല. അത് നമ്മുടെയൊക്കെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് ഡെയിലി ഒരു നാലോ അഞ്ചോ ആറോ ഫോട്ടോസ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ശരാശരി ജീവിതചര്യയുടെ ഭാഗം മാത്രമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമറ കണ്ണുകളെ ഏറ്റവും കൂടുതൽ മോഹിപ്പിച്ച ചില വ്യക്തികളുണ്ട്. അതായത് പ്രശസ്തിയുടെ കൊടുമുതിയിൽ നിന്നുകൊണ്ട് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുക്കപ്പെട്ട 10 വ്യക്തികൾ. ആ വ്യക്തികളുടെ പേര് കേൾക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇവരിലെല്ലാവരും നമുക്ക് അത്രമാത്രം സുപരിചിതരായിരിക്കും. അപ്പോൾ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഫോട്ടോസ് എടുക്കപ്പെട്ട, അത് എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു കാലത്ത് ഈ ഫിലിം ക്യാമറകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സംവിധാനം തന്നെ അത്രമാത്രം പരിമിതമായിരുന്ന കാലത്ത് പോലും അത്രമാത്രം ഫോട്ടോസ് എടുക്കപ്പെട്ട വ്യക്തികളാണ് ഈ ലിസ്റ്റിൽ പറയുന്ന 10 പേർ. അതിൽ ആദ്യമുള്ളത് മെർലിൻ മൺട്രോ തന്നെയാണ്. വളരെ ചുരുങ്ങിയ ഒരു കാലം മാത്രം ഭൂമിയിൽ ജീവിച്ച ഒരു ആർട്ടിസ്റ്റാണ് മെർലിൻ മൺട്രോ. ഓഫ്കോഴ്സ് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഹോളിവുഡിൻ്റെ എക്കാലത്തെയും വലിയ ഗ്ലാമർ ഐക്കണുകളിൽ ഒരാൾ, അവരുടെ ഒരു വെള്ളവസ്ത്രം പറന്നുയരുന്ന ആ ഒരു ചിത്രം ഓഫ്കോഴ്സ് ഇന്നും പലയിടങ്ങളിലും ഈ ശശാങ്ക് റിഡംപ്ഷൻ എന്ന് പറയുന്ന സിനിമയിലേക്കാണെന്ന് തോന്നുന്നു ഭയങ്കര റെലവൻസോടെ ആ ഒരു ചിത്രമൊക്കെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫാഷൻ ലോകത്തെ ഒരു വലിയ റെഫറൻസ് തന്നെയാണ് അവരുടെ ഇമേജസ്. സോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുക്കപ്പെട്ട സ്ത്രീകളിൽ ഒരാളാണ് മെർലിൻ മൺട്രോ. എൽവിസ് പ്രെസ്ലി, ഈ അടുത്ത് ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു ടോം ഹാങ്സ് നായകനായിട്ട് അഭിനയിച്ചിട്ട്. നമ്മളധികം ഈ ഇംഗ്ലീഷ് പോപ്പ് കൾച്ചറിൽ വരുന്ന പാട്ടുകൾക്കുള്ളിൽ നമുക്കറിയാവുന്നത് ഇപ്പോൾ ബോബ് മാർലി അല്ലെങ്കിൽ മൈക്കിൾ ജാക്സൺ ഇവരുടെയൊക്കെ ട്രാക്കുകൾ കേൾക്കുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപേ പല ട്രാക്കുകളിലൂടെ ഇംഗ്ലീഷ് പോപ്പ് കൾച്ചറിനെ നിയന്ത്രിച്ചിരുന്ന ആളാണ് എൽവിസ് പ്രെസ്ലി. റോക്ക് ആൻഡ് റോൾ സംഗീതത്തിൻ്റെ രാജാവെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് പ്രകടനങ്ങളും അദ്ദേഹത്തിൻ്റെ ഒരു കറുത്ത ലെതർ സ്യൂട്ടിലുള്ള ലുക്കും ഒക്കെ ക്യാമറകൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുക്കപ്പെട്ട ലിസ്റ്റിൽ എൽവിസ് പ്രെസ്ലി ഉണ്ട്. പിന്നുള്ളത് ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയാണ്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ബോക്സിംഗ് റിംഗിലെ എക്കാലത്തെയും വലിയ ഇതിഹാസം, റിംഗിലെ പോരാട്ട വീര്യം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും ഒക്കെ തന്നെ ക്യാമറകൾ ചരിത്രമാക്കി മാറ്റിയിട്ടുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്ത മാർപ്പാപ്പ. 129 രാജ്യങ്ങളിൽ അദ്ദേഹം നടത്തിയ പൊതുപരിപാടികൾ കോടിക്കണക്കിന് ആളുകളാണ് ചിത്രങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. ആൻഡ് ഈ ലിസ്റ്റിലെ ഒന്നാം സ്ഥാനത്തുള്ള വ്യക്തി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ഫോട്ടോസ് എടുക്കപ്പെട്ട ആ വ്യക്തി അത് മൈക്കിൾ ജാക്സൺ ആണ് കേട്ടോ. സംഗീതത്തിൻ്റെ രാജാവ്, അദ്ദേഹത്തിൻ്റെ മാന്ത്രിക നൃത്ത ചുവടുകളും വേറിട്ട വസ്ത്രധാരണവും എപ്പോഴും മാധ്യമങ്ങളുടെയും പാപ്പരാസികളുടെയും ഒക്കെ നടുവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം. പലപ്പോഴും പാപ്പരാസികൾ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയെ, ഫോട്ടോ ക്യാമറകളെ, ക്യാമറ കണ്ണുകളെ ഭയപ്പെട്ട് ഓടി ഒളിക്കേണ്ട അവസ്ഥ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലതവണ വന്നിട്ടുണ്ട്. എന്നാൽ അത്തരത്തിൽ പാപ്പരാസികളെ പേടിച്ച്, ക്യാമറ കണ്ണുകളെ ഭയന്ന് ഓടി ഒളിക്കുന്നതിനിടയിൽ തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ട ഒരു വ്യക്തി ലോകത്തുണ്ട്. ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം ഫോട്ടോ എടുത്ത 10 വ്യക്തിത്വങ്ങളുടെ ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്. ദാറ്റ് ഇസ് പ്രിൻസസ് ഡയാന. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ടിട്ടുള്ള വനിത, അവരുടെ രാജകീയ ഫാഷൻ ശൈലി കാണാൻ തന്നെ എന്നും ക്യാമറ കണ്ണുകൾ മത്സരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ ജനറേഷനിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അധികം ഫോട്ടോസ് എടുക്കപ്പെട്ട വ്യക്തികളുടെ ലിസ്റ്റിൽ ഒരുപക്ഷെ കണ്ടംപററി ആളുകളിൽ എനിക്ക് ഈ ലിസ്റ്റിലുള്ള 10 പേരിൽ 2 പേരായിട്ട് എനിക്ക് തോന്നിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. സോഷ്യൽ മീഡിയ യുഗത്തിലെ രാജാവെന്ന് തന്നെ അദ്ദേഹത്തെ പറയാം. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള റൊണാൾഡോയുടെ ഓരോ ചലനങ്ങളും ക്യാമറകൾ എപ്പോഴും ഒപ്പിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. സ്മാർട്ട് ഫോണുകളിലൂടെയുള്ള ക്യാമറകളാവട്ടെ, ഈവൻതോ എല്ലാ തരത്തിലുള്ള ക്യാമറകളും അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ രാഷ്ട്രീയ മേഖലയിൽ അത് ബറാക് ഒബാമയാണ് കേട്ടോ. ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ പകർത്തിയ ഭരണാധികാരി എന്ന് പറഞ്ഞ റെക്കോർഡുള്ളത് ബറാക് ഒബാമയ്ക്കാണ്. 8 വർഷത്തെ ഭരണകാലത്ത് മാത്രം അദ്ദേഹത്തിൻ്റെ 19 ലക്ഷത്തോളം ചിത്രങ്ങളാണ് ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Rest in peace.
1: Tamil Song of the Year was brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

ശരി, അപ്പൊ എന്തായാലും ഈ സമയത്ത് നിങ്ങൾക്കൊരു സിനിമയ്ക്കുള്ള ടിക്കറ്റ് തരാമെന്ന് ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് യെസ്, അത് ഡോസിന്റെ ടിക്കറ്റാണ്. ഒരു മെഡിക്കൽ ത്രില്ലർ എന്ന നിലയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു സ്ലീപ്പർ ഹിറ്റായി മാറി. ശരിക്കും ആ സിനിമയിലെ സസ്പെൻസ് കൊണ്ടും അതുപോലെ തന്നെ ത്രില്ലടിപ്പിക്കുന്ന എലമെന്റ്സുകൾ കൊണ്ടും ട്വിസ്റ്റ് കൊണ്ടും ഇന്ന് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഡോസ് നമുക്കും കാണാം നാളത്തെ ദിവസം വൈകുന്നേരത്ത്. ഒഫ്കോഴ്സ് ഹോം തിയേറ്ററിന്റെ ഭാഗമായിട്ട്, ഹോം 92.2 FM മൂവി സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് അതിന്റെ ടിക്കറ്റ്സ് വേണ്ടേ? വേണമെന്ന് എനിക്കറിയാം. അപ്പോൾ ടിക്കറ്റ് ഞാൻ തരാം. ഒരു ചെറിയ ചോദ്യം, അതായത് മലയാളത്തിൽ എണ്ണം പറഞ്ഞ ത്രില്ലറുകൾ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന, ഒരു വർഷം തന്നെ എത്രയധികം ത്രില്ലറുകൾ, മറ്റു ഭാഷയിലെ മറ്റ് ഇൻഡസ്ട്രീസ് നമ്മളെ നോക്കുന്ന വിധം അത്രമാത്രം ത്രില്ലറുകൾ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. സോ മലയാളത്തിൽ വന്നിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയെക്കുറിച്ചുള്ള കുറച്ച് ക്ലൂസ് ഞാൻ തരാം. ആൻഡ് ആ ക്ലൂസ് വെച്ചിട്ട് നിങ്ങൾ ഏതാണോ സിനിമയെന്ന് കണ്ടെത്തി എന്നെ അറിയിക്കുകയാണ് വേണ്ടത്. ആൻഡ് യെസ്, ടു ദ ക്വസ്റ്റ്യൻ, ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഈ സിനിമയിലെ നായകൻ മമ്മൂക്കയാണ്. ഒഫ്കോഴ്സ് മമ്മൂട്ടിയുടെ ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ASI ജോർജ് മാർട്ടിൻ എന്നുള്ളതാണ് കേട്ടോ. ഇത് ഈ അടുത്ത് ഏതാണ്ട് ഒരു രണ്ട് വർഷത്തിനിടയിൽ 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ത്രില്ലർ സിനിമയാണ് മമ്മൂട്ടി. ഇതിൽ ഒരു ASI ആയിട്ടാണ്, സാധാരണ നമ്മൾ ACP അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ ഒരു മിനിമം SI ലെവലിലുള്ള നായകന്മാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഒരു പറ്റം പോലീസുകാർ ഒരു കേസ് അന്വേഷിച്ച് പോകുന്ന ഒരു പ്രത്യേക സംഘത്തിന്റെ കഥയൊക്കെയാണ് പറയുന്നത്. ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു ജില്ലയുടെ പേര് ഈ സിനിമയുടെ പേരിലുണ്ട്. ഒരു പോലീസ് സിനിമയാണ്. ഇതിൽ മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ പേര് ASI ജോർജ് മാർട്ടിൻ എന്നാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് റോബി വർഗീസ് രാജാണ്. ഏത് സിനിമയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോ. ഏറ്റവും വലിയ ക്ലൂ, കേരളത്തിന്റെ ഒരു ജില്ലയുടെ പേര് ഈ സിനിമയുടെ പേരിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ. ഹോം തിയേറ്ററിന്റെ HT സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ലേക്ക് പെട്ടെന്ന് അയച്ചോ.

0: എന്ത് കാര്യം?
1: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നെസ്ലിന്റെ മോളിവുഡ് ടൈംസ്.
0: എക്സാമാ വരുന്നത്.
1: മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നെസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു.
2: ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടിക്കാനം.
1: ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് ജൂൺ 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് .tv.

0: exclusive.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങൾ

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ധവളപത്രം അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6,000 crore ബാക്കിയുണ്ടെന്നത് കള്ളക്കണക്കെന്ന മുഖ്യമന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി യുഡിഎഫ് സർക്കാർ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 lakh crore രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. 48,733 crore കുടിശ്ശിക ബാധ്യത പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചിലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബിക്ക് 21,000 crore വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രത്തിൽ പറയുന്നു. കേരളത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്ന് ധവളപത്രം. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിൽ അവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ നടപടികളിൽ വീഴ്ചയെന്നാരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റി നിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ധവളപത്രത്തോട് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിയോജിപ്പ് അറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെ ബാലഗോപാൽ എതിർത്തു. ധവളപത്രം പുറത്തിറക്കുന്നതിൽ പേടിയില്ലെന്നും സത്യം എല്ലാവരും അറിയുന്നത് നല്ലതാണെന്നും കെ എൻ ബാലഗോപാൽ. രഹസ്യങ്ങൾ പുറത്തുപോകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും. സിഎജിക്ക് പോലും കൊടുക്കാത്ത രേഖകൾ പുറത്തുകൊടുത്തത് ചട്ടലംഘനം. ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്നും കെ എൻ ബാലഗോപാൽ. പ്രതിപക്ഷാരോപണം മുൻവിധിയെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യം. രേഖകൾ പുറത്തുകൊടുത്തിട്ടില്ല. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയത്. കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് പൊതുജനം അറിയണം. വിദഗ്ധരായ 3 അടങ്ങുന്ന സംഘം വിലയിരുത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇതെല്ലാം പരിശോധിച്ചാണ് ധനവകുപ്പ് ധവളപത്രം തയ്യാറാക്കിയത്. അത് രാഷ്ട്രീയ രേഖയല്ലെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകൾ പൊളിക്കുന്ന രേഖയാണെന്നും മുഖ്യമന്ത്രി. ധവളപത്രം ഉമ്മാക്കിയല്ല, 10 ധന ദുർവിനിയോഗത്തിന്റെ കണ്ണാടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6,000 crore ട്രഷറിയിൽ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 377 crore എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. എന്തുകൊണ്ട് ജീവനക്കാർക്ക് DA കുടിശ്ശിക കൊടുത്തില്ല? സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള 2,893 crore എന്തുകൊണ്ട് കൊടുത്തില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചു. 10 സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ് കേരളത്തിൽ ഉണ്ടായത്. റിപ്പോർട്ട് തയ്യാറായിട്ട് 1 ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ധനപ്രതിസന്ധിയുണ്ട്. 6,000 crore ബാക്കിയുണ്ടെന്നായിരുന്നു പ്രചരണം. സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകം. വൻ കടബാധ്യത. മെയ് 16 2,000 crore ഉണ്ടായത്. പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 6,000 crore ബാക്കിയുണ്ടെങ്കിൽ ലോക്കൽ ബോഡിയുടെ 3 എന്തുകൊണ്ട് കൊടുത്തില്ല? നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് BJP നേതാവ് നല്ലത് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് നന്ദിയെന്ന് വി.ഡി. സതീശൻ. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ഉദ്യോഗസ്ഥർക്ക് മതിയായ സുരക്ഷ നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഇതേ പോലീസ് അന്വേഷിച്ചാൽ മുഴുവൻ പ്രതികളും പുറത്തുവരില്ലെന്നും ഹർജിയിൽ പറയുന്നു. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് UDF സർക്കാരിന്റെ നടപടി. നിലവിൽ സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച് കേസിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസ് CBIക്ക് വിടാനുള്ള നീക്കത്തെ CPM നേരത്തെ എതിർത്തിരുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭാ മെത്രാപ്പൊലിത്ത ഗിവർഗീസ് മാർക്കുറിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് അദ്ദേഹം ആരോപിച്ചു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടിയെന്നും ഗിവർഗീസ് മാർക്കുറിലോസ്. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ എസ്ഐമാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകി എസ്ഐടി. എഡിജിപി എം ആർ അജിത്കുമാറിന്റെ ഓഫീസിലെ എസ്ഐമാരായ ഗിരീഷ് ശ്രീകാന്ത് എന്നിവർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. എറണാകുളം മലയിടം തുരുത്തിലെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 9 ഒഴിപ്പിക്കണമെന്ന പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരായ സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഇനി സാവകാശം നൽകാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഒത്തുതീർപ്പിന്റെ ഭാഗമായി നാളെ എറണാകുളത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. ബഹ്റൈനിലും കുവൈറ്റിലുമായുള്ള ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് യുഎഇ, ഖത്തർ, ഈജിപ്ത് രാജ്യങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തവും ഏകീകൃതവുമായ പ്രതികരണം ഉണ്ടാകണമെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. ബഹ്റൈന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന് പ്രസ്താവന. ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും യുഎഇ പൂർണ്ണ പിന്തുണ അറിയിച്ചു. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിനു നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യുഎസ് തങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുതെന്നാണ് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രായേലും ലബ്നോനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനിക ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യപ്പെടുന്നു. ഇസ്ലാമിക പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ജൂൺ 15 തിങ്കളാഴ്ച യുഎഇയിൽ ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസ് ആന്റ് എമിറിറ്റൈസേഷൻ മന്ത്രാലയവും പ്രഖ്യാപിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Time check. Studio clock il pol samayam 7 mani kaniye 9 minute.
6: Time check.
4: Weather update. Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ചൂട്. ബർദുബായ് മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 40 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 45%.
6: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina. For appointments call 0438578 41.
1: ആൻഡ് നേരത്തെ ടെമ്പറേച്ചർ പറയുന്ന സമയത്താണെങ്കിലും ഇന്ന് 5 മണി സാധാരണഗതിയിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ ശാന്തതയൊക്കെ തോന്നേണ്ടതല്ലേ, ചൂട് ചെറുതായിട്ട് കുറയുന്ന പോലെയൊക്കെ തോന്നേണ്ടതല്ലേ. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 1 വീക്ക് ആയിട്ട് തന്നെ പറയാം അല്ലേ, അത്രയധികം എക്സസീവ് ആയിട്ടുള്ളൊരു ചൂടാണ് നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് ഇപ്പോഴും സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലൊക്കെ 40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ഇന്ന് ഇവിടെ ചില മേഖലകളിലൊക്കെ 47 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കൊക്കെ തന്നെ. അൽദഫ്ര മേഖലയിലൊക്കെ ഓഫ് കോഴ്സ് യൂഷ്വലി അറിയാലോ, ആ ഒരു ഡെസേർട്ട് ഏരിയ ഒക്കെ വരുന്നിടത്ത് ആയിരിക്കും ഏറ്റവും അധികം ടെമ്പറേച്ചർ രേഖപ്പെടുത്താറുള്ളത്. അവിടെ തന്നെ ഇന്നിപ്പോൾ 49 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ അടുപ്പിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ചില വാർത്തകളൊക്കെ തന്നെ വരുന്നത്. എന്തായാലും ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ഓഫ് ആളുകളും ഇപ്പോൾ വാഹനത്തിലിരുന്നായിരിക്കും, കാറിലിരുന്നായിരിക്കും കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എന്നിരുന്നാലും ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് മാത്രം കണ്ടാൽ മതി കേട്ടോ. അതായത് നമ്മൾ ഈ ചൂട് കൂടുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങളിലെ AC ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലായ്പ്പോഴും ഉറപ്പ് വരുത്തിയിരിക്കണം. ഞാൻ മാത്രം പറയുന്നതല്ല, പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദുബായ് പോലീസ് തന്നെയാണ് കേട്ടോ. UAE ഒരു ടെമ്പറേച്ചർ ഹൈക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലാണ് വാഹനങ്ങളിലെ AC സംവിധാനങ്ങൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം എന്ന് ഉറപ്പാക്കണമെന്ന് ദുബായ് പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ക്യാബിനിൻ്റെ ഉള്ളിലെ ആ ഒരു ചൂട് നിയന്ത്രിക്കപ്പെടാതെ പോകുന്നത് യാത്രക്കാർക്ക് ക്ഷീണമാവട്ടെ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേക തരത്തിലുള്ള അസ്വസ്ഥതകളാവട്ടെ, അതുമൂലം നമുക്ക് ശ്രദ്ധക്കുറവുണ്ടാവാനും ആൻഡ് അത് യാത്രയുടെ സുരക്ഷയെ ബാധിക്കാനും ഒക്കെ ചാൻസുകൾ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ പോലീസ് തന്നെ ഇത്തരത്തിലുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചധികം എക്സ്ട്രാ കെയർ കാറിൻ്റെ AC പ്രവർത്തനക്ഷമതയിൽ കൊടുക്കണം എന്നുള്ളൊരു കാര്യത്തിൽ. വേനൽക്കാലത്ത് ഈ ഒരു ചൂട് ശക്തമാവുന്നൊരു സാഹചര്യത്തിൽ AC സിസ്റ്റത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ഒരു പരിപാലനം ആൻഡ് അതിൻ്റെ ഒരു പരിശോധനാ കാര്യങ്ങളൊക്കെ തന്നെ വളരെ റെലവൻ്റ് ആണ്, വളരെ അനിവാര്യമാണ് എന്ന് ദുബായ് പോലീസ് ഈ കൂട്ടത്തിൽ അറിയിച്ചിട്ടുണ്ട്. സോ പോലീസ് പോലും പറയുന്നുണ്ടെങ്കിൽ അത്രമാത്രം സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. സോ ആ ഒരു കാര്യത്തിൽ ഉപേക്ഷയൊന്നും വിചാരിക്കരുത്, എല്ലാവരും ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വേണ്ടപ്പെട്ട വർക്ക്ഷോപ്പുകളും ഗരാജ് യൂണിറ്റൊക്കെ ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക കേട്ടോ. യെസ്, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇസ് കമ്മിങ് അപ്പ് നെക്സ്റ്റ്. ഹോം 92.2 FM ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസഫാണ് കൂടെയുള്ളത്. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: You

0: ലയണൽ മെസ്സി ഫോളോ ചെയ്യുന്ന മലയാളികൾ ശരിക്കും കേൾക്കുന്ന സമയത്ത് നമുക്കും ഭയങ്കര അത്ഭുതമായിരിക്കും. കാരണം ഇന്റർനാഷണൽ ഐക്കണായി ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഇൻസ്റ്റഗ്രാം പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫോളോ ചെയ്യുന്ന ആളാണ് ലയണൽ മെസ്സി. പക്ഷേ ലയണൽ മെസ്സി പോലും ചില മലയാളികളെ എന്നുള്ളതല്ല, ഒരു മലയാളി പേജിനെ രണ്ട് സഹോദരിമാർ ചേർന്ന് നടത്തുന്ന ഒരു മലയാളി പേജിനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു പെട്ടെന്ന് അത്ഭുതം ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കില്ല. ലയണൽ മെസ്സിക്ക് മൊത്തമായി 506 മില്യൺ ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിലുള്ളത്. അതിൽ അദ്ദേഹം ഫോളോ ചെയ്യുന്നതാകട്ടെ തിരിച്ച് 363 ആളുകൾ മാത്രം, വെറും 363 പേരെ. ലയണൽ മെസ്സിയെ പോലെ ഒരു ഗ്ലോബൽ ഐക്കൺ ലോകമെമ്പാടുമായി അദ്ദേഹം ഫോളോ ചെയ്യുന്ന 363 പേരിലാണ് ഈ ഒരു മലയാളി കടന്നുകൂടിയിരിക്കുന്നത്. ആരാണാ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞ ഒരു മലയാളിയല്ല, മലയാളി സഹോദരിമാരാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാം പേജുകളിൽ ഒന്നായി മാറിയിരിക്കുന്ന പാലക്കാട് സ്വദേശികളായിട്ടുള്ള, സിസ്റ്റേഴ്സായിട്ടുള്ള പാലക്കാട് ചന്ദ്രനഗർ സ്വദേശി എസ് സാൻഡ്ര ആൻഡ് എസ് സ്നിഗ്ധ, ഈ രണ്ട് പെൺകുട്ടികൾ ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത ആന്റോണല്ല ഗാലറി എന്ന് പറയുന്ന ഒരു പേജാണ് 9 മാസമായിട്ട് ലയണൽ മെസ്സി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെസ്സിയുടെ ബെറ്റർ ഹാഫ് ആന്റോണല്ല റുക്കോസോയുടെ പേരിലുള്ള പേജാണ് ഈ പേജ്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്റൻഷനലി ചിലപ്പോൾ മെസ്സി കയറി ഫോളോ ചെയ്തായിരിക്കത്തില്ല. അറിയാലോ, നമുക്കറിയാലോ ഒരു എങ്ങനെയായിരിക്കും ഒരു കുടുംബജീവിതമൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന്. സ്വന്തം പേരിലൊരു പേജ് ഇങ്ങനെ തുടങ്ങിയേക്കുമ്പോൾ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ മോശമല്ലെന്ന് പറഞ്ഞിട്ട് മെസ്സി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫോൺ പിടിച്ച് പറിച്ചിട്ട് നേരെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കയറി ഫോളോ ചെയ്താവാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും പാലക്കാട് ചന്ദ്രനഗർ സ്വദേശികളായിട്ടുള്ള എസ് ശശിധരൻ ആൻഡ് പി കെ ശർമിള എന്ന് പറയുന്ന രണ്ടു പേരുടെ മക്കളാണ് ഈ സഹോദരിമാർ. കോവിഡ് കാലത്താണ് അവർക്ക് മെസ്സിയോടുള്ള ഒരു ആരാധന കാരണം ഇങ്ങനെ ഒരു പേജ് തുടങ്ങുന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചത്. ആൻഡ് അതിനെ തുടർന്ന് മെസ്സിയുടെ ജീവിതത്തിൽ ആന്റോണിയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പ്രമേയത്തിൽ 2021 ഇവർ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. മെസ്സിയും അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ്, സ്റ്റോറീസ് ഒക്കെ തന്നെയാണ്. അതോടൊപ്പം മെസ്സിയുടെ കളിവിശേഷങ്ങളും ഒക്കെ തന്നെ, റെക്കോർഡുകളും ഒക്കെ ഈ ഒരു പേജിലൂടെ അവർ പങ്കുവയ്ക്കാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ ഈ ഒരു പേജിനെ ഏറ്റെടുത്തു. നിലവിൽ ഏതാണ്ട് 399K ഫോളോവേഴ്സാണ് ഈ ഒരു പേജിനുള്ളത് കേട്ടോ. ആന്റോണല്ല റുക്കോസ് എന്ന് പറയുന്ന ഈ ഒരു പേജ് ഫോളോ ചെയ്യാൻ 2025 മാർച്ചിലാണ് മെസ്സി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്ന വാർത്ത ഈ ഒരു പേജിലൂടെ പങ്കുവച്ചതോടെ താരം ഈ ഒരു പേജിലേക്ക് എത്തുകയും ആൻഡ് അതിനുശേഷം മെസ്സിയും ഈ ഒരു പേജിന്റെ ഫോളോവറായിട്ട് മാറുകയും ചെയ്തു. സി, തങ്ങളുടെ പ്രിയ താരത്തോട്, തങ്ങളുടെ ഇഷ്ട താരത്തോടുള്ള ഒരു ആരാധന കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ട് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ ഫാൻ പേജ് തുടങ്ങുക എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിൽ പേജ് തുടങ്ങിയിട്ട് ആ ഒരു സ്ട്രാറ്റജിക് മൂവിന് കൊടുക്കണം ശരിക്കും കൈയടി. അതാ ഇന്നോവേഷൻസിന് എല്ലാ കാലത്തും അംഗീകാരങ്ങൾ കിട്ടിയിരിക്കും എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടിയായിട്ട് ഇത് മാറുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇന്നോവേറ്റീവായിട്ട്, ഇപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ വലിയ ആരാധകരാണെങ്കിൽ അവരുടെ പേജിൽ ഫാൻ പേജ് തുടങ്ങുക, അതെ അവരുടെ ഭാര്യമാരുടെ പേജിലൊക്കെ ഫാൻ പേജ് തുടങ്ങുക, അല്ലെങ്കിൽ അവരുടെ ഒരു മറ്റൊരു സൈഡിനെ, അല്ലേ, ഞാൻ തമാശയ്ക്ക് പറയുന്നതല്ല. സി, നമ്മളിപ്പോൾ ക്രിസ്റ്റ്യാനോ ആവട്ടെ, റൊണാൾഡോ ആവട്ടെ, അല്ലെങ്കിൽ മെസ്സി ആവട്ടെ, ഇവരുടെ മറ്റൊരു സൈഡിനെ എക്സ്പ്ലോർ ചെയ്യുന്ന, അധികം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ചിരപരിചിതമല്ലാത്ത മറ്റൊരു തരത്തിൽ ഉള്ള, നല്ല തരത്തിലുള്ള കൈൻഡ് ഓഫ് അവരുടെ പോസ്റ്റുകളൊക്കെ ഫോളോ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പേജൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ലോകമെമ്പാടുമുള്ള അവരുടെ ആരാധകർ ഫോളോ ചെയ്യും. അപ്പോൾ ആ ഒരു ട്രെൻഡിനെ മനസ്സിലാക്കിയെടുക്കുക, ഇന്നോവേഷൻ, അതാണ് പരിപാടി.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ മെഡിക്കൽ ത്രില്ലർ. ഹിറ്റ് ജോഡികളായ സിജു വിൽസൺ, ദൃശ്യ രഘുനാഥ് കോംബോ വീണ്ടും ഒന്നിക്കുന്നു. ഒപ്പം ജഗദീഷ്, അശ്വിൻ കുമാർ, റോണി ഡേവിഡ് തുടങ്ങി വലിയ താരനിര ഒന്നിക്കുന്ന ചിത്രം ഡോസ്. ഉദ്വേഗജനകമായ കഥാപശ്ചാത്തലത്തിൽ അഭിലാഷാർ നായർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡോസ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
1: ഡോസ് മെയ് 27 ജി സി സിയിൽ റിലീസിനെത്തുന്നു. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ഒരു എഴുത്തുകാരന്റെ പേര് തന്നെ വലിയൊരു ഗ്യാരണ്ടി ആയി കണ്ടുകൊണ്ട് തിയേറ്ററിലേക്ക് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് വലിയ വലിയ വലിയ പുതുമയുള്ള കാര്യമായിരിക്കില്ല. കാരണം അത്രമാത്രം എണ്ണം പറഞ്ഞ എഴുത്തുകാർ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആരംഭഘട്ടം മുതൽ തന്നെ, മലയാള സിനിമയുടെ ആരംഭഘട്ടം മുതൽ തന്നെ തോപ്പിൽ ഭാസിയെ പോലെയുള്ള എഴുത്തുകാർ, അതിനുശേഷം തന്നെ നോക്കുകയാണെങ്കിൽ ലോഹിതദാസിനെ പോലെയുള്ള മനോഹരമായിട്ടുള്ള കഥകൾ മലയാളികൾക്ക് സമ്മാനിച്ച എഴുത്തുകാർ, പച്ചയായ ജീവിതങ്ങൾ കാണിച്ചു തന്ന എഴുത്തുകാർ വിട്ടുപോകുന്ന ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പറഞ്ഞു വരുന്നത് മുരളീഗോപിയെ കുറിച്ചിട്ടാണ്. കാരണം മുരളീഗോപി എന്ന് പറയുന്നത് കണ്ടംപററി റൈറ്റേഴ്സിൽ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള വിഷയങ്ങളെ, അതും പൊളിറ്റിക്കൽ സിനിമകളെ എഴുതാൻ പ്രാപ്തിയുള്ള എഴുത്തുകാരിലൊരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ സാമ്പത്തികമായിട്ടുള്ള വാണിജ്യ വിജയം എന്നുള്ളതിനേക്കാൾ ഉപരി അതൊരു ഒരു കാലഘട്ടം സംസാരിക്കേണ്ട സിനിമയായിരിക്കണം എന്ന് അദ്ദേഹത്തിന് ഭയങ്കര പിടിവാശയുള്ള പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ടിയാനാവട്ടെ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആവട്ടെ, അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനയിൽ വന്നിട്ടുള്ള സിനിമകളെല്ലാം തന്നെയാണെങ്കിലും ആ രീതിയിലുള്ള ചില ചില പോയിന്റുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈവൻ ഇൻക്ലൂഡിംഗ് ലൂസിഫർ, ലൂസിഫറിന്റെ എഴുത്തുകാരൻ മുരളീഗോപിയാണ് എന്ന് പറയുന്ന സമയത്ത് അതിൽ കച്ചവട സാധ്യത എത്രത്തോളം ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് മോഹൻലാൽ ഫാൻസിന് പോലും ഒരു വേള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഏറ്റവും ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലേക്ക് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു താരത്തെ, മലയാളത്തിലെ ഏറ്റവും വലിയ താരത്തെ അവതരിപ്പിച്ച സിനിമയായിരുന്നു ലൂസിഫർ. ആൻഡ് വീണ്ടും മുരളീഗോപിയുടെ എഴുത്തിൽ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകുകയാണ്. ഇതിനിടയിൽ മുരളീഗോപിയുടെ എഴുത്തിൽ എനിക്ക് വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു സിനിമയാണ് ആക്ച്വലി രണ്ട് പടങ്ങൾ. ഒന്ന് തീർപ്പ്, പിന്നെ ടിയാൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മാര സംഭവം അല്ലേ. ചരിത്രം എങ്ങനെയൊക്കെയാണ് വളച്ചൊടിക്കപ്പെടുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞൊരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു കാലം തെറ്റി വന്ന സിനിമയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആക്ച്വലി കമ്മാര സംഭവം. എനിവേ, എന്തായാലും മുരളീഗോപിയുടെ തിരക്കഥയിൽ മറ്റൊരു സിനിമ കൂടി തിയേറ്ററിലേക്ക് വരികയാണ്. പടം കാണാൻ ഒരൊറ്റ കാരണം മാത്രം മതി, തിരക്കഥ മുരളീഗോപി എന്നുള്ളത്. എന്തായാലും ആകാംക്ഷ ഏറ്റിക്കൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് അനന്തൻകാട് എന്ന സിനിമയുടെ ടീസർ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്ക്. കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും നഷ്ടം തോന്നില്ല. വലിയൊരു സ്റ്റാർ കാസ്റ്റിനെ അണിനിരക്കുന്നുണ്ട്. തമിഴ് നടൻ ആര്യയാണ്, അദ്ദേഹം ബേസിക്കലി ഒരു മലയാളിയാണ്, തമിഴ് നടൻ ആര്യയാണ് ഈ സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം മുരളീഗോപി തിരക്കഥ ഒരുക്കുന്ന ചിത്രം കൂടിയാണ്. പൃഥ്വിരാജിന്റെ ടിയാൻ എന്ന സിനിമ സംവിധാനം ചെയ്ത ജി എൻ കൃഷ്ണകുമാറാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. തമിഴിലെ മാർക്കാൻഡി എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ശേഷം മിനി സ്റ്റുഡിയോയുടെ ബാനറിൽ എസ് വിനോദ് കുമാർ നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ്. ജൂൺ 15 അനന്തൻകാട് തിയേറ്ററിലേക്ക് എത്തുകയാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ടീസർ പുറത്തു വന്നിട്ടുണ്ട്. ശരിക്കും ആ ടീസർ കാണുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇത്രയധികം താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. വിജയരാഘവൻ ഉണ്ട്, ആൻഡ് റജീന കസാൻഡ്ര ഉണ്ട്, നമ്മുടെ മലയാളത്തിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ മുരളീഗോപി അഭിനയിക്കുന്നുണ്ട്, പിന്നെ അപ്പാനിശരത്ത് ഉണ്ട്, തെലുങ്ക് നടൻ സുൽ, ഇദ്ദേഹം ഇപ്പം മലയാളത്തിൽ തന്നെയാണ് തോന്നുന്നു, കാട്ടാളിനെ ഒരു ഗംഭീര വില്ലൻ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ദ്രൻസ് ഉണ്ട്, അങ്ങനെ നിരവധി താരങ്ങളാണ് നിരക്കുന്ന ഒരു ഗംഭീര റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് ടീസറൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിൽ പോയിട്ട് വെറുതെ യൂട്യൂബൊക്കെ ഇങ്ങനെ ബഫർ ചെയ്തിരിക്കുന്നതിനിടയിൽ അനന്തൻ കാടിന്റെ ടീസർ കൂടി ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടോളൂ, നഷ്ടാവില്ല.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ധവളപത്രം അവതരിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6,000 crore ബാക്കിയുണ്ടെന്നത് കള്ളക്കണക്കെന്ന മുഖ്യമന്ത്രി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി UDF സർക്കാർ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 lakh crore രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. 48,733 crore കുടിശ്ശിക ബാധ്യത പുതിയ സർക്കാർ ഏറ്റെടുത്തു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായി ചിലവാക്കുന്നു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം വ്യക്തമാക്കുന്നുണ്ട്. കിഫ്ബിക്ക് 21,000 crore വായ്പാ ബാധ്യതയുണ്ടെന്നും ധവളപത്രത്തിൽ പറയുന്നു. കേരളത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചുവെന്ന് ധവളപത്രം. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിൽ അവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. സാമ്പത്തിക അച്ചടക്കവും സുതാര്യതയും ഉറപ്പാക്കാതെ സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനാകില്ലെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ നടപടികളിൽ വീഴ്ചയെന്നാരോപിച്ച് പ്രതിപക്ഷവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി. ധനവകുപ്പിനെ മാറ്റിനിർത്തി തയ്യാറാക്കിയ ധവളപത്രം രാഷ്ട്രീയ രേഖയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ധവളപത്രത്തോട് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിയോജിപ്പ് അറിയിച്ചു. ഔദ്യോഗിക രഹസ്യങ്ങൾ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ചതിനെ ബാലഗോപാൽ എതിർത്തു. ധവളപത്രം പുറത്തിറക്കുന്നതിൽ പേടിയില്ലെന്നും സത്യം എല്ലാവരും അറിയുന്നത് നല്ലതാണെന്നും കെ എൻ ബാലഗോപാൽ. രഹസ്യങ്ങൾ പുറത്തുപോകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കും. CAG പോലും കൊടുക്കാത്ത രേഖകൾ പുറത്തുകൊടുത്തത് ചട്ടലംഘനം. ധനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്നും കെ എൻ ബാലഗോപാൽ. പ്രതിപക്ഷാരോപണം മുൻവിധിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കെ എൻ ബാലഗോപാൽ ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യം. രേഖകൾ പുറത്തുകൊടുത്തിട്ടില്ല. മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയത്. കേരളത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി എന്താണെന്ന് പൊതുജനം അറിയണം. വിദഗ്ധരായ 3 അടങ്ങുന്ന സംഘം വിലയിരുത്തിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. ഇതെല്ലാം പരിശോധിച്ചാണ് ധനവകുപ്പ് ധവളപത്രം തയ്യാറാക്കിയത്. അത് രാഷ്ട്രീയ രേഖയല്ലെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യാധാരണകൾ പൊളിക്കുന്ന രേഖയാണെന്നും മുഖ്യമന്ത്രി. ധവളപത്രം ഉമ്മാക്കിയല്ല, 10 ധന ദുർവിനിയോഗത്തിന്റെ കണ്ണാടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 6,000 crore ട്രഷറിയിൽ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 377 crore എന്തുകൊണ്ട് കൊടുത്തില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. എന്തുകൊണ്ട് ജീവനക്കാർക്ക് DA കുടിശ്ശിക കൊടുത്തില്ല? സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ള 2,893 crore എന്തുകൊണ്ട് കൊടുത്തില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചു. 10 സാമ്പത്തിക കെടുകാര്യസ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ടായത്. റിപ്പോർട്ട് തയ്യാറായിട്ട് 1 ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. സർക്കാരിന് ധനപ്രതിസന്ധിയുണ്ട്. 6,000 crore ബാക്കിയുണ്ടെന്നായിരുന്നു പ്രചരണം. സംസ്ഥാനത്ത് സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകം. വൻ കടബാധ്യത. May 16 2,000 crore ഉണ്ടായത്. പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. 6,000 crore ബാക്കിയുണ്ടെങ്കിൽ ലോക്കൽ ബോഡിയുടെ 3 എന്തുകൊണ്ട് കൊടുത്തില്ല? നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് BJP നേതാവ് നല്ലത് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് നന്ദിയെന്ന് വി ഡി സതീശൻ. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. ഉദ്യോഗസ്ഥർക്ക് മതിയായ സുരക്ഷ നൽകുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. ഇതേ പോലീസ് അന്വേഷിച്ചാൽ മുഴുവൻ പ്രതികളും പുറത്തുവരില്ലെന്നും ഹർജിയിൽ പറയുന്നു. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിട്ടു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് UDF സർക്കാരിന്റെ നടപടി. നിലവിൽ സമർപ്പിച്ച കുറ്റപത്രം അനുസരിച്ച് കേസിൽ CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യ മാത്രമാണ് പ്രതി. കേസ് CBIക്ക് വിടാനുള്ള നീക്കത്തെ CPM നേരത്തെ എതിർത്തിരുന്നു. മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫായി നിയമിച്ചതിനെതിരെ വിമർശനവുമായി യാക്കോബായ സഭാ മെത്രാപ്പൊലിത്ത ഗിവർഗീസ് മാർക്കുരിലോസ്. സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് അദ്ദേഹം ആരോപിച്ചു. മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടിയെന്നും ഗിവർഗീസ് മാർക്കുരിലോസ്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ എസ്ഐമാർക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകി എസ്ഐടി. എഡിജിപി എം ആർ അജിത് കുമാറിന്റെ ഓഫീസിലെ എസ്ഐമാരായ ഗിരീഷ് ശ്രീകാന്ത് എന്നിവർക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. എറണാകുളം മലയിടം തുരുത്തിലെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 9 ഒഴിപ്പിക്കണമെന്ന പെരുമ്പാവൂർ കോടതി ഉത്തരവിനെതിരായ സർക്കാർ നൽകിയ ഹർജിയിലാണ് നടപടി. ഇനി സാവകാശം നൽകാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഒത്തുതീർപ്പിന്റെ ഭാഗമായി നാളെ എറണാകുളത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. ബഹ്റൈനിലും കുവൈറ്റിലുമായുള്ള ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് അറബ് രാജ്യങ്ങൾ. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെയും ബഹ്റൈനിലെ ജനവാസ കേന്ദ്രങ്ങൾക്കു നേരെയുണ്ടായ ആക്രമണം പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് യുഎഇ, ഖത്തർ, ഈജിപ്ത് രാജ്യങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തവും ഏകീകൃതവുമായ പ്രതികരണം ഉണ്ടാകണമെന്ന യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞു. ബഹ്റൈന്റെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയതെന്ന് യുഎഇ വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തിന്റെ സുരക്ഷയും ജനവാസ കേന്ദ്രങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന് പ്രസ്താവന. ബഹ്റൈൻ സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും യുഎഇ പൂർണ്ണ പിന്തുണ അറിയിച്ചു. തങ്ങളുടെ ഭൂപ്രദേശമോ വ്യോമാതിർത്തിയോ മറ്റൊരു രാജ്യത്തിനു നേരെയും ആക്രമണം നടത്താൻ ഉപയോഗിച്ചിട്ടില്ലെന്ന് കുവൈറ്റ് വ്യക്തമാക്കി. കുവൈറ്റിലെ സൈനിക താവളങ്ങളിൽ നിന്നാണ് യുഎസ് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതെന്ന ഇറാന്റെ വാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഔദ്യോഗിക പ്രതികരണം. ഇറാൻ യുദ്ധത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി. യുദ്ധത്തിനെതിരെ അമേരിക്കൻ ജനപ്രതിനിധി സഭ പ്രമേയം പാസാക്കി. ഇറാനെതിരായ യുദ്ധ നടപടികൾക്ക് നിയന്ത്രണം ആവശ്യപ്പെട്ട പ്രമേയമാണ് പാസാക്കിയത്. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ യുദ്ധം തുടരരുതെന്നാണ് ട്രംപ് ഭരണകൂടത്തോട് സഭയുടെ നിർദ്ദേശം. പ്രസിഡന്റിന്റെ യുദ്ധ അധികാരങ്ങൾക്ക് പരിധി വേണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വാഷിംഗ്ടണിൽ വെച്ച് ചേർന്ന അതിനിർണായക ചർച്ചയിൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇസ്രായേലും ലബ്നോനും. സായുധ സംഘടനയായ ഹിസ്ബുള്ള സൈനിക ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കണമെന്നും തെക്കൻ ലിറ്റാനി സെക്ടറിൽ നിന്ന് ഹിസ്ബുള്ളയുടെ പോരാളികളെ പൂർണ്ണമായും പിൻവലിക്കണമെന്നും കരാറിൽ ആവശ്യപ്പെടുന്നു. ഇസ്ലാമിക പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ജൂൺ 15 തിങ്കളാഴ്ച യുഎയിൽ ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസ് ആന്റ് എമിറിറ്റൈസേഷൻ മന്ത്രാലയവും പ്രഖ്യാപിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.

0: Back to home brought to you by Al Noor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Al Noor Polyclinic Muthina for appointments. Call 04385 7841.
1: തിരികെത്താം ഹോം 92.2 എഫ് എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യത്തിൽ, ലോകത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യം തന്നെ കാണിച്ചു തരുന്ന മാതൃക തീർച്ചയായിട്ടും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവരൊക്കെ തന്നെ, പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യയെ പോലെ വികസ്വര രാജ്യങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളേണ്ടുന്ന ഒന്ന് തന്നെയാണ്. കാരണം കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഭൂമിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട്, വലിയ എയർലൈൻസ് കമ്പനികൾ പോലും അവർ നിലകൊള്ളുന്ന ഈ ഒരു രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തികൾ എടുത്തു പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ഇന്നൊരു പക്ഷേ പല വാർത്തകളിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വർഷത്തിനിടെ 88,000 കിലോ പ്ലാസ്റ്റിക്കാണ് എമിറേറ്റ്സ് എയർലൈൻസ് റീസൈക്കിൾ ചെയ്തിരിക്കുന്നതെന്ന്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന ദോഷങ്ങളെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത്രയധികം, പ്രത്യേകിച്ചും വ്യോമയാന മേഖലയിൽ അത്രമാത്രം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് നിലകൊള്ളുന്ന സമയത്ത്, ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും സർവീസുകൾ നടത്തുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു എയർലൈൻ സെക്ടർ നേരിടേണ്ടി വരുന്ന ക്രൈസിസിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഇതിന്റെ ഒക്കെ ഇടയിലാണ് ഇത്രയും വലിയ ഒരു എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ആ കമ്പനിയുടെ ഏറ്റവും മികച്ച ഇനിഷ്യേറ്റീവുകൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. 50 ദശലക്ഷം ദിർഹംസിലധികം നിക്ഷേപിച്ചുകൊണ്ട് ക്ലോസ്ഡ് ലൂപ്പ് നിർമ്മാണ മാതൃകയിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ്. അവരുടെ ഈ ഒരു സംവിധാനങ്ങളൊക്കെ, വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ട്രേകൾ, ബൗളുകൾ, മറ്റ് ഡൈനിങ് ഉപകരണങ്ങളൊക്കെ തന്നെ ഇവ ഉപയോഗിച്ചതിന് ശേഷം ശേഖരിച്ച് വീണ്ടും അത് പ്രോസസ് ചെയ്ത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ അവർ അവലംബിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിലൂടെ പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുകയും ഒരേ വസ്തുക്കൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന സർക്കുലർ എക്കോണമി മാതൃക ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് എമിറേറ്റ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ. ആൻഡ് അവരതിൽ ക്വൈറ്റ് സക്സസ്ഫുൾ ആണ് എന്നുള്ള കാര്യമാണ് കേട്ടോ. ഇതിലൂടെ ശരിക്കും പ്രകൃതിക്ക് മാത്രമല്ല ലാഭം ഉണ്ടാകുന്നത്, കമ്പനികൾക്ക് സാമ്പത്തികമായി നോക്കിയാൽ തന്നെയും, നമുക്കിത് ലോങ് ടേമിലേക്കൊക്കെ നോക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ കമ്പനികൾക്ക് വലിയ ലാഭമാണ് ഇതിലൂടെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം പുതിയ പർച്ചേസ് ബില്ലുകൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ട പകരം ഇതിനെ റീസൈക്കിൾ ചെയ്തെടുക്കുന്ന സമയത്ത് കാലികമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ചെലവ് തന്നെ നമുക്ക് അവിടെ ഒതുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. സോ ഇത്തരം ഇനിഷ്യേറ്റീവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് എമിറേറ്റ്സിന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയും മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് വലിയ വലിയ കമ്പനികളാവട്ടെ, ചെറുകിട വ്യവസായങ്ങളാവട്ടെ, എല്ലായിടത്തും ഇത്തരത്തിൽ നമ്മൾ നിലനിൽക്കുന്ന, നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയെ നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഇത്തരം നല്ല ഇനിഷ്യേറ്റീവുകൾ ഉണ്ടാവട്ടെ.
0: Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
11: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
10: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
11: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 4 1.
10: Allur Polyclinic, caring for you and your family.

0: 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് മുൻ വർഷങ്ങളിലെ പോലെ ഒരു സാധാരണ വേൾഡ് കപ്പ് ആയിരിക്കില്ല. കാരണം വിപ്ലവകരമായിട്ടുള്ള പല മാറ്റങ്ങളാണ് 2026 ഫിഫ വേൾഡ് കപ്പിൽ വരാൻ വേണ്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിയുടെ ത്രില് അതിന്റെ മാക്സിമത്തിലേക്ക് എത്തിക്കാൻ ഇത്തരം നിയമങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 2026 ലോകകപ്പിൽ നടപ്പിലാക്കുന്ന ഫിഫയുടെ പുതിയ നിയമങ്ങളൊക്കെ തന്നെ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കർശനമായിട്ടുള്ള നിയമങ്ങളായിരിക്കും. അത്തരം നിയമങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വേൾഡ് കപ്പ് തന്നെയായിരിക്കും ഈ വേൾഡ് കപ്പ് കേട്ടോ. ആൻഡ് ഈ ലോകകപ്പിൽ കൊണ്ടുവരുന്ന ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള 5 പുതിയ പരിഷ്കാരങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ അതിലൊന്ന്, ഗോൾ കീപ്പർമാർക്ക് ബോൾ കൈവശം വെക്കാനാവുക 8 സെക്കൻഡ് മാത്രമായിരിക്കും. അതിൽ വലിയ കണിശതയുണ്ട്. അതിനുശേഷമാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും എന്നാണ്. അതോടൊപ്പം തന്നെ ത്രോ ഇന്നുകൾക്കും ഗോൾ കിക്കുകൾക്കും 5 സെക്കൻഡിൻ്റെ കൗണ്ട് ഡൗൺ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. ആൻഡ് ചില സമയങ്ങളിൽ ചിലപ്പോൾ കളിയുടേതായിട്ടുള്ള ആ ഒരു പ്രഷർ അത് അതിക്രമിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില സമയങ്ങളിൽ ചില വാക്കുകളൊക്കെ വാ പൊത്തി കളിക്കാർ വിളിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വാ പൊത്തി കഴിഞ്ഞാൽ റെഡ് കാർഡ് ഉറപ്പാണ്. തർക്കങ്ങൾക്കിടയിൽ വാ പൊത്തി സംസാരിക്കുന്നത് ഇനി മുതൽ റെഡ് കാർഡ് ലഭിക്കാവുന്ന കുറ്റമായിരിക്കും എന്നുള്ളതാണ് പുതിയ നിയമം. അതോടൊപ്പം തന്നെ ഗോൾ കീപ്പർമാരുടെ അഭിനയം അതിന് നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഗോൾ കീപ്പർമാർക്ക് പരിക്കേറ്റതായി അഭിനയിച്ചുകൊണ്ട് ടാക്ടിക്കൽ ടൈം ഔട്ടുകൾ എടുക്കാൻ ഇനി അനുവാദം ഉണ്ടായിരിക്കില്ല എന്നും ഈ ലോകകപ്പിലെ പുതിയ നിയമങ്ങൾ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സബ്സ്റ്റിറ്റ്യൂഷനുകൾക്ക് 10 സെക്കൻഡിൻ്റെതായിട്ടുള്ള ഒരു പുതിയ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പരിക്കേറ്റ കളിക്കാരെ മൈതാനത്തിന് പുറത്ത് പരിശോധിക്കുക ആയിരിക്കും ചെയ്യുക. ആൻഡ് അവരുടെ തിരിച്ചുവരവ് 1 മിനിറ്റ് കഴിഞ്ഞ് മാത്രമായിരിക്കും സംഭവിക്കുക എന്നുകൂടിയുണ്ട്. അല്ലാതെ മൈതാനത്ത് നടുക്ക് വെച്ച് പെട്ടെന്ന് നമ്മുടെ മെഡിക്കൽ അതോറിറ്റീസ് വന്നിട്ടുള്ള ആ ഒരു പരിശോധന കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പരിക്കേറ്റ കളിക്കാരെ നേരെ ഗ്രൗണ്ടിന് പുറത്തേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ച് പരിശോധിക്കും, 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരികയും ചെയ്യുകയുള്ളൂ. അതോടൊപ്പം തന്നെ പരിശീലകരുടെ അടുത്തേക്ക് കളിക്കാർക്ക് പോകാൻ ഇനി മുതൽ അനുവാദം ഉണ്ടാകില്ല എന്നതാണ് കേട്ടോ. മത്സരത്തിനിടയിലുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുന്ന സമയത്ത് തടസ്സ സമയങ്ങളിൽ കളിക്കാർക്ക് കോച്ചിൻ്റെ അടുത്തേക്ക് പോകാൻ അനുവാദം ഉണ്ടായിരിക്കില്ല. ഫ്രീ കിക്ക് ഗോൾ വരെ റദ്ദാക്കാൻ വേണ്ടി പോകണം. അതായത് കോർണർ കിക്കുകളോ ഫ്രീ കിക്കുകളോ എടുക്കുന്നതിന് മുൻപ് നടക്കുന്ന ആക്രമണ ഫൗളുകൾ പരിശോധിക്കാനും അതിന് അതോടൊപ്പം തന്നെ അതിന് ആനുപാതികമായിട്ട് കിട്ടുന്ന ഗോൾ റദ്ദാക്കാനും ഈ വാർ സംവിധാനത്തിൽ കൂടുതൽ അധികാരം നൽകിയിട്ടുണ്ട്. ആൻഡ് വാർ സംവിധാനത്തെ കുറേയധികം വിപുലീകരിച്ച് നമ്മൾ ഈ ക്രിക്കറ്റിലൊക്കെ കാണുന്ന പോലെ ഏറ്റവും സസൂക്ഷ്മമായിട്ട് ആ ഒരു ടെക്നോളജിയെ തന്നെ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ അറിയാലോ ട്രിയോണ്ടോ എന്ന് പറയുന്ന ആ ഒരു ബോള് തന്നെ അത്രയധികം സെൻസറുകളുമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സെൻസറുകൾ കൊണ്ട് നിരീക്ഷണ വലയങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഒരു വേൾഡ് കപ്പ് ആയിട്ട് മാറുകയാണ് 2026 ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: സിനിമയ്ക്കുള്ളിലെ സിനിമയുമായി എത്തുന്നു നെസ്ലിന്റെ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ആദ്യ ചിത്രത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച അഭിനന്ദ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിന് ശേഷം ഹിറ്റ് കോംബോ ആയ നെസ്ലിനും സംഗീത് പ്രതാപും ഒന്നിക്കുന്നു. ഒപ്പം ഷറഫുദ്ദീൻ, അൽതാഫ് സലീം തുടങ്ങി വൻ താരനിരയും അണിനിരക്കുന്നു. ഓൾറെഡി ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിയ ഗാനങ്ങളുമായി ജേക്സ് ബിജോയുടെ സംഗീതവും. മോളിവുഡ് ടൈംസ് June 5 GCC റിലീസിനെത്തുന്നു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് ഓൺലൈൻ സ്ട്രീമിംഗ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി.
6: എന്റെ വണ്ടിയുടെ
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് AC JM AC. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina for appointments. Call 04385 7841.
1: ചില സമയത്തെങ്കിലും ഡ്രസ്സ് ചെയ്യാനായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് മടിയുള്ള പരിപാടിയായിട്ട് കണ്ടിട്ട് എന്തെങ്കിലും കൈ കിട്ടുന്ന വാരി വലിച്ചിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറയുന്നൊരു മൈൻഡ് സെറ്റ് എനിക്കൊന്ന് കൂടുതൽ ആൺകുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ അത് ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഒരു ജേഴ്സി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സൗകര്യമായി എന്ന് കരുതുന്ന കല്യാണങ്ങൾക്ക് പോലും ജേഴ്സി ഇട്ടുകൊണ്ട് പോകുന്ന ചില സുഹൃത്തുക്കളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രക്കാരുടെ ഒരു വാർഡ്രോബ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉണ്ടാവുക ടീഷർട്ടുകളായിരിക്കും. ടീഷർട്ടിൻ്റെ പിറകിൽ തന്നെ ആക്ച്വലി എനിക്കിത് പുതിയ അറിവായിരുന്നു. അതായത് ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ഫാഷൻ ഡിസൈനോ പരിപാടികളോ ഒന്നും അല്ല ടീഷർട്ടിൻ്റെ പിറവിക്ക് പിന്നിലുണ്ടായ കാരണം. കാരണം ടീഷർട്ടുകൾ ഉണ്ടായത് തന്നെ മടിയന്മാർക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഒരു സമയത്ത് ഈ ഷർട്ടുകളിലൊക്കെ തന്നെ ബട്ടൺ പോവുക, ബട്ടൺ പൊട്ടുക എന്നൊക്കെ വെച്ചാൽ അത് വളരെ യൂഷ്വൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ ആ ബട്ടണുകൾ തിരിച്ച് തയ്ക്കുക പരിപാടിയൊക്കെ തന്നെയാണല്ലോ, സൂചി നൂലും വെച്ച് ചെയ്യുന്ന പരിപാടിയാണല്ലോ ഇതെല്ലാം. പക്ഷേ തയ്യലറിയാത്ത തനിയെ ജീവിക്കുന്ന ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ടാണ് ടീഷർട്ട് കോൺസെപ്റ്റ് തന്നെ ഉടലെടുത്തിട്ടുള്ളത് എന്നാണ് ചില ആർട്ടിക്കിളുകൾ ഇപ്പോൾ ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഷർട്ടിലെ ബട്ടണുകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തുന്നിപ്പിടിപ്പിക്കാനായിട്ട് മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് 1904 ഒരു കമ്പനിയാണ് തലയിലൂടെ ഇങ്ങനെ എളുപ്പത്തിൽ ധരിക്കാവുന്ന, ഈവൻ ദോ ഷർട്ട് പോലെ എടുത്ത് ഇടിയ പോലും വേണ്ട, ബട്ടൺ ഇടാനുള്ള അത്രയും കഷ്ടപ്പാടുമില്ല, തലയിലൂടെ ഈസി ആയിട്ട് ധരിക്കാവുന്ന തരം ടീഷർട്ടുകൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതായിരുന്നു ടീഷർട്ടുകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഫാഷൻ ലോകം മാറുന്നതിൻ്റെ ആരംഭം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഒരു പുതിയൊരു അറിവല്ലേ, ഒരറിവും ചെറുതല്ല. സുരേഷ് ഗോപി പറയുന്ന പോലെ കേട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക, എവിടെയെങ്കിലുമൊക്കെ ഇറക്കാമല്ലോ, ക്രെഡിറ്റ് ഇരിക്കും വേണ്ട, നിങ്ങൾ എടുത്തോ. എന്തായാലും ഈ ഒരു ഇൻഫർമേഷനോടുകൂടി ഇന്നത്തെ ഒരു ഷോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജിങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

You are listening to Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ്റ്റ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.